0: इमारतों की तामीर और बैनुल अक्वामी सरहदों पर जायदादों के खरीदो फरोख पर कड़ी नजर रखने की जरूरत पर जोर दिया है। कौमी जांच एजेंसी ने नीट यूजी 2026 के दोबारा हो रहे इम्तिहान का पर्चा लीक होने के दावों को मुस्तरद करते हुए इसे गलत करार दिया है। वहीं उसने इस तरह की खबरें फैलाने वालों के खिलाफ सख्त कार्रवाई करने का इंतबाह दिया है। मगरबी बंगाल हुकूमत रियासत में अहम मजहबी मकामात पर सहूलतों को बढ़ाने की गरज से बड़े तरक्याती इकदाम करेगी। भारत ने सेहत से मुतालिक 72 सहूलतें और 12 सकाफती विरासती प्रोजेक्ट्स नेपाल को सौंपी हैं। इंटरनेशनल एयर ट्रांसपोर्ट एसोसिएशन ने कहा है कि भारत 2044 तक एशिया बहरुल काहिल खित्ते में हवाई ट्रैफिक के जबरदस्त इजाफे में कलीदी रोल अदा करेगा। और फुटबॉल में भारत
1: നോവൽ സഞ്ചാരം
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
3: ദീർഘകാലത്തിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തുന്ന യുവാവിന്റെ മുഖപ്രസന്നതയോടെ പ്രഭാതകിരണങ്ങൾ കടന്നുവരികയാണ്. പുതിയ ഉന്മേഷങ്ങൾ രാഗാലാപം നടത്തുന്നു. കാറ്റിന്റെ കൈപിടിച്ചുകൊണ്ട് വിലോലതകൾ നൃത്തം വയ്ക്കുന്നു. മൃദുല സ്നിഗ്ധങ്ങളായ പുത്തൻ കടാക്ഷങ്ങൾ, മതഭരിതങ്ങളായ തത്തിപ്പാറലുകൾ, എല്ലാ കവിളുകളിലും ഒരു തുടിപ്പ്, എല്ലാ ചുണ്ടുകളിലും ഒരു മന്ദസ്മിതം. ഗോപിക്കുറുപ്പ് അവ നോക്കിക്കൊണ്ടിരുന്നു. പകുതി മടക്കിവച്ച വിരിപ്പിൽ കുത്തിവച്ച കാൽമുട്ടുകളെ കെട്ടിപ്പിടിച്ച് ഒരു നേരിയ ആട്ടത്തോടുകൂടി ഇരിക്കുകയാണ് അയാൾ. എന്തിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്? അഥവാ എന്തിനെപ്പറ്റിയെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? വളരെ കാലമായി പ്രപഞ്ചം ചിരിച്ചും കരഞ്ഞും ഗോപിക്കുറുപ്പിന്റെ മുമ്പിലൂടെ കടന്നു പോകാറില്ല. ഒരേ നിറത്തിൽ, ഒരേ താളത്തിൽ ദിവസങ്ങൾ നീങ്ങിപ്പോകുന്നു. ഉദിച്ചാലും അസ്തമിച്ചാലും വിരോധമില്ല. സ്ഥലകാലങ്ങൾ ഒരു ബിന്ദുവിൽ ചെന്ന് ഒതുങ്ങിയിരുന്നു. താൻ എന്ന ആ ഒരു ബിന്ദുവിൽ സ്വന്തം ആത്മാവിലേക്ക് തലതിരുകിയിരുന്ന ആ മനുഷ്യന്റെ മുമ്പിൽ പ്രപഞ്ചം ചത്തുകിടക്കുകയായിരുന്നു. ഹൃദയത്തിലെ വീണക്കമ്പികളെ മുറുക്കി മുറുക്കി പൊട്ടിക്കുന്നവരുണ്ട്. ഗോപിക്കുറുപ്പ് ആദ്യത്തെ പങ്കിലായിരുന്നു. ലക്ഷ്മിക്കുട്ടിയുമായി പരിചയപ്പെട്ട മുതൽക്കേ ആ വീണക്കമ്പികൾ മുറുകാൻ തുടങ്ങി. ആലോചിക്കാതെ പറ്റിപ്പോയതാണ്. കയ്യും മെയ്യും കണ്ണും തെളിഞ്ഞ ഒരു കഥകളി നടനായി അയാൾ പേരെടുക്കുകയായിരുന്നു. പ്രസിദ്ധി ഹൃദയത്തെ മുഴുവൻ ഉണർത്തിക്കൊണ്ടുവരികയാണ്. 3 തലമുറകളായി കഥകളി നടന്മാരുടെ പാരമ്പര്യമുള്ളതാണ് അയാളുടെ കുടുംബം. അയാളുടെ ജ്യേഷ്ഠൻ ആ പാരമ്പര്യം തെറ്റിച്ച് ഒരു കളംകാര്യസ്ഥനായി പോയപ്പോൾ അമ്മാമന് വ്യസനമായി. കാരണവർ കുറുപ്പിനെ വിളിച്ചു ചോദിച്ചു, ഗോപി എന്താണ് വിചാരിക്കുന്നത്? അമ്മാമൻ പറയുന്നത് പോലെ ചെയ്യാം. വല്യമ്മാമനും ഞാനും കൂടി ഒരു പാരമ്പര്യമുണ്ടാക്കിയിട്ടുണ്ട്. നീ അത് കൊണ്ടു നടക്കുമോ? നടക്കാം. നിനക്ക് വാസനയുണ്ട്, അഭ്യാസവുമുണ്ട്. ഇനി ചൊല്ലിയാടി തെളിയുകയേ വേണ്ടൂ. നോക്കൂ, നീ അരങ്ങത്തു വന്നാൽ അരങ്ങ് നിറയണം. ശങ്കരക്കുറുപ്പിന്റെ മരുമകൻ അരങ്ങത്തെത്തി എന്ന് ആളുകൾ പറയണം. ഞാൻ വല്യമ്മാമന്റെ പേരിട്ട് നിന്നെ വളർത്തിയത് അതിനാണ്. അറിയോ? അറിയാം. എനിക്കും അതാണ് മോഹം. അമ്മാമന്റെ മുഖത്ത് ഒരു മന്ദസ്മിതം തെളിഞ്ഞുവന്നു. ഗോപി, നിന്റെ ജ്യേഷ്ഠൻ ധാരാളം പണം ഉണ്ടാക്കി എന്ന് വരാം. അവൻ മരിച്ചാൽ ഒരു പൂച്ചക്കുട്ടിയും ഓർക്കില്ല. നമ്മൾ മരിച്ചാലും കേളികൊട്ട് കേൾക്കുമ്പോൾ ആളുകൾ നമ്മളെ ഓർക്കും, ഈ തറവാടിനെ ഓർക്കും. കാരണവർ പരദേവതയെ ധ്യാനിച്ചുകൊണ്ട് മരുമകന്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. നീ നന്നാവും. ആ അനുഗ്രഹം ഫലിക്കുകയും ചെയ്തു.
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ആകാശവാണി സ്മൃതി മധുരം. പ്രിയ ശ്രോതാക്കളെ, ഇന്നലെ വിടവാങ്ങിയ പ്രിയ നടൻ സലീം കുമാർ അഭിനയിച്ച ചിത്രങ്ങളിലെ രണ്ട് ഗാനങ്ങൾ ഇന്ന് സ്മൃതി മധുരത്തിൽ കേൾക്കാം. അദ്ദേഹത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം കിട്ടിയ അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ ഗാനം ആദ്യം.

0: അലക്സ് പോൾ. ചിത്രം അച്ഛനുറങ്ങാത്ത വീട്.
1: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഈ ഇയറിംഗ് ഒന്ന് കാണിക്കൂ.
2: പോയി എന്റെ പ്രൈസ് മണി. കുറച്ച് ഇൻവെസ്റ്റ്മെന്റും ചെയ്യാമായിരുന്നില്ലേ?
4: വരുന്ന വഴി ചെയ്തു, മൊബൈലിലൂടെ.
2: എവിടെ?
4: ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ. RBI റീറ്റെയിൽ ഡയറക്ട് മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ. റീറ്റെയിൽ ഡയറക്ട് സ്കീമിലൂടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് മെജോറിറ്റിയിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺസ്,
2: നോ ബ്രോക്കറേജ്,
4: നോ ഹിഡൻ ഫീസ്.
2: സമ്മതിച്ചു. നിന്നെ അല്ല, ആപ്പിനെ.
4: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന അനിൽ പനച്ചൂരാൻ, സംഗീതം MJ ചന്ദ്രൻ, പാടിയത് പ്രദീപ് പള്ളുരുത്തി.

0: പ്രിയ നടൻ സലീംകുമാർ അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35. ആകാശവാണി. ഗീതം സംഗീതം ലളിത സംഗീത പാഠം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ശ്രീകല ചിങ്ങോലി എഴുതിയ എഴുതാൻ തുടങ്ങുമ്പോൾ എൻ വിരൽ തുമ്പിൽ വിരിയാതെ വാക്കോ വിമുഖം എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ആദ്യ പാഠഭാഗം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ പാർത്ഥസാരഥി, പഠിക്കുന്നത് പൂജ എൻ ജെ.
2: നമുക്കിന്നൊരു പുതിയ ഗാനം പഠിക്കാം. വരികൾ എഴുതിയിരുത്തുള്ളൂ.
3: ശരി സർ.
2: എഴുതാൻ തുടങ്ങുമ്പോൾ എൻ വിരൽ തുമ്പിൽ വിരിയാതെ വാക്കോ വിമുഖം. അടുത്ത വരി. വരളുന്ന വരികൾ
3: മനം പകയ്ക്കുമ്പോൾ
2: മഷി തോർന്നു വർണിക മൗനം. ഒന്ന് ഞാൻ ഫുൾ വായിക്കാം. എഴുതാൻ തുടങ്ങുമ്പോൾ എൻ വിരൽ തുമ്പിൽ വിരിയാതെ വാക്കോ വിമുഖം, വരളുന്ന വരികൾ മനം പകയ്ക്കുമ്പോൾ മഷി തോർന്നു വർണിക മൗനം. ഒന്ന് വായിച്ചേ.
3: എഴുതാൻ തുടങ്ങുമ്പോൾ എൻ വിരൽ തുമ്പിൽ വിരിയാതെ വാക്കോ വിമുഖം, വരളുന്ന വരികൾ മനം പകയ്ക്കുമ്പോൾ മഷി തോർന്നു വർണിക മൗനം.
2: ഇനി ഞാൻ പറഞ്ഞുതരാം, അത് കേട്ട് പാടണം.
3: ശരി സർ.

0: ആ ലാസ്റ്റ് രണ്ട് ലൈൻ ഒന്നുകൂടി പാടും.
1: വരളും

0: ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ശ്രീകല ചിങ്ങോലി എഴുതിയ ഗാനത്തിന്റെ ആദ്യ പാഠഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് കെ പാർത്ഥസാരഥി, പഠിച്ചത് പൂജ എൻ ജെ.
1: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
5: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
4: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യ സുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
5: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
4: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
6: ആകാശവാണി. ഓർമ്മച്ചെപ്പ്. വിസ്മൃതിയിൽമായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

ഇടവപ്പാതി അതിൻ്റെ വശ്യ സൗന്ദര്യത്തോടെ ഇടയ്ക്ക് നിശ്ചലമായും പിന്നെ വാശിയോടെയും പെയ്ത് തിമിർക്കുന്നുണ്ട്. മഴ ഒരു കൂട്ടർക്ക് വശ്യമായ ചിരിയും കവിതയുമൊക്കെയാണെങ്കിൽ മറ്റു ചിലർക്ക് ഭീതിയുടെയും നഷ്ടത്തിൻ്റെയും അനുഭവമാണ് സമ്മാനിക്കുന്നത്. June 5 ലോക പരിസ്ഥിതി ദിനം കടന്നുപോയി. അപ്പോഴൊക്കെ നാം ചിന്തിക്കുന്നത് ഈ പ്രകൃതിയെക്കുറിച്ചാണ്, സംസാരിക്കുന്നത് പരിസ്ഥിതിയുടെ നിലനിൽപ്പിനെക്കുറിച്ചും. പക്ഷേ ദിനാചരണം കഴിയുമ്പോഴോ വറ്റിവരണ്ട ഭൂമിയെക്കുറിച്ച് ആകുലപ്പെടുന്നത് വേനൽക്കാലത്ത് മാത്രം മതിയോ? പോരാ, മഴക്കാലത്തും നാളെയെപ്പറ്റി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. ഒരു ദിവസത്തെ ദിനാചരണത്തിൽ മാത്രം ഒതുങ്ങാത്തതാവണം ഇതൊക്കെ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മഴ പെയ്യട്ടെ, ഭൂമിയുടെ ഉള്ളറകൾ വരെ തണുക്കട്ടെ, ഈ കിട്ടുന്ന വർഷത്തിൽ നിന്നാണല്ലോ നാളേക്കുള്ള ജലം കരുതി വെക്കേണ്ടത്. നാം അത് ചെയ്തില്ലെങ്കിലും അമ്മയായ ഭൂമി മുടങ്ങാതെ ആ കരുതി വെയ്പ് നടത്തും. അതാണല്ലോ ജീവന്റെ നിലനിൽപ്പിനുള്ള ഉറപ്പ്.

ഇന്നത്തെ ഓർമ്മിച്ചപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് മേഘന. കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പേ, ഞാൻ മേഘന. എനിക്ക് 25 വയസ്സാണ്. ചിലപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള ആരും തന്നെ ഇപ്പോൾ ആകാശവാണിയോ റേഡിയോയോ കേൾക്കുന്നുണ്ടാവില്ല. ഞാനും കേട്ടിരുന്നില്ല. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അപ്പൂപ്പൻ ഒരു ആകാശവാണി ഫാനായിരുന്നു. എപ്പോഴും എന്നെ കൊണ്ടാണ് കത്തുകൾ എഴുതിപ്പിക്കുന്നത്. ആദ്യത്തെ പേരക്കുട്ടി ആയതുകൊണ്ട് എന്നോട് കുറച്ച് സ്നേഹക്കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പൂപ്പൻ മരിച്ചിട്ട് 4 വർഷമാകുന്നു. അപ്പൂപ്പൻ്റെ കൂടെയുള്ള എൻ്റെ ഒരു ഫേവററ്റ് മെമ്മറിയാണ് ഈ കത്തെഴുതാൻ പ്രേരിപ്പിച്ചത്. മഹാരാജാസ് കോളേജിൽ നിന്നും PG കഴിഞ്ഞ അപ്പൂപ്പൻ പോസ്റ്റ് മാസ്റ്ററായിട്ടാണ് റിട്ടയർ ചെയ്തത്. ഓരോ വട്ടവും കത്തെഴുതുന്നത് ഈ കഥകളൊക്കെ ചേർത്താണ്. മിക്ക കത്തുകളും ഓർമ്മച്ചപ്പിൽ വായിച്ചിട്ടുമുണ്ട്. വായിക്കാതെ വരുമ്പോൾ അപ്പൂപ്പന് വല്ലാതെ വിഷമം തോന്നും. അപ്പൂപ്പനെ ഫോണിൽ വീഡിയോസ് പ്ലേ ചെയ്യാൻ പഠിപ്പിക്കുന്നതും കത്തെഴുതുന്നതും കഴിക്കാൻ നേരത്ത് വെള്ളമെടുത്ത് കൊടുക്കുന്നതും ഞാനെന്നും ഓർക്കും. അപ്പൂപ്പന് എൻ്റെ മൊബൈലിലെ കോളർ ട്യൂൺ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എങ്കിലും എന്നെ 4-5 തവണ വിളിക്കും. അപ്പൂപ്പൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചില്ല. എനിക്കതിൽ വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഹാപ്പിയായി ഹെൽത്തിയായി ഇരിക്കുന്ന അപ്പൂപ്പനെയാണ് ഞാൻ അവസാനം കണ്ടത്. അങ്ങനെ കാണാനുമാണ് എനിക്കിഷ്ടം. ഈ കത്ത് ഞാൻ എഴുതുന്നത് എവിടെയെങ്കിലും ഇരുന്ന് അപ്പൂപ്പൻ കേൾക്കും എന്ന് കരുതിക്കൊണ്ടാണ്. ഞാൻ അപ്പൂപ്പനെ മറന്നിട്ടില്ല. ഇപ്പോഴും സ്നേഹത്തോട് ഓർക്കുന്നുണ്ടെന്ന് പറയാനാണ് എനിക്കിഷ്ടം. നിങ്ങളിത് വായിക്കണം. നിങ്ങളുടെ ഒരു സ്ഥിരം കോളറായിരുന്നു എൻ്റെ അപ്പൂപ്പൻ. വായിക്കുകയാണെങ്കിൽ ഈ പാട്ടുകൂടെ കേൾപ്പിക്കണം. ഇത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനമാണ് എന്നും മേഘന കത്തിൽ എഴുതിയിരിക്കുന്നു. മേഘന, കത്തുകൊള്ളാം കേട്ടോ. അപ്പൂപ്പനെ കുറിച്ചുള്ള ഓർമ്മകൾ വളരെയധികം ഹൃദയസ്പർശിയായി എഴുതിയിട്ടുണ്ട്. പക്ഷേ അപ്പൂപ്പൻ്റെ പേരെഴുതിയില്ല കേട്ടോ. അപ്പൂപ്പൻ്റെ പേരുകൂടി അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇനിയും കത്തെഴുതുമല്ലോ, അതിൽ അപ്പൂപ്പൻ്റെ പേരുകൂടി സൂചിപ്പിക്കും എന്ന് കരുതട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് സംഗീതമേ ജീവിതം എന്ന ഗാനമാണ് മേഘന അപ്പൂപ്പന് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനം തീർച്ചയായും കേൾപ്പിക്കാം. 1957 ചിത്രമാണ് ജയിൽപ്പുള്ളി. ആ ചിത്രത്തിന് വേണ്ടി തിരുനയനാർ കുറിച്ചി മാധവൻ നായർ എഴുതി, ബ്രദർ ലക്ഷ്മൺ സംഗീതം നൽകി. കമുകറ പുരുഷോത്തമനും ശാന്താ P. നായറും പാടിയ ഗാനം.

ആകാശവാണിയുടെ വാട്സാപ്പിൽ വന്ന സന്ദേശമാണ് ഓർമ്മിച്ചപ്പിൽ. ഇനി കണ്ണൂർ ജില്ലയിലെ പരിയാരം സ്വദേശിയായ സജനി രഘുകുമാർ ദീർഘമായ ഒരു ഓർമ്മയാണ് ഓർമ്മിച്ചപ്പിലൂടെ പങ്കുവയ്ക്കുന്നത്. വായിക്കാം. യാദൃച്ഛികമായിട്ടാണ് ഒരു കാർ യാത്രക്കിടയിൽ ഓർമ്മച്ചെപ്പ് കേൾക്കാൻ ഇടയായത്. ഇപ്പോഴും ഇത്രയും ഓർമ്മകൾ നിറച്ച് ആളുകൾ കത്തുകൾ ആകാശവാണിക്ക് എഴുതുന്നു എന്ന് കേട്ടപ്പോൾ അത്ഭുതം തോന്നി. അതിൽ ഒരു അത്ഭുതവുമില്ല കേട്ടോ സജനി രഘുകുമാർ, കാരണം ഇപ്പോഴും ആകാശവാണിയിൽ കത്തുകൾ ധാരാളം വരുന്നുണ്ട്. ഓർമ്മച്ചെപ്പിൽ മാത്രമല്ല, രഞ്ജിനിയിലും എഴുത്തുപെട്ടിയിലുമൊക്കെ ധാരാളം കത്തുകൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എഴുതുന്നുണ്ട്. സജനി രഘുകുമാറിൻ്റെ ഓർമ്മകൾ കൂടി അതിൽ ഉൾപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കുട്ടിക്കാലം മുതൽക്കേ പാട്ടുകളോട് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. എൻ്റെ ഇഷ്ടം മനസ്സിലാക്കിയ അച്ഛൻ എപ്പോഴും എനിക്ക് പാട്ടുപുസ്തകങ്ങൾ വാങ്ങി തരുമായിരുന്നു. അന്ന് മുതലേ പാട്ടുകൾ പഠിക്കാനും തുടങ്ങി. വീട്ടിൽ പഠിപ്പിക്കാൻ ഒരു സാറും വരുമായിരുന്നു. പുസ്തകത്തിൽ മയിൽപ്പീലി ഒളിപ്പിക്കുന്നത് പോലെ തന്നെ പുസ്തകത്തിൻ്റെ പിന്നാമ്പുറത്ത് എഴുതി സൂക്ഷിക്കുന്നത് അന്നൊരു ഹരമായിരുന്നു. ഇഷ്ടപ്രാണേശ്വരിയുടെ കൈപ്പടയിൽ പ്രിയപ്പെട്ട ഗാനങ്ങൾ എഴുതി സൂക്ഷിക്കുന്ന കാമുകന്മാരും അന്നുണ്ടായിരുന്നു. ബാക്ക് ബെഞ്ചുകാരായ ഞങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരബദ്ധം പറ്റി. മനോഹരമായ കൈപ്പടയുള്ള എൻ്റെ കൂട്ടുകാരി അവളുടെ ബുക്കിൻ്റെ പിറകിൽ നിരവധി പാട്ടുകൾ എഴുതി വച്ചിരുന്നു, ഒപ്പം ഞാനും. അവൾക്ക് ആഗ്രഹമുള്ളപ്പോഴെല്ലാം ആ പാട്ടുകൾ എന്നെ കൊണ്ട് പാടി കേട്ട് രസിക്കും. ഒരിക്കൽ ഹെഡ്മാസ്റ്റർ ക്ലാസ്സുകളിൽ പുസ്തകം പരിശോധിക്കാൻ കയറി. എൻ്റെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു ആ അധ്യാപകൻ. ഒരിക്കലും പിറകുവശം നോക്കും എന്ന് ഞങ്ങൾ കരുതിയില്ല. പക്ഷേ അദ്ദേഹം കൃത്യമായി എൻ്റെ പുസ്തകത്തിൻ്റെ പുറകുവശം എടുത്തു നോക്കി. 90കളിലെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു ബുക്കുകളിൽ. അടുത്തത് അവളുടെ പുസ്തകം. ഒരു പുതിയ പുസ്തകമായതുകൊണ്ട് അധികമൊന്നും പിറകിൽ എഴുതി തുടങ്ങിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരേ ഒരു പാട്ടിൻ്റെ വരി മാത്രമേ ആ പുസ്തകത്തിൻ്റെ പിറകിലുണ്ടായിരുന്നുള്ളൂ. ശാലിനിയും കുഞ്ചാക്കോ ബോബനും അഭിനയിച്ച അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം വലിയൊരു തരംഗം സൃഷ്ടിച്ച സിനിമയാണല്ലോ അനിയത്തിപ്രാവ്. ഇത് പരിശോധിച്ച ചിലരുടെ ബുക്കിൽ താരജോഡികളുടെ ഫോട്ടോകൾ ഒട്ടിച്ചു വെച്ചിരുന്നതും കണ്ടുപിടിച്ചു. കുഞ്ചാക്കോ ബോബനോടുള്ള പ്രണയം മൂത്ത് നായകന് കത്തുവരെ എഴുതിയവർ ക്ലാസ്സിലുണ്ടായിരുന്നു. അതിൽ ഒരാൾക്ക് മറുപടിയായി ചാക്കോച്ചൻ അവൾക്കൊരു ഫോട്ടോ അയച്ചു കൊടുത്തു. പോരേ പൂരം, അവളായി ക്ലാസ്സിലെ സ്റ്റാർ. ക്ലാസ്സിൽ മറ്റൊരു മിടുക്കിയുണ്ടായിരുന്നു. അനിയത്തിപ്രാവ് എന്ന സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളുടെയും ഡയലോഗും മുഴുവനും കാണാതെ പഠിച്ച് ഓരോ സീനും കൃത്യമായി പറയുന്നവൾ. അങ്ങനെ ആ ചിത്രത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒത്തിരി ഒത്തിരി. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, കവിതയും പാട്ടുമൊക്കെ ആസ്വദിക്കുന്ന പ്രധാന അധ്യാപകൻ എൻ്റെ അച്ഛനോട് എനിക്കുള്ള പാരയൊന്നും വെച്ചില്ല കേട്ടോ. എല്ലാവരോടുമായി പറഞ്ഞു, 10ാം ക്ലാസ്സാണ്, എല്ലാവർക്കും ഓർമ്മ വേണം, ഇന്നും ഒരുമിച്ച് പഠിച്ചവർ വീണ്ടും ഒത്തുകൂടുമ്പോൾ ഈ ഓർമ്മകൾ ഉറപ്പായും പങ്കുവയ്ക്കും, നല്ല രസമാണ് അത് പറഞ്ഞിരിക്കാൻ. ഓർമ്മച്ചപ്പിലൂടെ എനിക്ക് ആ പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടത്. സ്നേഹത്തോടെ സജനി രഘുകുമാർ. തീർച്ചയായും ആ ഗാനം കേൾപ്പിച്ചു തരാം. എസ് രമേശൻ നായർ ആണ് ഈ ഗാനം എഴുതിയത്. ഔസേപ്പച്ചൻ്റെ സംഗീതം. ആ ഗാനം ആലപിച്ചത് യേശുദാസ്.

0: 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: ഓർമ്മച്ചപ്പ് തുടരുന്നു.
2: ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ഓലകെട്ടി അമ്പലത്ത് നിന്നും ജി കൃഷ്ണകുമാർ. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, ഞാൻ 5-ലോ 6-ലോ പഠിക്കുന്ന സമയം എൻ്റെ ഒരു അടുത്ത ബന്ധുവിൻ്റെ വീട്ടിൽ നാഷണൽ പാനസോണിക്കിൻ്റെ ഒരു ടേപ്പ് റെക്കോർഡർ വാങ്ങിച്ചു. പാട്ടുകൾ പാടി കാസറ്റിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം അതിനുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ ഉത്തരാ സ്വയംവരം എന്ന പാട്ട് കുറച്ച് പാടി. എന്നോട് പാടാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പാടിയത് പൂവല്ല പൂന്തളിരല്ല എന്ന പാട്ടാണ്. ഓർമ്മച്ചപ്പിലൂടെ ആ ഗാനം ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ കൈവിടല്ലേ എന്നാണ് കൃഷ്ണകുമാറിൽ എഴുതിയിരിക്കുന്നത്. കൈവിടില്ല കൃഷ്ണകുമാറെ, മുറുക്കി പിടിച്ചോളൂ, ഈ പാട്ട് കൂടെയുണ്ട്. കാട്ടുപോത്ത് എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ എഴുതി, ജെറി അമൽ ദേവ് സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം പൂവല്ല പൂന്തളിരല്ല

കുട്ടനാട് കിടങ്ങറയിൽ നിന്നും പി കെ വേണുഗോപാലൻ നായർ അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി. കുറേ ഓർമ്മകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് കേട്ടോ കൂടുതലും. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൻ്റെ മിക്ക പരിപാടികളും കേൾക്കുന്ന ഈ 70 വയസ്സുകാരൻ ഓർമ്മച്ചപ്പിലേക്ക് പരിഗണിക്കാനായി എഴുതുന്നു. കാലവർഷം നേരത്തെ എത്തിയേക്കും എന്ന പത്രവാർത്തയാണ് ഈ കത്തെഴുതാൻ കാരണം. ചുട്ടുപൊള്ളുന്ന വെയിൽ കഴിഞ്ഞ് മഴയെത്തുന്നു. ഈ അവസരത്തിൽ കുട്ടിക്കാലത്തെ ചില ഓർമ്മകൾ ഈ 70-ാം വയസ്സിലും മനസ്സിൽ തെളിഞ്ഞു വരുന്നു. അത് ഓർമ്മച്ചപ്പുമായി പങ്കിടട്ടെ. മധുരമായ ഒരു കുട്ടിക്കാലം. കുട്ടനാട്ടിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ജനിച്ചതും വളർന്നതും. മാർച്ച് മാസം കഴിഞ്ഞാൽ പിന്നെ ഉത്സവ തിമിർപ്പിലായിരുന്നു ഞങ്ങൾ. ഈ സമയം ഞങ്ങളെ കയറൂരി വിട്ടിരിക്കുകയായിരുന്നു. അമ്മ വീട്ടിലും മറ്റു ബന്ധുവീടുകളിലും പോകൽ എന്തൊരു അനുഭൂതിയായിരുന്നു തന്നിരുന്നത്. അന്ന് ബന്ധങ്ങൾ അത്ര ദൃഢമായിരുന്നു, ഇഴുകിയതുമായിരുന്നു. സ്കൂൾ അടച്ചാൽ പിന്നെ കൂട്ടുകാരുമൊത്ത് കളിയാണ് കളി. നാടൻ കളികളാണ് അധികവും. കുഴിപ്പന്ത് കളി, ഗോലികളി, കബഡികളി, കാൽപന്ത് കളി തുടങ്ങിയവയായിരുന്നു പ്രധാന ഇനങ്ങൾ. വിഷുവും ഈസ്റ്ററുമൊക്കെ ഈ മധ്യവേനൽ അവധിക്കാലത്ത് ഞങ്ങൾ ആഘോഷിച്ചു. വിഷുക്കണിയുമായി വീടുകളിൽ പോയിരുന്നു. വീട്ടുകാർ തരുന്ന പൈസ ശേഖരിച്ച് ഞങ്ങൾ അടുത്ത പട്ടണമായ ചങ്ങനാശ്ശേരിയിൽ പോയി സിനിമകൾ കണ്ട കാര്യവും ഇപ്പോൾ മനസ്സിൽ അങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നു. മധ്യവേനൽ അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നു, ഒപ്പം മഴയും വരുന്നു. മഴയെത്തും മുമ്പേ വീടുകളിലെ മുതിർന്നവർക്ക് ധാരാളം ജോലികളുണ്ട്. അന്ന് ഓലമേഞ്ഞ വീടുകളായിരുന്നു അധികവും. പഴക്കമേറിയ ഓലകൾ മാറ്റി പുതിയ ഓലയിട്ട് വീടുകൾ മേഞ്ഞിരുന്നു. പുരകെട്ട് എന്നാണ് നാട്ടിൻപുറങ്ങളിൽ പറയുന്നത്. പുരമേയാൻ കൂലിക്ക് ആളെ വിളിക്കാറില്ല, പരസ്പരം സഹകരിച്ച് പുരകൾ മേയുകയാണ് പതിവ്. ഭക്ഷണം നൽകിയിരുന്നു. പുരമേയുന്ന ദിവസം പായസം സ്പെഷ്യലായി വെച്ചിരുന്നു. പുരകെട്ടുന്ന വീടുകളിൽ ഞങ്ങൾ കൂട്ടുകാരുമായി പോയി പായസം കുടിച്ച കാര്യം ഇന്നും ഓർക്കുന്നു. എന്തൊരു സഹകരണമായിരുന്നു അന്നൊക്കെ. കന്നുകാലികൾക്ക് തിന്നാനുള്ള വൈക്കോൽ ശേഖരിച്ച് മരക്കാലിലിട്ടിരുന്നു. തുറയിടുക എന്നാണ് പറയുന്നത്. അന്നും ഭക്ഷണമുണ്ട്, അതിലും ഞങ്ങൾ പങ്കെടുത്തിരുന്നു. കാലിത്തൊഴുത്തുകൾ നന്നാക്കുന്നതും പതിവായിരുന്നു. മഴക്കാലത്തേക്ക് ആവശ്യമായ അരിക്കായി നെല്ല് പുഴുങ്ങി ഉണക്കി വയ്ക്കുക പതിവായിരുന്നു. ഈ മധുര ഓർമ്മകളുടെ പശ്ചാത്തലത്തിൽ ഓർമ്മച്ചപ്പിലൂടെ ഒരു ഗാനം കേൾക്കണം. ഗാനം ഇതാണ്, കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, ചിത്രം ഏകാന്തം. ഈ ഗാനം എല്ലാ കൂട്ടുകാർക്കും സഹപാഠികൾക്കുമായി സമർപ്പിക്കുന്നു. ഗാനം കേൾപ്പിക്കുമെന്ന വിശ്വാസത്തിൽ സ്നേഹത്തോടെ പി കെ വേണുഗോപാലൻ നായർ, കിടങ്ങറ, കുട്ടനാട്. ഗാനം കേൾപ്പിക്കാം. കയ്യെത്തും ദൂരെയാണ് ആ കുട്ടിക്കാലം. ഏകാന്തം എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എഴുതി, കൈതപ്പുറം വിശ്വനാഥൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

പത്തനംതിട്ട കുമ്പഴയിൽ നിന്നും അജികുമാർ കെ ജി എഴുതിയ കത്താണ് ഓർമ്മച്ചെപ്പിൽ ഇനി. ഓർമ്മച്ചെപ്പ് നല്ല ഒരു പരിപാടിയാണ്. പഴയകാലം ഓർത്തെടുക്കാൻ ഇതുപോലൊരവസരം ആകാശവാണി ഒരുക്കിയതിൽ വളരെയധികം നന്ദി. ടി വിയും മൊബൈലും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് സിനിമയായിരുന്നു ഏക ആശ്രയം. 1978-81 കാലയളവിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം. ക്ലാസ് കട്ട് ചെയ്ത് സിനിമ കാണുന്നത് പതിവായിരുന്നു. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ജോൺ തോമസ്, ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു സിനിമയ്ക്ക് പോകുന്നത്. എൻ്റെ പഠനം ഒരു പ്രൈവറ്റ് കോളേജിലായിരുന്നു. കോളേജ് പ്രിൻസിപ്പലിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു തിയേറ്റർ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. കാശ് സ്വന്തം പെട്ടിയിൽ വീഴുമല്ലോ. അന്ന് കണ്ട ഒരു സിനിമയാണ് ഈ ഗാനം മറക്കുമോ. ആ ചിത്രത്തിലെ കളകളം കായലോളങ്ങൾ പാടും എന്ന ഗാനം ഓർമ്മച്ചെപ്പിലൂടെ ഒരിക്കൽ കൂടി കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. സ്നേഹത്തോടെ അജികുമാർ കെ ജി, കുമ്പഴ, പത്തനംതിട്ട. ഗാനം കേൾക്കാം. ONV കുറിപ്പെഴുതി സലിൽ ചൗധരി ഇണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഈ ഗാനം മറക്കുമോ.

0: സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് വലിയൊരു പങ്കുണ്ട്.
1: പാക്കറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
0: വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുക.
1: പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ശരിയായി സീൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശുചിത്വം പാലിക്കുക. ഓരോ ബോധപൂർവമായ തീരുമാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭക്ഷ്യജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
0: ഈ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
2: ഓർമ്മച്ചപ്പ് തുടരുന്നു.
3: ഓർക്കുക വല്ലപ്പോഴും, ഓർമ്മകൾ വിടരട്ടെ. ഓർമ്മകൾ പൊടിതട്ടിയെടുക്കുന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. സ്വാഗതം നമ്മളല്ലേ പറയേണ്ടത്. ആകാശവാണി ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയതിൽ ഏറെ സന്തോഷം. ഈ കത്ത് അയച്ചിരിക്കുന്നത് എരമംഗലം മുക്കിലറയിൽ നിന്ന് സരസ്വതി. കത്ത് വായിക്കാം. എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ വീട് പൊന്നാനിയുടെയും എടപ്പാളിൻ്റെയും മധ്യത്തിലാണ്. അവിടെ കെ ജംഗ്ഷനിൽ ഒരു ടാക്കീസ് ഉണ്ട്. ശക്തി എന്നാണ് പേര്. അവിടെ വരുന്ന എല്ലാ സിനിമകൾക്കും അച്ഛൻ ഞങ്ങളെയും കൊണ്ടുപോകും. ഞാൻ ഉറങ്ങുന്ന ആളായതുകൊണ്ട് അച്ഛൻ എന്നോട് പറയും, നിന്റെ ടിക്കറ്റിൻ്റെ പൈസയ്ക്ക് കടല കൊണ്ടുവരാം, നീ അച്ചമ്മയ്ക്ക് കൂട്ടിരുന്നു എന്ന്. എനിക്ക് സമ്മതം. അങ്ങനെ ഇരിക്കെ അച്ചമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നു. നാടകം കാണാൻ എല്ലാവരും പോയി. എനിക്ക് തുണയ്ക്ക് ആരുമില്ല. അങ്ങനെ ഞാനും പോയി. അന്ന് ഇന്നത്തെ പോലെ കസേര ഒന്നുമില്ല. താഴെ പായ വിരിച്ച് അതിലിരുന്ന് വേണം പരിപാടി കാണാൻ. അപ്പോൾ ഒരു അനൗൺസ്മെൻ്റ് വന്നു, അടുത്ത ബെല്ലോടുകൂടി നാടകം തുടങ്ങും. അടുത്ത ബെല്ല് അടിക്കുമ്പോഴേക്കും ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് അമ്മ വിളിച്ചു. ഞാൻ വേഗം എഴുന്നേറ്റിരുന്നു. അപ്പോഴെല്ലാവരും നിൽക്കുന്നു. അമ്മ പറയുകയാണ്, നീ എണീറ്റ് വാ, പാ മടക്കണമെന്ന്. അങ്ങനെ ആ നാടകം കാണാൻ കഴിയാതെ പോയ ഓർമ്മയാണ് ഓർമ്മച്ചപ്പിലൂടെ പങ്കുവയ്ക്കുന്നത്. ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്ത അഖില കേരള റേഡിയോ നാടകോത്സവം കേട്ടപ്പോൾ അന്നത്തെ ആ നാടകം കാണാൻ സാധിക്കാത്ത അനുഭവം ഓർമ്മ വന്നു. ഇതുവരെ കുറേ നാടകങ്ങളും സിനിമയും പോയി കണ്ടു. ഈ ഉറക്കം കാരണം ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. എന്ത് ചെയ്യാം, എല്ലാം ഒരു നിമിത്തം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജീവിതയാത്രയിൽ പലപ്പോഴും തോറ്റുപോയിട്ടുണ്ട്, ഒറ്റപ്പെട്ടിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഇതെല്ലാം നേരിടാം എന്ന ഉറച്ച വിശ്വാസത്തിൽ ചിരിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. ഞാൻ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം. കത്ത് നീണ്ടുപോയതിൽ ക്ഷമിക്കണം കേട്ടോ. ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും എൻ്റെ കൂടെയില്ലാത്ത അച്ഛനും അമ്മയ്ക്കും കൂടി ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ സരയൂ തീരത്ത് കാണാം എന്ന ഗാനം കേൾപ്പിക്കുമോ എന്നാണ് സരസ്വതി കത്തിൽ എഴുതിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു കത്താണ് കേട്ടോ. നമ്മൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രചോദനം. എന്തും നേരിടാനുള്ള മനസ്സിൻ്റെ ധൈര്യമാണല്ലോ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള കരുത്ത് നൽകുന്നത്. ഗാനം കേൾക്കാം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതി, കൈതപ്രം വിശ്വനാഥൻ സംഗീതം നൽകി. കണ്ണകി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappa.aartvm@gmail.com. പരിസ്ഥിതിയെക്കുറിച്ചും മഴയെക്കുറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഈ പരിപാടി തുടങ്ങിയത്. തുടങ്ങിയയിടത്ത് തന്നെ തിരികെ എത്താം. ഈ ഭൂമിയുടെ നാളെ എന്നത് നമ്മുടെ കൈകളിലാണ്. ജലം ചോർന്നൊലിച്ചു പോകുന്നത് പോലെ ആ നിലനിൽപ്പും ഒലിച്ചു പോയി തീരാതിരിക്കട്ടെ. നാളേക്ക് വേണ്ടി കരുതി വയ്ക്കാനുള്ളത് നമ്മുടെ പക്കൽ ഇന്നേ ഉണ്ടല്ലോ. അത് പാഴാക്കാതെ സൂക്ഷിക്കുക. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ ജെ ജോഷിലാൽ.

ചെപ്പ്. വിസ്മൃതിയിൽമായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണം എം കെ ദിലീപ്. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഈ ഇയറിംഗ് ഒന്ന് കാണിക്കൂ.
2: പോയി എന്റെ പ്രൈസ് മണി.
3: കുറച്ച് ഇൻവെസ്റ്റ്മെന്റും ചെയ്യാമായിരുന്നില്ലേ?
1: വരുന്ന വഴി ചെയ്തു. മൊബൈലിലൂടെ
2: എവിടെ?
1: ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ. RBI റീറ്റെയിൽ ഡയറക്ട് മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ, റീറ്റെയിൽ ഡയറക്ട് സ്കീമിലൂടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് മെച്ചോറിറ്റിയിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺസ്,
2: നോ ബ്രോക്കറേജ്,
1: നോ ഹിഡൻ ഫീസ്.
2: സമ്മതിച്ചു. നിന്നെ അല്ല, ആപ്പിനെ.
1: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: നീലഗിരി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന പി കെ ഗോപി, സംഗീതം മരകതമണി. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം. ആകാശവാണി.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എഴുത്തുപെട്ടിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം.
2: സ്വാഗതം.
1: ഇന്നത്തെ ആദ്യത്തെ കത്ത് സുദീർഘമായ ഒന്നാണ്.
2: ആരുടെ കത്താണ്?
1: പുനലൂരിൽ നിന്ന് ജ്യോതിലക്ഷ്മിയുടേതാണ്. May 24 ഉഷമലയിൽ ഞാവൽപ്പഴം എന്ന കവിത വിഷ്ണു പ്രദീപ് ആലപിച്ചത് നന്നായിരുന്നു. ഉണ്ണിമേനോൻ ഉദയഗീതത്തിൽ പാടിയ പാട്ടുകളും നന്നായി. കണ്ടതും കേട്ടതും കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. നല്ലൊരു വിഷയം. ഞാനും ചിലപ്പോൾ ബാഗിൽ സ്വർണം ഊരി വെക്കാറുണ്ട്. ഇനി ആ ശീലം മാറ്റണം. അന്നേ ദിവസം ജോഷിലാൽ അവതരിപ്പിച്ച ഓർമ്മച്ചെപ്പ് കത്തുവായനയിലും അവതരണത്തിലുമൊക്കെ മികവ് പുലർത്തി. ഒരു മണിക്ക് കേട്ട ചലച്ചിത്ര ഗാനങ്ങളും ഇഷ്ടപ്പെട്ടു. 7:35 യുവവാണി യുവസാഹിതിയിൽ അശ്വതിയുടെ കവിതകൾ നന്നായിരുന്നു. ഏകാന്തതയെ സ്നേഹിക്കുന്ന എനിക്ക് ഏകാന്തത എന്ന കവിതയും ഏറെ ഇഷ്ടമായി. മുഹമ്മദ് റമീസ് ഷഹാസ് പറഞ്ഞ കഥകൾ നല്ല ആസ്വാദന സുഖമുള്ളവയായിരുന്നു. ഓരോരുത്തരുടെയും അനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്നും ഉടലെടുക്കുന്ന മധുരതരമായ സൃഷ്ടികൾ. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. 8:00 പെരുമൺ സജീവും പാർട്ടിയും അവതരിപ്പിച്ച നാടൻ പാട്ടുകളും ഇഷ്ടപ്പെട്ടു. 25 ഉഷമലരിയിൽ ബാലാമണിയമ്മയുടെ കവിത കാലം സാക്ഷിയിൽ കെ പി ബ്രഹ്മാനന്ദനെ ഓർമ്മിപ്പിച്ചത്. അന്നേ ദിവസം തന്നെ 12:20 കെ പി ബ്രഹ്മാനന്ദൻ പാടിയ ലളിത ഗാനങ്ങൾ, സ്മൃതിമധുരത്തിൽ കേട്ട ചലച്ചിത്ര ഗാനങ്ങൾ എല്ലാം നന്നായി. 9:00 വാർത്താ തരംഗിണിയിൽ പുകയില ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങൾ, ഏറെ പ്രാധാന്യമുള്ളൊരു വിഷയം തെരഞ്ഞെടുത്തതും ശ്രദ്ധേയമായി. 26 ജോയ്ക്കുട്ടി വർഗീസ് അവതരിപ്പിച്ച സുഭാഷിതം, ഉഷമലരി, ഗാന്ധി സ്മൃതി, ചുമട് താങ്ങി. 7:35 യുവവാണിയിൽ വിഷ്ണുപ്രിയ അവതരിപ്പിച്ച കഥകൾ, 8:00 സാഹിത്യരംഗത്തിൽ കേട്ട കവിതകൾ എന്നിവയും ഇഷ്ടപ്പെട്ടു. അങ്ങനെ 27, 28 എന്നീ ദിവസങ്ങളിലെ പരിപാടികളെ കുറിച്ചും ജ്യോതിലക്ഷ്മി എഴുതിയിട്ടുണ്ട്.
2: May 30, 31, June 1 ഈ 3 പരിപാടികളെ കുറിച്ചുള്ള 3 കത്തുകളാണ് കല്ലറ നിന്ന് വക്കം വാഹിദ് അയച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പരിപാടിയായ മൻ കി ബാത്, ഒപ്പം ഉഷമലരിയിൽ ഈ 3 വന്ന 3 കവിതകൾ, ചെമ്മനത്തിന്റെ നെല്ല്, ഇടപ്പള്ളിയുടെ കവിത രവിശങ്കർ ആലപിച്ചത്, ഡോക്ടർ എസ് അശ്വതി ആലപിച്ച ചങ്ങമ്പുഴയുടെ രമണനിൽ നിന്നുള്ള ഭാഗം, ഈ കവിതകളേറെ ഇഷ്ടപ്പെട്ടു. ഒപ്പം June 1 രാത്രി ആറ്റുവാശേരി മോഹനൻപിള്ള അവതരിപ്പിച്ച സംഗീത കച്ചേരി അദ്ദേഹത്തിന് ഇഷ്ടമായി. May 31 രാത്രി 9:15 രഞ്ജിനി അവതരിപ്പിച്ച പണ്ട് പണ്ട് പണ്ട്, ഈ പരിപാടികളൊക്കെ ഇഷ്ടപ്പെട്ടുവെന്ന് കല്ലറ നിന്ന് വക്കം വാഹിദ് എഴുതിയിരിക്കുന്നു.
1: കാർത്തിക അണ്ടലൂരിന്റെ കത്തുകളാണ് ഇനി. 31 എം എസ് ബാലകൃഷ്ണൻ നായർ അവതരിപ്പിച്ച സുഭാഷിതം സത്യം ശിവം സുന്ദരം എന്ന ആപ്തവാക്യത്തിന്റെ പൊരുളായിരുന്നു. അത് ഇഷ്ടമായി. ഒപ്പം ആകാശവാണിയുടെ ബക്രീദ് പരിപാടികളെല്ലാം ഉഷാറായിരുന്നു. ബക്രീദിനെ ഓർമ്മപ്പെടുത്തുന്ന സുഭാഷിതം, ചലച്ചിത്ര ഗാനങ്ങൾ, മാപ്പിളപ്പാട്ടുകൾ എന്നിവയെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അതുപോലെ തന്നെ ഞായറാഴ്ചകളിലെ ഓർമ്മച്ചെപ്പിനെ കുറിച്ചും കാർത്തിക അണ്ടലൂർ എഴുതിയിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടമാണ് ഈ പരിപാടി എന്നാണ് കുറിച്ചിരിക്കുന്നത്. ആകാശവാണി ഉച്ചയ്ക്ക് പ്രക്ഷേപണം ചെയ്യാറുള്ള തുടർ നാടകം, അതിലിപ്പോൾ കുറ്റവും ശിക്ഷയും എന്ന നാടകം ആസ്വാദ്യകരമാണ് എന്നും കാർത്തിക പറഞ്ഞിട്ടുണ്ട്. അത് പുനഃപ്രക്ഷേപണമാണ്. കൂടാതെ 31 ഉഷമലരി മുതൽ എല്ലാ പരിപാടികളെക്കുറിച്ചും, 28 പരിപാടികളെക്കുറിച്ചും, 1 നിയമരംഗത്തെക്കുറിച്ചും ഒക്കെ കാർത്തിക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
2: പ്രയാർ വടക്ക് നിന്ന് ഒച്ചിറ ശിവകുമാർ കാക്കാരശ്ശി നാടകം പ്രക്ഷേപണം ചെയ്യുന്ന ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട വിഭാഗത്തെ അറിയിക്കുന്നതാണ്.
1: രാജി മരത്തങ്കൂടിന്റെ കത്തുകളാണ് ഇനി. May 25 സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതം ഉപകാരപ്രദമായിരുന്നു. ബാലാമണി അമ്മയുടെ വിജയമാല്യം എന്ന കവിത ഐവർക്കാല സുരേഷ് കുമാർ ചൊല്ലിയതും ഉഷമലരിക്ക് മിഴിവേകി. ജോഷിലാൽ അവതരിപ്പിച്ച ഓർമ്മച്ചെപ്പ്, രഞ്ജിനി, ഗാനസല്ലാപം വളരെ ഭംഗിയാകുന്നുണ്ട്. അതുപോലെ തന്നെ നാടകം ഇത്തിൽ കണ്ണി, പഴയകാല നടന്മാർ ഒത്തുചേർന്ന ആ നാടകം കേട്ടപ്പോൾ പഴയ ഒരു കാലത്തിലേക്ക് പോയതായി തോന്നി. May 23 ഉഷമലരിയിൽ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ രാജസദസ്സിലെ നർത്തകി NJ ജോഷിലാൽ ഭംഗിയായി ചൊല്ലി. മൊഴിയുറവയിൽ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനുമായി കെ വിജയരാഘവൻ നടത്തിയ അഭിമുഖം പ്രക്ഷേപണം ചെയ്തത് ഉചിതമായി. May 18 സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതം, അന്നത്തെ ഉദയഗീതം, പ്രഭാതമേരി എന്നിവയെക്കുറിച്ചും രാജി മരത്തങ്കൂടെ എഴുതിയിട്ടുണ്ട്. May 27 മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ശബ്ദം കാലം സാക്ഷിയിൽ കേൾപ്പിച്ചത് ഉചിതമായി. മനോയാനം ഇഷ്ടപ്പെടുന്നുണ്ട്. ഗ്രാമകേരളത്തിൽ ഗതകാല സ്മൃതിയുടെ ഓർമ്മകളുമായി ഓലപ്പന്തും ഓലപ്പീപ്പിയും കളിപ്പാട്ടങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു. പ്രകാശധാരയിൽ ഡോക്ടർ ആര്യശ്രീ സംസ സംസാരിച്ചത് ഉപകാരപ്രദമായി. യുവവാണി നങ്ങ്യാർകൂത്ത് കലാകാരിയായ പാർവതി പ്രദീപുമായി സിവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം തികച്ചും വ്യത്യസ്തതയുള്ളവയായിരുന്നു. നവനീത് കൃഷ്ണന്റെ വയലിൻ വാദനം, അമൽ കൃഷ്ണ ആലപിച്ച ശാസ്ത്രീയ സംഗീതം എന്നിവയും മികച്ചതായി. നേർമൊഴിയിൽ നൃത്തം തന്റെ ജീവിതമാക്കിയ അപർണ ശർമ്മയുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖം ഊഷ്മളത നിലനിന്നു. അങ്ങനെ ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടാണ് രാജി മരത്തൻകോട് തന്റെ കത്തുകൾ അവസാനിപ്പിക്കുന്നത്.
2: പത്തനംതിട്ട വി കോട്ടയത്ത് നിന്ന് തങ്കച്ചൻ എഴുതിയിരിക്കുന്ന അടുത്ത കത്ത്, അദ്ദേഹം പത്തനംതിട്ട എഫ്എം പ്രസരണിയിലൂടെയാണ് നമ്മുടെ പരിപാടികൾ കേൾക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ രാത്രി 11:45 ശേഷവും പത്തനംതിട്ട എഫ്എമ്മിലൂടെയുള്ള പരിപാടികൾ തുടരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഡൽഹിയിൽ നിന്നുള്ള ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് എഴുതിയിരിക്കുന്നു. ഒപ്പം നമ്മുടെ പരിപാടികളെ കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ആകാശവാണി പരിപാടികൾ സ്ഥിരമായി കേൾക്കാറുണ്ട്. റേഡിയോ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്താണ്. തങ്കച്ചൻ അദ്ദേഹവും May 25 അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അത് വളരെയധികം അറിവ് നൽകുന്നതായിരുന്നു. ഒപ്പം May 24 പ്രകാശധാരയിൽ തലച്ചോറിലെ രക്തസ്രാവത്തെ കുറിച്ച് പ്രക്ഷേപണം ചെയ്ത പ്രഭാഷണം ഇഷ്ടപ്പെട്ടു. ഒപ്പം May 29 പുലിയൂർ MNV നമ്പൂതിരി അവതരിപ്പിച്ച സുഭാഷിതം ചിന്തോദീപകമായിരുന്നു എന്നും തങ്കച്ചൻ പത്തനംതിട്ട വി കോട്ടയത്ത് നിന്ന് എഴുതിയിരിക്കുന്നു.
1: എടപ്പാളിൽ നിന്ന് മുരളി മേലേപ്പാട്ടിന്റെ കത്താണ്. May 31 പ്രകാശധാരയിൽ ലോക പുകയില വിരുദ്ധ ദിനം, ഇതിനെപ്പറ്റി ഉള്ള പ്രഭാഷണം നന്നായി. പുകയില കാരണമുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ ഓർമ്മപ്പെടുത്തിയ ഈ പ്രഭാഷണം വളരെ ഉപകാരപ്രദമായിരുന്നു. അതുപോലെ തന്നെ പ്രകാശധാരയിൽ പെട്ടെന്നുള്ള ഹൃദയസ്തംഭനത്തെക്കുറിച്ച് ഡോക്ടർ അഭിലാഷ് SP നടത്തിയ പ്രഭാഷണവും നന്നായി. അഭിനന്ദനങ്ങൾ.
2: ആകാശവാണി റേഡിയോ നാടകോത്സവം വീണ്ടും ആരംഭിച്ചതിലുള്ള അഭിനന്ദനം അറിയിച്ചുകൊണ്ടാണ് ശ്രീകാര്യത്ത് എന്ന ജെബിൻ എഴുത്തുപെട്ടിയിലേക്ക് എഴുതിയിരിക്കുന്നത്. റൂബി ബാബു സംവിധാനം ചെയ്ത് ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്ത രണ്ട് നാടകങ്ങളും നല്ല നിലവാരം പുലർത്തി. കൊച്ചി നിലയം അവതരിപ്പിച്ച മുഹമ്മദ് റോഷൻ രചന നിർവഹിച്ച നാടകം ഒരു കവിത പോലെ സുന്ദരമായിരുന്നു. സംഭാഷണത്തിലെ ചാരുതയും മോഹൻലാൽ എന്ന നടന്റെ അനായാസമായ ശബ്ദാഭിനയവും കൊണ്ട് സമ്പന്നമായ ഈ നാടകം സൃഷ്ടിച്ച അനുരണനങ്ങൾ ഇപ്പോഴും മനസ്സിന്റെ ഓളങ്ങളിൽ പച്ച പിടിച്ചു നിൽപ്പുണ്ട് എന്ന് ജെബിൻ എഴുതുന്നു.
1: May 31 പ്രക്ഷേപണം ചെയ്ത രഞ്ജിനിയെ കുറിച്ചാണ് മനോജ് മാവേലിക്കര എഴുതിയിരിക്കുന്നത്. സ്കൂൾ തുറക്കും മുമ്പുള്ള ഈ രഞ്ജിനി എന്റെ സ്കൂൾ അവധികാലത്തെ ഓർമ്മിപ്പിച്ചു എന്നാണ് ഈ ശ്രോതാവ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കേട്ട എല്ലാ ഗാനങ്ങളും ഇഷ്ടപ്പെട്ടു, ഇടയ്ക്കുള്ള മഴ ഗാനങ്ങളും ആ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്.
2: KV ശരചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച പിയാനോ എന്ന നാടകം പുനഃപ്രക്ഷേപണം ചെയ്തതിനെ കുറിച്ചാണ് പത്തിയൂർ ശ്രീകുമാർ എഴുത്തുപേട്ടിയിലേക്ക് എഴുതിയിരിക്കുന്നത്. 2008 ആദ്യമായി ഈ നാടകം പ്രക്ഷേപണം ചെയ്തത്. അന്ന് അദ്ദേഹത്തിന് നാടകം കേൾക്കാൻ സാധിച്ചിരുന്നില്ല. ഇക്കഴിഞ്ഞ May 29 നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം ആകാശവാണിയിലൂടെ കേൾക്കാനായിട്ട് സാധിച്ചു. കാലമേറെ കഴിഞ്ഞിട്ടും പിയാനോ എന്ന നാടകത്തിന്റെ അവതരണത്തിനോ ആ നാടകം മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെയോ പ്രസക്തി അല്പം പോലും കുറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം എഴുതുന്നു. മാന്ത്രിക ശബ്ദത്തിന്റെ ഉടമകളായ തിലകൻ, TP രാധാമണി, RC ഗോപാൽ, John T. Bacon, Dr. C.J. John, മീരാ കൃഷ്ണൻ എന്നിവരിലൂടെ നാടകം കേൾക്കുകയായിരുന്നില്ല, കാണുകയായിരുന്നു എന്നും പത്തിയൂർ ശ്രീകുമാർ എഴുതിയിരിക്കുന്നു.
1: കൊച്ചിയിൽ നിന്ന് ആരുഷ് ആർ കമ്മത്തിന്റെ കത്താണിത്. ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്, വേണമെങ്കിൽ മംഗ്ലീഷ് എന്ന് പറയാം. കുറച്ച് നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് എഴുതുന്നത്. ആകാശവാണിയുടെ ശ്രോതാക്കൾ പങ്കെടുക്കുന്ന പരിപാടികളുടെ സമയം കൂട്ടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഗാനസല്ലാപം, രഞ്ജിനി എന്നിവയുടെ സമയം വളരെ കുറവാണ്. അങ്ങനെ സമയം കൂട്ടണമെന്ന അഭ്യർത്ഥനയാണ് ഈ ശ്രോതാവ് മുന്നോട്ട് വയ്ക്കുന്നത്.
2: ശ്രോതാക്കളുടെ ഇതുപോലുള്ള ആവശ്യങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നതാണ്. കൊല്ലം ജില്ലയിലെ അർക്കന്നൂർ എന്ന സ്ഥലത്ത് നിന്ന് ശ്രീകല എഴുതുന്ന കത്താണ് അടുത്തത്. May 31 ഓർമ്മച്ചെപ്പ് അക്ഷരാർത്ഥത്തിൽ ഒരു പൂക്കി ഓർമ്മച്ചെപ്പായിരുന്നു എന്നാണ് ശ്രീകല എഴുതിയിരിക്കുന്നത്. എൻ.ഡി. ജോഷിലാലിന്റെ അവതരണം അത്രയേറെ മനോഹരമായിരുന്നു. ഒരു 3-ാം ക്ലാസ്സുകാരന്റെ കത്ത് മനോഹരമായി ശ്രോതാക്കളുടെ മനസ്സിൽ കൊള്ളുന്ന വിധം അദ്ദേഹം വായിച്ചു. അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അർക്കന്നൂർ നിന്ന് ശ്രീകല. ഒപ്പം June 1 രാവിലെ 10 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ എന്ന പരിപാടിയിൽ ദീപ്തി പിള്ള ശിവനുമായി MS ആശ നടത്തിയ അഭിമുഖം വളരെ വ്യത്യസ്തമായിരുന്നു. ആശയുടെ ഓരോ ചോദ്യത്തിനും ചിരിച്ച് രസിച്ച് ആസ്വദിച്ചുകൊണ്ടുള്ള മറുപടികളും അതിനനുസരിച്ചുള്ള പാട്ടുകളും അതിഥിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അർക്കന്നൂർ നിന്ന് ശ്രീകല.
1: പ്രഭാതഭേരിയെ കുറിച്ചാണ് രാജേന്ദ്രൻ വയലയുടെ കത്ത്. രാവിലെ എന്നും ശ്രദ്ധാപൂർവം കേൾക്കുന്ന പരിപാടിയാണ് പ്രഭാതഭേരി. മറ്റു പരിപാടികളും കേൾക്കാറുണ്ടെങ്കിലും പ്രഭാതഭേരി പോലെ ആകർഷകവും വിജ്ഞാനപ്രദവുമായ ഒരു പരിപാടി ഇല്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. 10 കൊണ്ട് എത്രയോ വിഷയങ്ങളെ പറ്റിയുള്ള അറിവുകൾ സംഗ്രഹ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ ആകാശവാണി ഈ പരിപാടി തയ്യാറാക്കുന്നതിന് പിന്നിലെ അധ്വാനം എത്രയോ മഹത്തരമാണെന്ന് മനസ്സിലാക്കുന്നു. പല വിഷയങ്ങളെയും പറ്റി ഇങ്ങനെ ചുരുക്കത്തിലുള്ള അറിവുകളാണ് പ്രഭാതഭേരി നൽകുന്നത്. പക്ഷെ അതേപറ്റി കൂടുതൽ അറിവുകൾ തേടാൻ എവിടെ നിന്ന് കഴിയുമെന്നും അതുമായി ബന്ധപ്പെട്ട ഫോൺ നമ്പറും കൂടെ പറയുക ചെയ്താൽ ഏറെ നന്നായിരുന്നു എന്നറിയിക്കട്ടെ.
2: ഇത്തരം പരിപാടികളെല്ലാം തന്നെ പൊതുജനോപകാരപ്രദമായ നമ്പറുകൾ പരിപാടിയുടെ നറേഷനിൽ തന്നെ ഉൾപ്പെടുത്താറുണ്ട്. തുടർന്നും ശ്രോതാവിന്റെ ഈ നിർദ്ദേശം ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്.
1: ഒരു ആവശ്യം ചന്ദ്രൻ വയലാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആകാശവാണിയിലൂടെ കേട്ടിരുന്ന ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലളിതഗാന പരിപാടി മാസത്തിൽ ഒരിക്കലെങ്കിലും പ്രക്ഷേപണം ചെയ്താൽ നന്നായിരുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ അപേക്ഷ. ഇതും ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നതാണ്.
2: മലപ്പുറം പടപ്പറമ്പ് നിന്ന് കെ രാമചന്ദ്രൻ പിള്ള രണ്ട് കത്തുകളാണ് എഴുത്തുപെട്ടിയിലേക്ക് അയച്ചിട്ടുള്ളത്. മെയ് 29 സാഹിത്യവേദിയിൽ ക്ലാപ്പന ഷൺമുഖൻ അവതരിപ്പിച്ച സ്വന്തക്കാർ വരും ഇനിയെല്ലാം ഇങ്ങനെ ബഹുജനം പലവിധം എന്നീ കവിതകൾ ചെറുതെങ്കിലും അർത്ഥവത്തായിരുന്നു. വസന്ത എസ് പിള്ള എഴുതി അവതരിപ്പിച്ച പാണ്ഡിലോറി എന്ന കഥ ചിന്തോദീപകവും കുറിക്കുകൊള്ളുന്നതുമായിരുന്നു. ഭിക്ഷ തേടി എന്ന കഥ സമകാലിക പ്രസക്തിയുള്ളതായിരുന്നു. ജ്യോതിലക്ഷ്മി പുനലൂരിന്റെ ഓർമ്മമരം, ഇരുണ്ട വാനം എന്നിവയുടെ ആലാപനവും ഹൃദ്യമായി. കെ ആർ അനിൽകുമാറിന്റെ യദുകുല ഭ്രംശം എന്ന കവിതയും മികച്ചതായിരുന്നു. ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ ജന്മദിനമായ മെയ് 30 അദ്ദേഹത്തിന്റെ ഭ്രമരഗീതി എന്ന കവിത ആർ രവിശങ്കർ ആലപിച്ചത് ഇഷ്ടപ്പെട്ടു. ഒപ്പം മെയ് 27 പി കുഞ്ഞിരാമൻ നായരുടെ ജന്മദിനമായിരുന്നു. അദ്ദേഹത്തിന്റെ കല്യാണ പന്തലിലേക്ക് എന്ന കവിത അയിരൂർ സദാശിവൻ ആലപിച്ചത് ആസ്വാദ്യകരമായിരുന്നു. ശനിയാഴ്ചയിലെ ഉദയഗിരത്തിൽ ജെ വിജയ പാടിയ അയ്യപ്പ ഭക്തിഗാനങ്ങൾ അന്നേ ദിവസത്തെ ധന്യമാക്കി. സാഹിത്യരംഗത്തിൽ സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച ഗുണ്ടാചരിതം എന്ന കഥ രചനയിലും അവതരണത്തിലും മികവ് പുലർത്തി. കാവാലം ബാലചന്ദ്രൻ, രാജൻ കൈലാസ് എന്നിവരുടെ കവിതകൾ മികച്ചതായി എന്ന് മലപ്പുറം പടപ്പറമ്പ് നിന്ന് കെ രാമചന്ദ്രൻ പിള്ള എഴുതിയിരിക്കുന്നു.
1: മലയാള പുഴയിൽ നിന്ന് ബിജു, സുനിത ബിജു എന്നിവരുടെ കത്തുകളാണ്. മെയ് 30 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 രഞ്ജിനിയുടെ അവതരണം ഇഷ്ടമായി. വൈകിട്ട് 6 പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരിപാടിയും ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാണ്. ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത്രയധികം അറിവ് പകരുന്ന ഒരു പരിപാടിയാണിത്. മെയ് 31 ഞായറാഴ്ച രാവിലെ ആകാശവാണി പ്രക്ഷേപണം ചെയ്ത പ്രൊഫസർ പി സുലോചനൻ നായർ അവതരിപ്പിച്ച സുഭാഷിതം, അന്നത്തെ ഉഷമലരിയിൽ ചെമനം ചാക്കയുടെ നെല്ല് എന്ന കവിത, ഇവ രണ്ടും ഇഷ്ടപ്പെട്ടു എന്നും ഈ ശ്രോതാക്കൾ എഴുതുന്നു. ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻ പിള്ള കോഴിക്കോട് നിലയത്തിലെ മഹാപ്രതിഭകളെ വിഷയമാക്കിയ കെ വി ശരചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച് പ്രക്ഷേപണം ചെയ്ത കാൺക കടലിനെ കൺതുറക്കാതെ എന്ന നാടകം വളരെയധികം ആസ്വാദ്യകരമായിരുന്നു എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. മലയാളത്തിലെ ശാകുന്തളം എന്ന നിരൂപകർ വിശേഷിപ്പിക്കുന്ന നളചരിതം ആട്ടക്കഥയിലെ 1 പദങ്ങൾ പ്രക്ഷേപണം ചെയ്ത കഥകളി പദത്തിലെ അധ്യായം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. 19 രാത്രി 10 കലാമണ്ഡലം ബാലചന്ദ്രനും സംഘവും അവതരിപ്പിച്ച ഈ പരിപാടി സംഗീത സാന്ദ്രമായിരുന്നു. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായ മെയ് 22 പ്രക്ഷേപണം ചെയ്ത പ്രഭാതഭേരി ആനുകാലിക പ്രസക്തിയുള്ളതായി

0: സിമ്പിൾ ചന്ദ്രൻ അവതരിപ്പിച്ച ഗുണ്ടാചരിതം എന്ന കഥ ഏറെ ഇഷ്ടപ്പെട്ടു. കാവാലം ബാലചന്ദ്രന്റെ കവിത ഉള്ളനക്കങ്ങൾ, ഒപ്പം രാജൻ കൈലാസ് അവതരിപ്പിച്ച കവിതകൾ, ഇതൊക്കെയും ഹൃദ്യമായിരുന്നുവെന്ന് പാലക്കാട് നിന്ന് MD ശിവരാമനും ഗീതാ ശിവരാമനും എഴുതിയിരിക്കുന്നു.
1: ആകാശവാണിയിലെ എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചമാണെന്ന് പറഞ്ഞുകൊണ്ട് കത്തയച്ചിരിക്കുന്നത് ഗീതാകുമാരി ചെങ്ങന്നൂരാണ്. മറ്റു പരിപാടികളെ കുറിച്ചും ഈ ശ്രോതാവ് എഴുതിയിട്ടുണ്ട്. ശ്രീ അരവിന്ദൻ കണിച്ചുകുളങ്ങര അവതരിപ്പിച്ച സുഭാഷിതം നന്നായിരുന്നു, നല്ല വചനങ്ങൾ. ഉഷമലരിയിൽ ചെമനം ചാക്കോയുടെ നെല്ല് എന്ന കവിത അനഘശ്രീ ആലപിച്ചതും നന്നായി. ഹലോ സന്ദേശഗാനത്തിന്റെ അവതരണവും മനോഹരമാകുന്നു. ശ്രീ മനീഷ് MP രസകരമായാണ് ഇത് അവതരിപ്പിക്കുന്നത്. അതുപോലെ ഓർമ്മച്ചെപ്പിന്റെയും രഞ്ജിനിയുടെയും അവതരണം മനോഹരം തന്നെ. പുലർവെട്ടത്തിലെ പരിപാടികൾ കൂടുതൽ മനോഹരമാണ്. കണ്ടതും കേട്ടതും കാലം സാക്ഷി, ഇവയെല്ലാം ഒന്നിനൊന്ന് മികച്ചതാണ്. രാഗാമൃതം പരിപാടിയിലെ നാഗസ്വര കച്ചേരിയും ശ്രവണ മനോഹരമായി. അഖില കേരള റേഡിയോ നാടകോത്സവത്തെ പറ്റിയും ഈ ശ്രോതാവ് കത്തയച്ചിട്ടുണ്ട്. എല്ലാ നാടകങ്ങളും നന്നായി. ആദ്യ ദിവസത്തെ നാടകം വളരെ മനോഹരം. ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ ശ്രീ മോഹൻലാൽ, ശ്രീ MR ഗോപകുമാർ ഇവരുടെ അഭിനയം വളരെ നന്നായി. അതുപോലെ ഉഷമലരിയിൽ കേരളവിലാസം എന്ന കവിത ആലപിച്ചത് വളരെ നന്നായിരുന്നു. ഇങ്ങനെ നിരവധി പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് ഈ ശ്രോതാവ് അയച്ചിരിക്കുന്നത്. സ്നേഹത്തോടെ എഴുത്തുപെട്ടിയിലേക്ക് കത്തയച്ചിരിക്കുന്നത് അഭിലാഷ് പാറക്കാടി കണ്ണൂർ ജില്ലയിൽ നിന്നും. എഴുത്തുപെട്ടിയിലേക്ക് കത്തുകൾ എഴുതിയിട്ട് കുറച്ച് നാളുകളായി. പരിപാടികളെല്ലാം കേട്ടിരുന്നു എന്ന് അവകാശപ്പെടുന്നുമില്ല. വ്യാഴാഴ്ചകളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് കേൾപ്പിക്കുന്ന ഒരു വട്ടം കൂടി 1980-90 ഗാനങ്ങളിൽ May 21 2000 ശേഷമുള്ള രണ്ട് ഗാനങ്ങൾ കേൾപ്പിച്ചിരുന്നു. അതുപോലെ ഗ്രാമകേരളം എന്ന പരിപാടിയിൽ കടത്തും കടത്തു തോണിയും എന്ന ചിത്രീകരണം നന്നായിരുന്നു. ഇങ്ങനെയാണ് അഭിലാഷിന്റെ കത്ത്.
0: കത്തുകൾ കൂടാതെ AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും പരിപാടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രിയ ശ്രോതാക്കൾ അയച്ചിട്ടുണ്ട്. പനച്ചിക്കാട് കോട്ടയത്ത് നിന്ന് ശ്രീജിത് MS എഴുതിയിരിക്കുന്നു, ശാസ്ത്രലോകം പരിപാടിയിൽ പാമ്പ് കടിയേറ്റാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശ്രീ മുഹമ്മദ് അൻവർ പങ്കെടുത്ത പരിപാടി വിജ്ഞാനപ്രദമായി. കാലം സാക്ഷിയിൽ പാലക്കാട് മണിയയർ കോവിലൻ എന്നിവരുടെ ശബ്ദം ഉൾപ്പെടുത്തിയത് ഇഷ്ടപ്പെട്ടു. ഗ്രാമകേരളത്തിലെ മുറവും കുട്ടയും എന്ന ഗൃഹാതുരത ഉണർത്തുന്ന പരിപാടി ഇഷ്ടപ്പെട്ടു. ഒപ്പം GR ഇന്ദുഗോപൻ പങ്കെടുത്ത അക്ഷര സൗരഭം ഹൃദയസ്പർശിയായി എന്നും കോട്ടയം പനച്ചിക്കാട് എന്ന് ശ്രീജിത് MS എഴുതിയിരിക്കുന്നു.
1: പ്രിയ ആകാശവാണി, മനോഹരമായൊരു തീർത്ഥയാത്ര നടത്തുന്നത് പോലെയാണ് ഓരോ വട്ടവും മനോയാനം കേൾക്കുമ്പോൾ തോന്നാറുള്ളത്. ആകുലതകളും വേവലാതികളും നിറഞ്ഞ ഈ യാന്ത്രിക ജീവിതത്തിൽ തികച്ചും പോസിറ്റീവായ ചിന്തകളും പ്രത്യാശയും പകർന്നു നൽകാൻ മധുജൻ സാറിന്റെ വാക്കുകളിലൂടെ മനോയാനത്തിന് സാധിക്കുന്നുണ്ട്. സംഗീതത്തിന്റെ ഇണങ്ങൾക്കൊപ്പം ആ വരികളുടെ അർത്ഥവും പൊരുളും വളരെ മനോഹരമായി ആസ്വാദകർക്ക് മുന്നിലെത്തിക്കാൻ പാട്ടും പൊരുളും പരിപാടിക്കും കഴിയുന്നു. കേൾക്കുന്നവരിൽ അറിവും ആനന്ദവും ഒരുപോലെ പകരുന്ന പാട്ടും പൊരുളും ഇഷ്ടപരിപാടിയാണ്. ഈ അഭിപ്രായം അയച്ചിരിക്കുന്നത് പയ്യന്നൂരിൽ നിന്ന് ലതീഷ് കുന്നുമലാണ്.
0: പുതുപ്പള്ളി കായംകുളത്ത് നിന്ന് K. പുരുഷൻ എഴുതിയിരിക്കുന്നു, June 2 സർഗകേരളത്തിൽ പ്രക്ഷേപണം ചെയ്ത പകൽക്കുറി വിശ്വന്റെ കവിതകൾ രണ്ടും മികച്ച നിലവാരം പുലർത്തി. തുടർന്ന് പ്രക്ഷേപണം ചെയ്ത കഥ സരള ടീച്ചറിന്റെ പീഡനം എന്റെ LP സ്കൂൾ പഠനകാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ ചൂരൽ പ്രയോഗം ഒരു സാധാരണ സംഭവമായിരുന്നു. ഇന്ന് ചൂരൽ ക്ലാസ്സിൽ നിന്ന് തൂത്തറിയപ്പെട്ടു. ആ കഥയും ഏറെ ഇഷ്ടപ്പെട്ടു. തുടർന്ന് കൃഷ്ണൻകുട്ടിയുടെ ഉറക്കുപാട്ട് എന്ന കവിത സർഗകേരളം പരിപാടിയുടെ മാറ്റുകൂട്ടി.
1: മായാമുദ്രകൾ, സർഗകേരളം, പ്രഭാതഭേരി, തൊഴിലാളി മണ്ഡലം, ചിത്രീകരണം എന്നീ പരിപാടികളെക്കുറിച്ച് ആണ് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയുടെ മെയില്. തുർക്കിഷ് നോവലിസ്റ്റ് ഓർഹാൻ പാമുക്കിന്റെ ചുവന്ന മുഴിക്കാരി എന്ന നോവലിനെ വിലയിരുത്തിയ 1 മായാമുദ്രകൾ ശ്രദ്ധേയമായി. 2 സർഗകേരളത്തിൽ പകൽക്കുറി വിശ്വൻ അവതരിപ്പിച്ച ധർമാശുപത്രിയിൽ ദിനാഘോഷങ്ങൾ എന്നീ കവിതകൾ അർത്ഥസമ്പുഷ്ടമായിരുന്നു. SRC നായർ അവതരിപ്പിച്ച കഥ ചൂരൽ ചൂട് പഴയകാല അധ്യാപിക ശിക്ഷിച്ചതിന്റെ പേരിൽ പക പോക്കുന്ന ഒരു യുവാവിന്റെ അവസ്ഥ വരച്ചുകാട്ടി. കൃഷ്ണൻകുട്ടി മടവൂർ അവതരിപ്പിച്ച കവിത ഉറക്കുപാട്ട് ഇഷ്ടപ്പെട്ടു. കേരളത്തിലെ നെൽപ്പാടങ്ങൾ വ്യാപകമായി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് വലിയ പാരിസ്ഥിതികവും സാമൂഹികവുമായ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. നഗരവൽക്കരണം, ഉയർന്ന കൃഷി ചെലവ്, തൊഴിലാളിക്ഷാമം, ഭൂമി കച്ചവടം എന്നിവ പ്രധാന കാരണങ്ങളാണ്. ഈ വിഷയം എടുത്തുകാട്ടിയ 3 പ്രഭാതപേരി ശ്രദ്ധേയമായി. 3 തൊഴിലാളി മണ്ഡലത്തിൽ കാടിനെയും മൃഗങ്ങളെയും സ്നേഹിക്കുന്ന ഫോറസ്റ്റ് വാച്ചർ രജനി കലയുമായി സിവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം ഇഷ്ടപ്പെട്ടു. പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ദൈനംദിന ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താം. പ്ലാസ്റ്റിക് ഒഴിവാക്കി പുനരുപയോഗിക്കാവുന്ന സാധനങ്ങൾ ഉപയോഗിക്കണം. 3 രാത്രി 8 പ്രക്ഷേപണം ചെയ്ത ചിത്രീകരണം പരിപാലിക്കാൻ പരിസ്ഥിതിയെ അവസരോചിതവുമായി.
0: പ്രിയ ശ്രോതാക്കളെ, തുടർന്നും ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുത്തുപെട്ടിയിലേക്ക് അയക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം
1: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: കൂടാതെ ഇമെയിൽ വഴിയും ശ്രോതാക്കൾക്ക് പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാം. ഇമെയിൽ വിലാസം
1: AIRTVMPM@gmail.com.
0: ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി AIRTVMPM@gmail.com.
1: എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
0: നമസ്കാരം.

മൊഴി ഉറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക്.

0: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: ആകാശവാണി
0: നിയമരംഗം. ബാലവേല തടയുന്നതിനുള്ള ബോധവൽക്കരണവും പ്രവർത്തനവും ലക്ഷ്യമിട്ട് അന്തർദേശീയ തൊഴിൽ സംഘടനയുടെ ആഹ്വാനപ്രകാരം 2002 മുതൽ ജൂൺ 12 അന്തർദേശീയ ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയിലും ബാലവേല തടയുന്നതുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ നിലവിൽ ഉണ്ട്. ബാലവേല നിരോധനവും നിയന്ത്രണവും നിയമം 1986. ഈ വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് രാഖി പ്രസാദ് സംസാരിക്കുന്നു.
2: ജൂൺ 12 അന്താരാഷ്ട്ര ബാലവേല നിരോധന ദിനമായി നമ്മൾ ആചരിക്കുന്നു. 1986 ബാലവേല നിരോധിച്ചത്. 1986 ചൈൽഡ് ആൻഡ് അഡോൾസൻ്റ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് എല്ലാ തൊഴിലുകളിലും പ്രക്രിയകളിലും 14 താഴെയുള്ള കുട്ടികളെ ജോലിക്കെടുക്കുന്നത് നിരോധിക്കുന്നു. കൂടാതെ 14 മുതൽ 18 വരെയുള്ള പ്രായമുള്ള കൗമാരക്കാരുടെ അപകടകരമായ തൊഴിലുകളിൽ ജോലി ചെയ്യുന്നതിനെയും ഇത് നിയന്ത്രിക്കുകയും അപകടകരമല്ലാത്ത അന്തരീക്ഷങ്ങളിൽ അവരുടെ ജോലി സാഹചര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. കൈലാഷ് സത്യാർത്ഥി എന്ന ഒരു ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവാണ് കുട്ടികളുടെ അവകാശങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടി പ്രവർത്തിക്കുകയും വാദിക്കുകയും ചെയ്തത്. അദ്ദേഹം ബാലവേലയ്ക്കെതിരെ രൂപീകരിച്ച ബച്ചുപ്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുടെ സ്ഥാപകൻ കൂടിയാണ്. ഓരോ വർഷവും ജൂൺ 12 അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. കുട്ടികളെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കുവാനും ബാലവേലയ്ക്കെതിരെ ആഗോളതലത്തിൽ അവബോധം വളർത്താനുമാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. കുട്ടികൾക്ക് വിദ്യാഭ്യാസം, അവകാശങ്ങൾ, സുരക്ഷിതമായ ബാല്യം എന്നിവ ഉറപ്പാക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. ഇതിൻ്റെ ലക്ഷ്യം കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, കുട്ടികൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുക എന്നിവയാണ് ഇതിൻ്റെ ഭാഗമായി ചെയ്യുന്നത്. ബാലവേല ഇന്ത്യൻ ഭരണഘടന തന്നെ നിരോധിച്ചിരിക്കുന്നതാണ്. 1986 ബാലവേല നിരോധനവും നിയന്ത്രണവും ബിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയതിനെ തുടർന്ന് 1986 ഡിസംബർ 23 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു. ഇത് 1986 ബാലവേല നിരോധനവും നിയന്ത്രണവും ആക്ട് എന്ന പേരിൽ സ്റ്റാറ്റ്യൂട്ടിൽ ഉൾപ്പെടുത്തി. ബാലവേല കുട്ടികളെ ചൂഷണം ചെയ്യുന്നതായി മാറിയപ്പോൾ ബാലവേല ഇല്ലാതാക്കുന്നതിനുള്ള നമ്മുടെ തന്ത്രങ്ങൾ പരിഷ്കരിക്കുന്നതിനും പുനഃപരിശോധിക്കുന്നതിനുമായി 2002 അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയാണ് ലോക ബാലവേല വിരുദ്ധ ദിനം ആരംഭിച്ചത്. ഈ നിയമത്തിൽ കുട്ടികളെ 2 കണക്കാക്കിയിട്ടുള്ളത്. 14 പൂർത്തിയാകാത്ത കുട്ടികളെ ബാലനെന്നും 14 മുതൽ 18 പൂർത്തിയാകാത്ത കുട്ടികളെ കൗമാരക്കാരുടെ വിഭാഗത്തിലുമായിട്ടാണ് കണക്കാക്കുന്നത്. 1986 പാസായ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ടിന് 2016 ഒരു അമെൻമെൻറ്റ് ഉണ്ടാക്കി. 1986 വന്ന നിയമത്തിന് 14 താഴെയുള്ള കുട്ടികൾക്ക് ഏതൊക്കെ ജോലികൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2016 ആക്ട് പ്രകാരം യാതൊരു തരത്തിലുള്ള ജോലിയിലോ സ്ഥാപനത്തിലോ തൊഴിൽ ചെയ്യുവാൻ പാടില്ല എന്നുമാണ്. പക്ഷേ ഇതിലും ചില എക്സെപ്ഷൻസ് ഉണ്ട്. കുട്ടികളുടെ ഫാമിലി മെമ്പേഴ്സിന് അവരുടെ വിദ്യാഭ്യാസം ബാധിക്കാത്ത വിധത്തിലുള്ള ഫാമിലി ബിസിനസ്സിൽ ജോലി ചെയ്യിക്കാമെന്ന് ഈ നിയമം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ടിവി ഷോസ്, പരസ്യങ്ങൾ, എൻ്റർടൈൻമെൻറ്റ്സ് ഇതിലൊന്നും പങ്കെടുപ്പിക്കുന്നത് ജോലിയായി കണക്കാക്കുകയും ഇല്ല. ഇത് നിയമം മൂലം നിരോധിച്ചിട്ടുമില്ല. അത് തുടർന്നും ചെയ്യാവുന്നത് ആണ്. ബാലവേല ഇന്ത്യൻ ഭരണഘടന തന്നെ നിരോധിച്ചിരിക്കുന്നതാണ്. ആർട്ടിക്കിൾ 23 പറയുന്നത് നിർബന്ധിത തൊഴിൽ, മനുഷ്യക്കടത്ത്, ഭിക്ഷാടനം എന്നിവ നിരോധിക്കുമ്പോൾ ആർട്ടിക്കിൾ 24 പറയുന്ന 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അപകടകരമായ ജോലികളിൽ നിയോഗിക്കുന്നത് നിരോധിക്കുന്നു. ആർട്ടിക്കിൾ 21A പറയുന്നത് നിശ്ചിത പ്രായപരിധിയിലുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിത വിദ്യാഭ്യാസം നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് സംസ്ഥാനത്തിൻ്റെ കടമയാണെന്ന് ഭേദഗതി ചെയ്യുന്നു. 2016 ആക്ട് പ്രകാരം ഈ ഒഫൻസുകളെ കൊഗ്നൈസബിൾ ഒഫൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സെക്ഷൻ 14 ദ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് സെക്ഷൻ 3 പറയുന്നത് 14 വയസ്സിന് താഴെയുള്ള കുട്ടിയെയോ 14-18 ഇടയിൽ പ്രായമുള്ള കുട്ടിയെയോ അപകടകരമായ ജോലിയിലോ പ്രക്രിയയിലോ ജോലിക്കെടുക്കുന്ന ഏതൊരു വ്യക്തിക്കും 6 മുതൽ 2 വരെ തടവും അല്ലെങ്കിൽ 20,000 മുതൽ 50,000 രൂപ വരെ പിഴയും ശിക്ഷ ലഭിക്കാം. ഒരിക്കൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തി വീണ്ടും ഇതേ കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ 1 മുതൽ 3 വരെ ശിക്ഷ ലഭിക്കുന്നതാണ്. രക്ഷകർത്താക്കളാണ് ഈ കുറ്റം ചെയ്യുന്നതെങ്കിൽ 10,000 രൂപ വരെ പിഴ ലഭിക്കുന്നതുമാണ്. ബാലവേല നിരോധന ആക്ടിൽ നിയമം അനുശാസിക്കുന്ന കുട്ടികളുടെ ജോലി സമയം എന്ന് പറയുന്നത് ആഴ്ചയിൽ 4 ദിവസമാണ്. ഒരു ദിവസം 5 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുവാൻ പാടുള്ളതല്ല. അഥവാ 3 മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്താൽ 1 മണിക്കൂർ ഇടവേള നൽകണമെന്നുമാണ്. രാത്രി 7 മുതൽ രാവിലെ 8 വരെ ജോലി ചെയ്യിക്കുവാനും പാടില്ല. കുട്ടികൾ ജോലി ചെയ്തു സമ്പാദിക്കുന്ന വരുമാനത്തിൽ നിന്നും 20% അവരുടെ പേരിൽ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടതുമാകുന്നു. കുട്ടികളെ ബാലവേലയ്ക്ക് നിർബന്ധിതമാക്കുന്ന പ്രധാന ഘടകം ദാരിദ്ര്യവും നിലവാരം കുറഞ്ഞ വിദ്യാഭ്യാസവുമാണ്. കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, കുട്ടികൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുക നമ്മൾ ഓരോ പൗരന്മാരുടെയും കടമയാണ്. നല്ലൊരു തലമുറകളെ സൃഷ്ടിച്ചാൽ മാത്രമേ നല്ലൊരു സമൂഹം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ കുട്ടികളെയും നമ്മുടെ കുട്ടികളായി കണ്ട് അവർക്ക് നല്ല വിദ്യാഭ്യാസവും ജീവിത സാഹചര്യങ്ങളും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോ പൗരന്മാരുടെയും കടമയാണ്. എവിടെയെങ്കിലും നിയമവിരുദ്ധമായി ബാലവേല നടക്കുന്നതായോ കുട്ടികളെ ചൂഷണം ചെയ്യുന്നതുമായ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 1098 എന്ന ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറിലോ വിളിച്ച് പരാതിപ്പെടാവുന്നതാണ്. നല്ല വിദ്യാഭ്യാസവും ആരോഗ്യവുമുള്ള തലമുറകളെ സൃഷ്ടിച്ചാൽ നല്ലൊരു സമൂഹം നമുക്കുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: ബാലവേല നിരോധനവും നിയന്ത്രണവും നിയമം 1986. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് രാഖി പ്രസാദ്. കുഞ്ഞുങ്ങൾ ഭാവിയിലെ പൗരന്മാരാണ്. അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. കുട്ടികളെ ചൂഷണം ചെയ്യുന്നതോ നിയമവിരുദ്ധമായി ബാലവേല ചെയ്യിക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 1098 അഥവാ 1098 എന്ന ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറിലോ വിളിച്ച് പരാതിപ്പെടുക.
3: നിയമരംഗം സമാപിക്കുന്നു.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഭക്ഷ്യസുരക്ഷ ആരംഭിക്കുന്നത് നാം ഓരോരുത്തരിലും നിന്നാണ്.
2: ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയായി കഴുകുക.
1: ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
2: ഭക്ഷണം ശരിയായ രീതിയിൽ സൂക്ഷിക്കുക.
1: പാചക സമയത്ത് ശുചിത്വം പാലിക്കുക.
2: ചെറിയ മുൻകരുതലുകൾ വലിയ ആരോഗ്യ സംരക്ഷണമാണ്.
1: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണം എല്ലാവർക്കും എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
3: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗ്രാമഫോൺ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും എരഞ്ഞോളി മൂസയും സംഘവും പാടിയ ഗാനമാണ് ആദ്യം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: മധ്യവേനലവധി കഴിഞ്ഞ് അങ്ങനെ സ്കൂളുകളൊക്കെ തുറന്നു. അവധിക്കാലം കഴിഞ്ഞ് ഓരോ പ്രാവശ്യവും മക്കളുടെ സ്കൂൾ തുറക്കുമ്പോൾ ഞാനും എൻ്റെ ആ പഴയകാല സ്കൂൾ തിരക്കൽ ഓർമ്മകളിലേക്ക് അറിയാതെ പോകാറുണ്ട്. അന്നത്തെ മഴയും പുതിയ ബുക്കിൻ്റെ മണവും കൂട്ടുകാരെ വീണ്ടും കാണുന്നതിലുള്ള സന്തോഷവും അന്ന് സ്കൂൾ വിട്ട് വേഗം വീട്ടിലെത്തി അന്നത്തെ വിശേഷങ്ങൾ വീട്ടുകാരോട് പറയാനുള്ള ആവേശവും അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സ്കൂളിലേക്ക് പോകുന്നതിനുള്ള ഒരുക്കങ്ങൾ ഇന്ന് അന്നത്തേതിൽ നിന്ന് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും സ്കൂളിലേക്ക് പോകാനുള്ള ആദ്യ ദിവസത്തെ ആ പ്രതീക്ഷയും ഒരു ഉത്സാഹത്തിനും ആർക്കും ഒരു മാറ്റവും വന്നിട്ടില്ല. അയ്യോ, കാര്യങ്ങൾ ആലോചിച്ച് സമയം പോയതറിഞ്ഞില്ല. ചെക്കൻ ഇതുവരെ എണീറ്റില്ല. സ്കൂൾ തുറന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഉറക്കം എണീക്കാനുള്ള മടിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോ എടാ അപ്പു, എണീക്ക്, ഹോംവർക്ക് കുറച്ചുകൂടി തീർക്കാനുണ്ടെന്ന് നീ പറഞ്ഞിരുന്നില്ലേ? അത് തീർത്തിട്ട് പോകണ്ടേ?
1: ഗുഡ് മോർണിംഗ് അമ്മേ.
0: ആഹാ, ഇന്ന് ആദ്യത്തെ വിളി തന്നെ എണീറ്റോ?
1: ഞാൻ എപ്പോഴേ എണീറ്റു, എന്നിട്ട് ഹോംവർക്ക് എഴുതി. ടീച്ചർ ഇന്നലെ പറഞ്ഞിരുന്നു നമ്മൾ ഈ രാത്രി ഫോണിൽ ഗെയിമൊക്കെ കളിച്ച് കളയുന്ന സമയം കുറച്ച് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങി രാവിലെ എണീറ്റാ നല്ല ഉന്മേഷം കിട്ടുമെന്നും അന്നത്തെ ആ ദിവസം മുഴുവൻ നമുക്ക് പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാമെന്നും പറഞ്ഞു. വെറുതെ പറയുക മാത്രമല്ല ചെയ്തത്. ഞങ്ങൾ ഓരോരുത്തരോടും ഞങ്ങളുടെ രീതികളൊക്കെ ചോദിച്ചറിഞ്ഞ് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി പഠനം ക്രമീകരിക്കാം എന്നും കൂടി പറഞ്ഞു തന്നു.
0: നീ എല്ലാം കേട്ടിരുന്നോ?
1: ടീച്ചർ പറഞ്ഞു തുടങ്ങിയപ്പോ ഇച്ചിരി മുഷിപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കാര്യകാരണ സഹിതം പറഞ്ഞു തന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി.
0: അതുകൊള്ളാലോ, നിന്റെ അനിയത്തിക്കുട്ടിക്ക് കൂടെ പറഞ്ഞു കൊടുക്കണേ.
1: ആ കാന്താരിക്ക് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് അന്നുള്ള പാഠങ്ങൾ പഠിച്ചു തീർക്കാൻ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കേണ്ട രീതിയാണ്. സ്കൂൾ ബസ് വരാറാവുമ്പോഴേക്കും അവൾ ഒരു കയ്യിൽ ബ്രേക്ക്ഫാസ്റ്റും ഒരു കയ്യിൽ ഹോംവർക്കും ആയിട്ടല്ലേ ഇരിക്കുന്നത്.
0: അപ്പൊ നീയോ, നിന്റെ കയ്യിൽ ബ്രേക്ക്ഫാസ്റ്റ് കാണില്ല, ഹോംവർക്ക് ബുക്ക് ഉണ്ടാവുമല്ലോ.
1: അമ്മേ, കളിയാക്കാതെ. ഇനി അതൊക്കെ മാറി. അന്നുള്ള പാഠഭാഗങ്ങൾ പഠിച്ചു തീർക്കാനും ഹോംവർക്ക് ചെയ്യാനുള്ള ഒരു ടൈം ടേബിൾ എന്റെ സമയക്രമത്തിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കി. അങ്ങനെ അവളും അവളുടെ സമയക്രമത്തിനനുസരിച്ച് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ പറ്റുമല്ലോ.
0: അത് ശരിയാട്ടോ. പിന്നെ നീ സമയമില്ല എന്ന് പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകുന്നത് അതത്ര ശരിയല്ല. രാവിലെ കഴിക്കുന്ന ഈ ആഹാരം വെറും ഒരു ഭക്ഷണമല്ല, നിന്റെ ഒരു ദിവസത്തെ മുഴുവൻ ഊർജമാണ്. രാത്രി നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് കുറേ നേരം ഒന്നും കഴിക്കാതെ ഇരിക്കുകയല്ലേ, അതുകൊണ്ട് രാവിലെ നല്ല പോലെ ഭക്ഷണം കഴിച്ചാലേ നമ്മുടെ ശരീരത്തിനും തളിച്ചോറിനൊക്കെ ഉന്മേഷം കിട്ടുള്ളൂ. സ്കൂളിൽ പോയി ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കാനും കൂട്ടുകാരുടെ കൂടെ കളിക്കാനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാനും ഈ ബ്രേക്ക്ഫാസ്റ്റ് ആണ് സഹായിക്കുന്നത്. അപ്പൊ ഇന്നു മുതൽ ഒരു പുതിയ ടൈം ടേബിൾ ആയ സ്ഥിതിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സമയവും കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടില്ലേ?
1: ആ, തീർച്ചയായും. ബ്രേക്ക്ഫാസ്റ്റ് ടൈം മാത്രമല്ല, എന്റെ ഹോബീസായ ചിത്രം വരയ്ക്കും വായനയ്ക്കും വയലിൻ പ്രാക്ടീസിനും ഒക്കെയുള്ള സമയം ഈ ഒരാഴ്ചത്തെ ടൈം ടേബിളിൽ കൃത്യമായി ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും എനിക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കാമെന്നൊരു പ്രതീക്ഷയുണ്ട്. അതിനായി ഞായറാഴ്ച ബഫർ ഡേ ആയി മാറ്റി വെച്ചിട്ടുമുണ്ട്.
0: ആ കൊള്ളാലോ, നല്ല കാര്യം. പഠനം പരീക്ഷയ്ക്ക് മാത്രമാകാതെ നോക്കുമ്പോ ഓരോ ദിവസത്തെയും പഠനത്തെ നമുക്ക് ആസ്വാദ്യകരമാക്കാനും സാധിക്കും. ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട് കേട്ടോ മോനെ. ഏത് വിഷയമായാലും അതിനെ ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ളത്. മാത്സും ഹിസ്റ്ററിയൊക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ടീച്ചർ പറഞ്ഞു തന്നതുപോലെ മാത്സിനെ കടങ്കഥകളായും ചരിത്രം പഠിക്കുമ്പോൾ ആ കാലഘട്ടത്തിലൂടെ യാത്ര ചെയ്യുന്നതും ആയൊക്കെ സങ്കല്പിച്ച് ആ രണ്ട് വിഷയത്തെ ഞാൻ ഈസിയാക്കി എടുത്തു. ഹാ, അതൊക്കെ ഒരു കാലം. പിന്നെ ഈ സ്ക്രീൻ ടൈമിംഗ് അതിലെങ്ങനെയാ?
1: ക്ലാസ്സിൽ ഇന്നലെ ടീച്ചർ ഓരോരുത്തരോടും അവരുടെ വിശേഷങ്ങൾ അന്വേഷിച്ചപ്പോഴാ. അമ്മ മാത്രമല്ല, എല്ലാ അമ്മമാരും കണക്കാ. ഈ ഫോൺ ഉപയോഗിക്കുന്നതിന് എല്ലാ വീട്ടിലും വഴക്കാ. അതുകൊണ്ട് എല്ലാ അമ്മമാരുടെയും പരാതി അപ്പുവിന്റെ ടൈം ടേബിൾ തീർത്തിട്ടുണ്ട്.
0: അതെങ്ങനെ?
1: അസൈൻമെന്റിനുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യാനും ഡൗട്ട് ക്ലിയർ ചെയ്യാനും

0: കുറച്ച് സമയം ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
1: ആ അത് കൊള്ളാം. ഞങ്ങൾ എപ്പോഴും വഴക്ക് പറയുന്നത് ഇത് ഉപയോഗിക്കേണ്ട എന്നല്ല, അത് ശരിയായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് കാര്യമായാലും നമ്മൾ അമിതമായി ഉപയോഗിച്ചാൽ അതിന് ദൂഷ്യവശങ്ങളില്ലേ? അതുകൊണ്ടല്ലേ.
0: ശരിയാ, ഇത് തന്നെയാ ടീച്ചറും പറഞ്ഞത്. നമുക്ക് ചുറ്റും നോക്കിക്കാണാനുള്ള സമയത്തെയാണ് നമ്മളിങ്ങനെ റീൽസും കണ്ട് ഗെയിമും കളിച്ച് പാഴാക്കി കളയുന്നതെന്ന്. എന്നിട്ട് ടീച്ചറ് ടീച്ചറിന്റെ സ്കൂൾ കാലത്തെ ഹോബിയെക്കുറിച്ച് പറഞ്ഞു.
1: എന്താ പറഞ്ഞേ?
0: അന്ന് ടീച്ചറിന് ചുറ്റുമുള്ള പ്രകൃതിയെയും പൂക്കളെയും കിളികളെയൊക്കെ നിരീക്ഷിക്കാനായിരുന്നു ഏറ്റവും ഇഷ്ടമെന്ന്. അമ്മയും ടീച്ചറും ഒരുപോലെയാണെന്ന് തോന്നുന്നു. അമ്മയ്ക്കും അതായിരുന്നില്ലേ ഇഷ്ടം?

0: അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ എങ്കിലും നിങ്ങൾ കുട്ടികളുടെ നിരീക്ഷണ പാഠവും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഉത്സാഹവും ഒക്കെ അതുപോലെ തന്നെയുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ നിരീക്ഷിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്തി ചെയ്യാനുള്ള സാധ്യതകൾ അന്നത്തേക്കാൾ ഇന്ന് കൂടുതലാണ്. ആ സാധ്യതകളെ ശരിയായ വിധത്തിൽ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ പഠനം പൂർണ്ണമാകുന്നത്, അല്ലേ?
1: ആ,
0: നിന്റെ രീതികൾക്കനുസരിച്ചുള്ള നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയെന്ന് എനിക്ക് മനസ്സിലായി. ടീച്ചർ വേറെ എന്തൊക്കെ പറഞ്ഞു?
1: അമ്മ ഇപ്പൊ ചോദിച്ചില്ലേ വേറെ എന്തൊക്കെ പറഞ്ഞു എന്ന്? ഇതുപോലെ അമ്മ എന്റെ അടുത്ത് എന്നും ചോദിക്കാറില്ലേ ഇന്ന് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ?
0: ആ,
1: ചിലപ്പോഴൊക്കെ അമ്മയ്ക്ക് വേറെ പണിയില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുക. പക്ഷെ അമ്മ അന്നത്തെ കാര്യങ്ങൾ ചോദിക്കുന്നതും നമ്മൾ അന്നത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതും വളരെ നല്ല കാര്യമാണെന്ന് ടീച്ചർ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ ക്ലാസ്സിലെ കുറച്ചു പേരുടെ വീട്ടിൽ അങ്ങനെ ഒരു സംസാരം ഇല്ലാത്തതുകൊണ്ടാണ് ടീച്ചർ ഇങ്ങനെ പറഞ്ഞത്. നമ്മൾ അന്നത്തെ കാര്യം വീട്ടിൽ പറയുമ്പോൾ ഒരു സൗഹൃദ സംഭാഷണം ആവുകയും ചെയ്യും. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ വീട്ടുകാരോട് പങ്കുവെക്കാനും പറ്റും. ഇന്ന് നമുക്ക് ചുറ്റുമുള്ള ലഹരിയുടെ ഗിണികളെക്കുറിച്ചും ലഹരി ഉപയോഗം മൂലമുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ടീച്ചർ ഒരുപാട് പറഞ്ഞു തന്നു.
0: എന്താ പറഞ്ഞു?
1: ഈ ലഹരി ഉപയോഗത്തിലേക്ക് വീണുപോകാതിരിക്കാൻ ഇങ്ങനെയുള്ള സൗഹൃദ സംഭാഷണങ്ങളും പഠനത്തോടൊപ്പം തന്നെ നമുക്ക് ഇഷ്ടമുള്ള നല്ല ഹോബികൾ കൂടെ കൂട്ടേണ്ട ആവശ്യകതകളെ കുറിച്ചും ഓർമ്മിപ്പിച്ചു.
0: ആണോ? അപ്പൊ ടീച്ചർ ഈ അധ്യയന വർഷം നിങ്ങളെ ഉഷാറാക്കി നിർത്താനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ.
1: അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നു. ഞാനും അനിയത്തിയും കൂടെ ഷട്ടിൽ ബാറ്റ് കളിക്കാൻ ഒരു പ്രത്യേക സമയം എന്റെ ടൈം ടേബിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
0: ആ, അത് കൊള്ളാലോ, സൂപ്പർ. അത് ഞാൻ അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യകരമായ മനസ്സുണ്ടാവും. കുറച്ച് സമയം കളിക്കുന്നത് മനസ്സിനെ കൂടുതൽ ഉന്മേഷമുള്ളതാക്കും. ഓടിച്ചാടി കളിക്കുമ്പോൾ രക്തയോട്ടം കൂടുകയും അത് നിന്റെ ഏകാഗ്രതയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും. വ്യായാമം വെറും ഒരു വിനോദമല്ല, അത് നമ്മുടെ തലച്ചോറിന് നൽകുന്ന ഒരു വിശ്രമം കൂടിയാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളോടൊപ്പം കളിക്കാൻ കൂടാം.
1: ആ സെറ്റ്, എനിക്ക് കേട്ടപ്പോ ഒത്തിരി സന്തോഷമായി. അനിയത്തി കുട്ടി ഇത് കേൾക്കുമ്പോ

0: അക്ഷരമുറ്റത്തെ പുതിയ അധ്യായം. ചിത്രീകരണം സമാപിച്ചു. രചന സൗമ്യ ജെ വി. നിർവഹണം റൂബി ബാബു. ശബ്ദസാന്നിധ്യം ആദിനാഥ്, സൗമ്യ ജെ വി.
1: ഇനി ബാലലോകത്തിൽ നവനീത് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ സംഗീതം കേൾക്കാം.
2: സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ പൂഷാവലി രാഗത്തിലും ആദിതാളത്തിലും ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഗോപനന്ദന എന്ന കീർത്തനമാണ് ആലപിക്കുന്നത്.

0: എന്റെ പ്രിയ ഗാനങ്ങൾ. ചലച്ചിത്ര സീരിയൽ നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ശരത് ദാസ് അതിഥിയായി പങ്കെടുക്കുന്നു.
1: ഞാൻ അഭിനേതാവാണല്ലോ, അപ്പോ താങ്ക്സ് കാർഡിൽ മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഇതിനാണ് ഡബിങ്ങിന് എനിക്ക് അവാർഡ് കിട്ടിയത്. ഞാനത് വേണ്ടാന്ന് പറഞ്ഞ കാര്യത്തിനാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അപ്പൊ ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ളൊരു ബോധമുണ്ടായി.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

മൊഴി ഉറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക്.

0: എഴുകുന്ന തരകൻ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി വിദ്യാസാഗർ ഇണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്.
1: ഇന്നലെ ലീവായിരുന്നു അല്ലേ? എന്തോ
2: ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിലെ ഒരു ബേക്കറി നിന്ന് ഒരു വെറൈറ്റി കേക്ക് കഴിച്ചിരുന്നു. അത് പണി തന്നു, വയറാകെ നാശമായി.
1: ആ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ലൈസൻസ് ഉള്ള വിശ്വസിക്കാവുന്ന സ്ഥാപനമാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം. അതുപോലെ പാക്കേജിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോന്നും സ്റ്റോറേജ് കറക്റ്റ് ആണോ എന്നൊക്കെ കൃത്യമായി നോക്കണം. പാക്കേജിൽ ഫുഡ് ആണെങ്കിൽ അത് കറക്റ്റായി സീൽ ചെയ്തിട്ടില്ലേ എന്നൊക്കെ നിർബന്ധമായി ഉറപ്പുവരുത്തണം.
2: ചുരുക്കി പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉപഭോക്താക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലേ?
1: തീർച്ചയായും. ഭക്ഷ്യസുരക്ഷ സംരംഭകർ പോലെ നമ്മുടെയും ഉത്തരവാദിത്തമാണ്.
3: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
4: ആകാശവാണി.

ഞങ്ങൾ നിർമ്മിച്ച് കൈയടക്കി വെച്ച സംഗീതോപകരണം, അതിൽ അത്ഭുതാവഹമായ പ്രാവീണ്യം കാട്ടുന്ന ഈ യുവാവ് എന്നെ അമ്പരപ്പിച്ചു കളഞ്ഞു. വിഖ്യാത വയലിൻ വാദകൻ യഹൂദി മനോഹിനെ പോലും വിസ്മയിപ്പിച്ച ആ കലാകാരന്റെ കുടുംബ വേരുകൾ പറവൂരിലാണ് എന്ന് നമുക്ക് അഭിമാനിക്കാം. വയലിൻ വാദനത്തിൽ പറവൂർ ബാണിയുടെ ശക്തനായ വക്താവ് അതായിരുന്നു എം എസ് ഗോപാലകൃഷ്ണൻ, അഥവാ ആസ്വാദകരുടെ പ്രിയപ്പെട്ട എം എസ് ജി. കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും നിപുണനായിരുന്ന പറവൂർ സുന്ദരം അയ്യരുടെ മകൻ അരങ്ങേറ്റം കുറിച്ചത് 8 വയസ്സിൽ. 16 മണിക്കൂർ വരെ നീളുന്ന സാധകം, ആ അടിസ്ഥാനമാണ് പിൽക്കാലത്ത് സവിശേഷമായ വാദനശൈലിക്ക് കരുത്തായി മാറിയത്. ദ്വാരം വെങ്കടസ്വാമി നായിഡു പിന്തുടർന്ന ശൈലിയും എം എസ് ജിയെ ഏറെ സ്വാധീനിച്ചു. വാദനത്തിലെ വ്യക്തത, അവതരണത്തിലെ ചടുലത, വിവിധ ശൈലികളുടെ സുമധുര സങ്കലനം, ഇതൊക്കെ എം എസ് ജിയുടെ വാദനം അപൂർവമായ സംഗീതാനുഭവമാക്കി മാറ്റി. ടി എൻ കൃഷ്ണൻ, ലാൽഗുഡി ജയരാമൻ, എം എസ് ഗോപാലകൃഷ്ണൻ, ഇവരെ കർണാടക സംഗീതത്തിലെ വയലിൻ ത്രിമൂർത്തികൾ എന്ന് ആസ്വാദകർ വിശേഷിപ്പിച്ചു. ഒരുപാട് വിദേശ വേദികളിൽ ആ വയലിൻ വിസ്മയമായി. കർണാടക സംഗീതത്തിലെ അതികായർ കൂടാതെ ഓംകാർനാഥ് ഠാക്കൂർ, വിഷ്ണു ദിഗംബർ പാലുസ്കർ തുടങ്ങിയ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ പ്രഗത്ഭർക്കൊപ്പവും വയലിൻ വായിച്ച എം എസ് ജിയുടെ വയലിൻ സോളോ വേറിട്ട ശ്രവ്യസുഖം പകർന്നിരുന്നു. പത്മഭൂഷൺ, സംഗീത നാടക അക്കാദമി അവാർഡ്, ടാഗോർ രത്ന പുരസ്കാരം എന്നിങ്ങനെ എണ്ണമറ്റ ബഹുമതികൾ എം എസ് ജിയെ തേടിയെത്തി. 2013 ജനുവരി 3 ആ തന്ത്രികൾ നിശ്ചലമായി. പുത്രി ഡോക്ടർ എം നർമ്മദയിലൂടെ ആ പാരമ്പര്യം തുടരുന്നു. ഈ പരിപാടിയിൽ ഇന്ന് എം എസ് ഗോപാലകൃഷ്ണൻ വയലിനിൽ വായിച്ച കൃതികൾ. ആദ്യം മഹാഗണപതിം മനസാസ്മരാമി, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി. നാട്ടരാഗം, ചതുരശ്ര ഏകതാളം.

0: സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് വലിയൊരു പങ്കുണ്ട്.
1: പാക്കറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
0: വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുക.
1: പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ശരിയായി സീൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശുചിത്വം പാലിക്കുക. ഓരോ ബോധപൂർവമായ തീരുമാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭക്ഷ്യജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
0: ഈ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
2: ആകാശവാണി
3: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ ആർ അനന്തകൃഷ്ണൻ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം നീർമാതളങ്ങൾ പൂജൂടിയ രാവിൽ എന്ന് തുടങ്ങുന്നു. ഗാനമെഴുതിയത് സിജിത അനിൽ, സംഗീതം നൽകിയത് പാലോട് വിജയൻ.

പാലോട് വിജയന്റെ സംഗീതത്തിൽ ഒരു ഗാനവും കൂടി കേൾക്കാം. പ്രണയം പൂക്കാലമായി പൂത്തുലയുമ്പോൾ പുളകങ്ങൾ അണിയാത്ത ഹൃദയമുണ്ടോ? ഗാനം എഴുതിയത് ബിമൽ കുമാർ രാമങ്കരി.

നിറപൗർണമി നടമാടും രാവാണു നീയെങ്കിൽ അതിലലിയും കുളിരാണു ഞാൻ. ഗാനമെഴുതിയത് ചെമ്പഴന്തി ചന്ദ്രബാബു, സംഗീതം നൽകിയത് ആര്യനാട് സദാശിവൻ.

എന്നും കണിക്കൊന്ന പൂവുകൾ ചൂടി മുന്നിലണയുന്ന സുന്ദരി പെണ്ണെ. ഗാനമെഴുതിയത് ദേവദാസ് ചിങ്ങോലി, സംഗീതം നൽകിയത് ചെറിയൻ കീഴ് എസ് സുധീഷ്.

അവസാനമായി തിരുവോണമുറ്റത്തു മിഴി തുറക്കും അരുണോദയത്തിൽ നിന്നെന്തു ഭംഗി. സജി ശ്രീവത്സത്തിൻ്റെ വരികൾ. സംഗീതം നൽകിയത് ചെറിയൻകീഴ് എസ് സുധീഷ്.

0: ആർ അനന്തകൃഷ്ണൻ പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിൽ കേട്ടത്.
1: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
2: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
1: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക് എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യ സുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
2: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
1: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
3: കാർപ്പൽ ടണൽ സിൻഡ്രോം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി സംസാരിക്കുന്നു.

0: സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 54 സെക്കൻഡും. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര വിപണിയിൽ LPG വില ഉയർന്നിട്ടും ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഗാർഹിക പാചകവാതകം ലഭ്യമാക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. അന്തരിച്ച നടൻ സലീം കുമാറിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകും. സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ. CBSE 12ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സുരക്ഷിതവും ശുചിത്വവുമുള്ള ഭക്ഷണം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. സംസ്ഥാനത്ത് കാലവർഷം ശക്തം. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആദ്യ ഇന്നിംഗ്സിൽ മികച്ച സ്കോർ. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര വിപണിയിൽ LPG വില കുത്തനെ ഉയർന്നിട്ടും ഇന്ത്യയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഗാർഹിക പാചകവാതകം ലഭ്യമാകുന്നതെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലെ സിലിണ്ടർ വില അയൽ രാജ്യങ്ങളെക്കാൾ കുറവാണെന്നും US, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത രാജ്യങ്ങളിലെ വിലയേക്കാൾ താഴെയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് വർഷത്തിൽ ആദ്യത്തെ 4 റീഫിലുകൾക്ക് 300 രൂപ വീതമുള്ള നേരിട്ടുള്ള ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. 14.2 കിലോഗ്രാം LPG സിലിണ്ടറിന് 642 രൂപ മാത്രമാണ് നൽകേണ്ടി വരുന്നത്. കൂടാതെ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള 14.2 കിലോഗ്രാം LPG പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ 29 രൂപയുടെ വർധനവ് വരുത്തിയിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അന്തരിച്ച നടൻ സലീം കുമാറിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകും. വൈകിട്ട് 3:30 പറവൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. പറവൂർ ടൗൺ ഹാളിൽ നടക്കുന്ന പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ, സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സലീം കുമാറിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രിയ നടനെ അവസാനമായി കാണാൻ 100 കണക്കിന് ആരാധകരാണ് ടൗൺ ഹാളിലെത്തിയത്. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു സലീം കുമാർ അന്തരിച്ചത്. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ട സലീം കുമാർ നർമ്മ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ചു. സലീം കുമാറിന്റെ ശൈലികളും മാനറിസങ്ങളും ഏറെ ജനപ്രിയവും മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗവുമായിരുന്നു. ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ സലീം കുമാർ സംവിധായകൻ, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, ചിന്തകൻ എന്നീ നിലകളിലും ശ്രദ്ധ നേടി. സലീം കുമാറിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അനുശോചനം രേഖപ്പെടുത്തി. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സലീം കുമാർ വെറുമൊരു ചലച്ചിത്ര താരം മാത്രമല്ല, തന്റെ കൂടപ്പിറപ്പും കുടുംബാംഗവുമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അനുസ്മരിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, PC വിഷ്ണുനാഥ്, സണ്ണി ജോസഫ് തുടങ്ങിയവരും അനുശോചനം രേഖപ്പെടുത്തി. കലാരംഗത്തെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊരാളായിരുന്നു സലീം കുമാറെന്നും അദ്ദേഹത്തിന്റെ വിയോഗം വ്യക്തിപരമായും സമൂഹത്തിനാകെയും വലിയ നഷ്ടമാണെന്നും നടൻ ജഗദീഷ് അനുശോചിച്ചു. കലാരാഷ്ട്രീയ, സാംസ്കാരിക, സാഹിത്യ മേഖലകളിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള വ്യക്തിയായിരുന്നു സലീം കുമാറെന്നും അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്നു പറയാൻ അദ്ദേഹം എന്നും ആർജവം കാണിച്ചിരുന്നതായും ശ്രീ ജഗദീഷ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: കലയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും ഒക്കെ തന്നെ വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള ഒരു കലാകാരനായിരുന്നു സലീം കുമാർ. ഹാസ്യനടൻ എന്ന നിലയിൽ തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ ആ കഥാപാത്രത്തിനുള്ളിൽ നിന്ന് തന്നെ പരമാവധി ചിരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതേ അവസരത്തിൽ ഗൗരവമുള്ള സീരിയസ് വേഷങ്ങൾ ലഭിക്കുമ്പോൾ കഥാപാത്രങ്ങൾക്ക് പ്രത്യേക മിഴിവ് പകരാനും അതിന്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് കടക്കാനും അദ്ദേഹം എല്ലാ കാലത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ ഞാൻ മറക്കുന്നില്ല. അതേ അവസരത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത്

0: കാലത്തും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിലപാടുകൾ എല്ലാ കാലത്തും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു വളരെ വലിയ കലാകാരനാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്.
1: CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അവസാന തീയതിക്ക് മുൻപ് അപേക്ഷകൾ നൽകാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്ന് ബോർഡ് അറിയിച്ചു. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. ഫ്രം ബേർഡൻ ടു സൊല്യൂഷൻസ്, സേഫ് ഫുഡ് എവ്രിവെയർ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് സുരക്ഷിതവും ശുചിത്വവുമുള്ളതായ ഭക്ഷണം ഉറപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ആരോഗ്യകരമായ ഭക്ഷണരീതികൾ പിന്തുടർന്ന് ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ ആഹ്വാനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് നാളെ. ഈ മാസം 15-നാണ് 1-ാം അലോട്ട്മെന്റ്. സംസ്ഥാനത്ത് 7 ജില്ലകളിൽ അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ SMITHY M. പള്ളുരുത്തി.
3: കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ എന്നിവിടങ്ങളിലാണ് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രത ഉള്ളത്. മറ്റ് 7 ജില്ലകളിലും ശക്തമായ ഒറ്റപ്പെട്ട മഴ മുന്നറിയിപ്പുമായി മഞ്ഞ ജാഗ്രതയാണ്. തിങ്കളാഴ്ചയും സംസ്ഥാന വ്യാപകമായി മഴ തുടരും. ബേക്കൽ, കണ്ണൂർ, കാക്കനാട്, കോവളം അടക്കം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് രാവിലെ മുതൽ 15 മില്ലിമീറ്റർ വരെ മഴ അനുഭവപ്പെടുന്നുണ്ട്.
1: ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മഴക്കാലം ആരംഭിച്ചതോടെ വായുവിലൂടെ പകരുന്ന രോഗങ്ങളുടെ വ്യാപനം പത്തനംതിട്ട ജില്ലയിൽ വർദ്ധിക്കുന്നതായും വയോജനങ്ങൾ, ഗർഭിണികൾ, മറ്റു ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി SG ശ്രീധർ.
4: ജലദോഷം, ഇൻഫ്ലുവൻസ, ന്യൂമോണിയ തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കൊപ്പം H1N1 രോഗബാധയുടെ സാധ്യതയും ഉയരുന്നതായാണ് പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രായമായവർ, ഗർഭിണികൾ, കുട്ടികൾ എന്നിവർ കൂടുതൽ ജാഗ്രത പാലിക്കണം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് പകരം ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശം തേടണം. പത്തനംതിട്ട നഗരസഭ ഉൾപ്പെടെ 11 ഇടങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
1: വയനാട് ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ തുടരുന്നു. ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനവും യന്ത്രസഹായത്തോടെയുള്ള മണ്ണ് നീക്കവും ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ അനുവദിക്കില്ല. ജില്ലയിലെ ദുരന്ത സാധ്യത നേരിടുന്ന ദുർബല പ്രദേശങ്ങളിലെ ഹോംസ്റ്റേ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെയും അഡ്വഞ്ചർ ടൂറിസം സെന്ററുകളുടെയും പ്രവർത്തനവും എല്ലാ ട്രക്കിംഗുകളും നിർത്തിവച്ചിട്ടുണ്ട്. കണ്ണൂരിൽ രാവിലെയുണ്ടായ കനത്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. താഴ്ന്ന പ്രദേശങ്ങളിലും ദേശീയപാത 66 ഭാഗമായുള്ള സർവീസ് റോഡുകളിൽ പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. തളിപ്പറമ്പ്, കുപ്പത്ത്, CH നഗറിലെ 30 വീടുകളിൽ വെള്ളവും ചെളിയും ഒലിച്ചിറങ്ങി. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആദ്യ ഇന്നിംഗ്സിൽ മികച്ച സ്കോർ. രണ്ടാം ദിനം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഇന്ത്യ 6 വിക്കറ്റിന് 475 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്കായി ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും KL രാഹുലും സെഞ്ചുറി നേടി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 6-ാം കിരീടം ചൂടിയത്. മഹാകവി ഇടശ്ശേരിയുടെ സ്മൃതിശേഖരം നാടിന് സമർപ്പിച്ചു. പൊന്നാനിയിലെ ഇടശ്ശേരി സാഹിത്യ മന്ദിരത്തിൽ ഒരുക്കിയ സ്മൃതിശേഖരത്തിന്റെ ഉദ്ഘാടനം Dr. M. ലീലാവതി ഓൺലൈനായി നിർവഹിച്ചു. ഇടശ്ശേരി സ്മാരക സമിതിയും ഇടശ്ശേരി സ്മാരക ട്രസ്റ്റും ചേർന്നാണ് സ്മൃതിശേഖരം യാഥാർത്ഥ്യമാക്കിയത്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ഇളനീർ വയ്പ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇളനീർ കാവുകളുമായി സംഘങ്ങൾ കൊട്ടിയൂരിൽ എത്തിത്തുടങ്ങി. നാളെ ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും. പത്തനംതിട്ട കലഞ്ഞൂർ വലിയ പള്ളിക്ക് സമീപം ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അച്ഛനും മകളും മരിച്ചു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ആലുവ സ്വദേശികളായ ഇവർ തമിഴ്നാട്ടിൽ സ്ഥിര താമസമാക്കിയവരാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,12,000 രൂപയും ഗ്രാമിന് 14,000 രൂപയുമാണ് ഇന്നത്തെ വില. നീറ്റ് UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് NTA അറിയിച്ചു.

പരീക്ഷാ പ്രക്രിയ കുറ്റമറ്റമാക്കുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും NTA വ്യക്തമാക്കി. കുവൈറ്റിലെയും ബഹ്റിനിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെയുണ്ടായ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷം. ഇന്നലെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കൻ സേനയും വ്യോമ പ്രതിരോധ സംവിധാനം ശക്തമാക്കി. അന്താരാഷ്ട്ര വിപണിയിൽ LPG വില ഉയർന്നിട്ടും ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഗാർഹിക പാചകവാതകം ലഭ്യമാക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. അന്തരിച്ച നടൻ സലീം കുമാറിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകും. സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ. CBSE 12 ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സുരക്ഷിതവും ശുചിത്വവുമുള്ള ഭക്ഷണം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. സംസ്ഥാനത്ത് കാലവർഷം ശക്തം. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആദ്യ ഇന്നിംഗ്സിൽ മികച്ച സ്കോർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: കാർപ്പൽ ടണൽ സിൻഡ്രോം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി സംസാരിക്കുന്നു.
1: എന്താണ് CTS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് നോക്കാം. മോതിരവിരലിന്റെ പകുതി മുതൽ നടുവിരൽ, ചൂണ്ടുവിരൽ, തള്ളവിരൽ എന്നീ കൈവിരലുകളിലേക്ക് തരിപ്പ്, മരവിപ്പ്, പുകച്ചിൽ, വേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണുന്നതിനെ CTS എന്ന് വിളിക്കാം. കൈക്കുഴയുടെ ഭാഗത്ത് മീഡിയൻ എന്ന പേരുള്ള ഞരമ്പ് ഞെരുങ്ങുന്നത് കൊണ്ടാണ് ഈ കൈവിരലുകളിൽ തന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. നാഡി ഞെരുങ്ങുന്നതിനുള്ള കാരണം ആ ഭാഗത്തുള്ള സ്നായുവിന്റെ സമ്മർദ്ദം മൂലമാണ്. രാത്രി കിടന്നുറങ്ങുമ്പോഴും കൈവിരലുകൾ മുറുക്കി പിടിക്കുമ്പോഴും തരിപ്പ് അനുഭവപ്പെടുക എന്നുള്ളത് സാധാരണയായി ഇതിൻ്റെ ലക്ഷണമായി കണ്ടുവരുന്നു. എന്തൊക്കെയാണ് CTS എന്ന അസുഖത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം. ഒരു പ്രത്യേക ഭാഗത്തെ നാഡി ഞെരുങ്ങുന്ന രോഗങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നു എന്നുള്ളതാണ് ഈ അസുഖത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ രോഗം പഴകുന്നതിനനുസരിച്ച് ബലക്കുറവ് അനുഭവപ്പെടുക, തൊട്ടാൽ അറിയാൻ കഴിയാതെ വരിക, സാധാരണ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട അടുത്ത വസ്തുത. നാളുകൾ പഴകുമ്പോൾ കൈക്കുഴയുടെ ഭാഗത്തുനിന്ന് മുകളിലേക്ക് കൈമുട്ടിന്റെ ഭാഗത്തേക്കും വേദന അനുഭവപ്പെടുക എന്നുള്ളത് ഈ രോഗത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. പേശികൾക്ക് ബലക്കുറവുണ്ടായാൽ പിന്നീട് അത് തിരിച്ച് പൂർവ്വസ്ഥിതിയിലെത്താൻ പ്രയാസമാണ്. രോഗത്തിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ ഘട്ടത്തിൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ ആയിരിക്കും രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുക. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കേണ്ട സാഹചര്യമുണ്ടായാൽ കൈവിരലുകൾ ചലിപ്പിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ കുറയുകയും വീണ്ടും ഉറങ്ങാൻ സാധിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഘട്ടത്തിൽ കൈക്കുഴയും വിരലുകളും മുറുക്കി പിടിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വേദന, മരവിപ്പ്, പുകച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണും. ടു വീലർ ഓടിക്കുക, മുറ്റമടിക്കുക, കറിക്ക് അരിയുക, കത്തി കയ്യിൽ പിടിക്കുക എന്നീ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. രണ്ടാമത്തെ ഘട്ടത്തിലുള്ള രോഗിക്ക് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബുദ്ധിമുട്ട് കുറയുന്നതായി കണ്ടുവരുന്നു. മൂന്നാമത്തെ ഘട്ടത്തിൽ ഈ ലക്ഷണങ്ങൾ എല്ലാ സമയവും ഒരേപോലെ തന്നെ അനുഭവപ്പെടുകയും അതിനൊപ്പം തന്നെ ബലക്കുറവ്, സൂക്ഷ്മമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരിക, കൈകളിൽ നിന്ന് അറിയാതെ സാധനങ്ങൾ താഴെ പോവുക തുടങ്ങിയ ലക്ഷണങ്ങളും അനുഭവപ്പെടും. മൂന്നാമത്തെ ഘട്ടത്തിലെ എല്ലാ ലക്ഷണങ്ങളും പൂർണ്ണമായി മാറാൻ പ്രയാസമാണ് എന്ന് അറിഞ്ഞിരിക്കണം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് CTS വരാമെന്ന് മനസ്സിലാക്കാം. മുമ്പ് സംഭവിച്ച പരിക്കുകൾ, വാദസംബന്ധമായ അസുഖങ്ങൾ, ഹൈപ്പോതൈറോയിഡിസം, പ്രമേഹം, അമിതവണ്ണം, ഗർഭിണിയായിരിക്കുമ്പോഴുള്ള നീര്, പോഷകക്കുറവ്, ആ ഭാഗത്ത് സമ്മർദ്ദമുണ്ടാക്കുന്ന മുഴകൾ, ജനിതകമായ കാരണങ്ങൾ, മരുന്നുകൾ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് ഈ അസുഖം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ വൈദ്യപരിശോധന അത്യന്താപേക്ഷിതമാണ്. എന്ത് കാരണം കൊണ്ട് വന്നു എന്ന് കണ്ടുപിടിച്ചാൽ ചികിത്സ എളുപ്പമാണ്. ആദ്യഘട്ടത്തിൽ തന്നെ കാരണം അറിഞ്ഞ് ചികിത്സിക്കുന്നത് പെട്ടെന്നുള്ള രോഗശമനത്തിന് സഹായകരവും രണ്ടാമത് വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. മൂന്നിരട്ടിയോളം സ്ത്രീകളിൽ ഈ അസുഖം വരാനുള്ള സാധ്യത കൂടുതലായി കണ്ടുവരുന്നു. സാധാരണയായി 40 വയസ്സിനും 60 വയസ്സിനും ഇടയിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. കുട്ടികളിൽ ഇത് വരാനുള്ള സാധ്യത വിരളമാണ്. അമിതവണ്ണമുള്ള ആളുകളിൽ CTS വരാനുള്ള സാധ്യത ഇരട്ടിയോളമാണ്. കൈവിരലുകൾക്ക് ബലക്കുറവ് വരുന്ന മറ്റസുഖങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് ശാരീരിക പരിശോധനയിലൂടെയും നാഡീചാലക വേഗത പരിശോധന, ലാബ് പരിശോധന, കഴുത്തിന്റെ എക്സ്റേ പരിശോധന തുടങ്ങിയവയിലൂടെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് രോഗനിർണയത്തിലും തുടർന്നുള്ള ചികിത്സയിലും വളരെ പ്രധാനമാണ്. CTS എന്ന അസുഖമുള്ള രോഗികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാക്കാം. ശാരീരിക പരിശോധനയിലൂടെ തന്നെ രോഗനിർണയം എത്രയും പെട്ടെന്ന് നടത്തുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. രോഗനിർണയം ഉറപ്പിക്കുന്നതിനു വേണ്ടിയാണ് മറ്റു പരിശോധനകൾ ആവശ്യമുള്ളത്. രോഗം വരാനുള്ള കാരണത്തിനനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ചികിത്സാ രീതികളാണ് അവലംബിക്കേണ്ടത്. ഉദാഹരണത്തിന്, പ്രമേഹം എന്ന പ്രാഥമിക രോഗം ആണ് CTS എന്ന അസുഖത്തിന്റെ കാരണമെന്നുണ്ടെങ്കിൽ പ്രമേഹം നിയന്ത്രിക്കുക എന്നുള്ളതാണ് CTS കുറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൈറോയ്ഡ് സംബന്ധമായ അസുഖങ്ങളുള്ള രോഗികളിലും ഇതേപോലെ തന്നെ പ്രാഥമിക അസുഖത്തിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. പോഷകക്കുറവ് കാരണമാണ് രോഗലക്ഷണങ്ങൾ എന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ പരിഹരിക്കുക എന്നുള്ളതാണ് പ്രതിവിധി. ഇത്തരത്തിൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ താൽക്കാലികമായ രോഗശമനം മാത്രമേ ലഭിക്കുകയുള്ളൂ. രാത്രി രോഗലക്ഷണങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് ബാധിച്ചിരിക്കുന്ന കൈക്കുഴയിൽ റിസ്റ്റ് സ്പ്ലിന്റ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. കൂടുതൽ മുറുകാതിരിക്കുക എന്നുള്ളതും തീരെ അയഞ്ഞു പോകരുത് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വൈദ്യനിർദ്ദേശത്തോടെ മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളതും വൈദ്യനിർദ്ദേശം കഴിഞ്ഞാൽ അതിന്റെ ഉപയോഗം പരിപൂർണമായി അവസാനിപ്പിക്കുക എന്നുള്ളതും പ്രധാനമാണ്. കൈക്കുഴ ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുമ്പോൾ ഞരമ്പിന് സമ്മർദ്ദം വന്ന് രോഗലക്ഷണങ്ങൾ കൂടും എന്നുള്ളതുകൊണ്ട് കൈക്കുഴ സാധാരണ രീതിയിൽ നിവർന്ന് തന്നെ ഉറങ്ങുന്ന സമയം മുഴുവൻ ഇരിക്കുക എന്നുള്ളതാണ് റിസ്റ്റ് സ്പ്ലിന്റ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം. CTS എന്ന അസുഖത്തിന്റെ ആയുർവേദ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. രോഗത്തിൻ്റെ ഘട്ടം അനുസരിച്ചാണ് എന്തു ചികിത്സ വേണമെന്നും എത്ര കാലമെടുക്കുമെന്നുള്ളതും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും നിശ്ചയിക്കുന്നത്. ആദ്യഘട്ടത്തിലുള്ള രോഗിക്ക് ആ ഭാഗത്ത് നാഡിക്ക് സംഭവിച്ച സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകൾ ഏകദേശം 2-4 ആഴ്ചയ്ക്കും ഇടയ്ക്ക് ലക്ഷണങ്ങൾ ശമിപ്പിക്കുന്നതിന് സഹായിക്കും. ആ ഭാഗത്തെ ചലനക്ഷമത്വം വീണ്ടെടുക്കുന്നതിനുള്ള വ്യായാമങ്ങളോടൊപ്പം ബലം കിട്ടുന്നതിനും പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്തുന്നതിനും വേണ്ട മരുന്നുകൾ ഏകദേശം 2 ആഴ്ച മുതൽ 4 ആഴ്ച വരെയുള്ള കാലയളവിൽ കഴിച്ച് മരുന്ന് അവസാനിപ്പിക്കാൻ സാധിച്ചേക്കും. മറ്റു രോഗങ്ങൾ ഉള്ള രോഗികൾ അത്തരം രോഗങ്ങളെ വരുതിയിൽ നിർത്തുന്നതിനുള്ള ശ്രദ്ധ തുടർന്നും പാലിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ രണ്ടാമത് വരുന്നതിനെ തടയാൻ സാധിക്കൂ. ചലനക്ഷമത്വം വീണ്ടെടുക്കാനുള്ള വ്യായാമം കുറച്ചുനാൾ കൂടി തുടരുന്നത് ഫലപ്രദമാണ്. അതുകൊണ്ട് തന്നെ കിട്ടിയ ഗുണം നിലനിൽക്കുന്നതിന് വേണ്ടി രസായന ഗുണമുള്ള ആയുർവേദ ഔഷധങ്ങൾ നിശ്ചിതകാലത്തേക്ക് വൈദ്യനിർദ്ദേശത്തോടെ ശീലിക്കുന്നതും നല്ലതാണ്. രണ്ടാമത്തെ ഘട്ടത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യഘട്ടത്തിലെ മരുന്നുകൾ കഴിച്ച് ലക്ഷണങ്ങൾ കുറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഘട്ടത്തിൽ ബലം കിട്ടുന്നതിനും രോഗം രണ്ടാമത് വീണ്ടും വരാതിരിക്കുന്നതിനും വേണ്ടയുള്ള ശ്രദ്ധ കൂടി തുടരേണ്ടതുണ്ട്. രോഗലക്ഷണങ്ങൾക്കനുസരിച്ച് ചികിത്സയോടുള്ള രോഗത്തിൻ്റെയും രോഗിയുടെയും പ്രതികരണത്തിനനുസരിച്ചും മരുന്ന് അല്ലാതെ ശ്രദ്ധിക്കേണ്ട വ്യായാമം, ജീവിതശൈലി ക്രമീകരണം തുടങ്ങിയ കാര്യങ്ങൾക്കനുസരിച്ചും ഈ കാലഗണനയിൽ വ്യത്യാസം വരാം. രണ്ടാമത്തെ ഘട്ടത്തിലുള്ള രോഗികൾക്ക് ആദ്യഘട്ടം മരുന്നുകൊണ്ട് രോഗലക്ഷണങ്ങൾ പൂർണ്ണമായി ശമിച്ചില്ലെങ്കിൽ മർമ്മ ചികിത്സ, അനുശസ്ത്ര ചികിത്സ, വിദ്ധകർമ്മം, അഗ്നികർമ്മം, ശൃംഗ ചികിത്സ തുടങ്ങിയവ ഇത്തരം കാര്യങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാർ ചെയ്യാറുണ്ട്. വളരെ പെട്ടെന്ന് രോഗശമനം ഉണ്ടാക്കും എന്നുള്ളതും രണ്ടാമത് വരാനുള്ള സാധ്യതയെ കുറയ്ക്കും എന്നുള്ളതുമാണ് ഇത്തരം ചികിത്സാരീതികളുടെ പ്രത്യേകത. ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാത്രം ഇത്തരം ചികിത്സകൾ ചെയ്താൽ മതിയാകും. ഈ ചികിത്സാരീതികൾക്കും മുൻപും ശേഷവും ചെയ്യേണ്ട കാര്യങ്ങളും രോഗി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൃത്യമായി പാലിക്കുക എന്നുള്ളത് പൂർണ്ണമായ രോഗമുക്തിക്ക് പ്രധാനമാണ്. രോഗലക്ഷണങ്ങൾ ശമിച്ചതിന് ശേഷം ഈ അസുഖം വരുന്നതിന് മുമ്പ് ചെയ്തിരുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ പിന്തുടരുന്നതിന് വേണ്ടി വ്യായാമങ്ങൾ ശീലിക്കുക എന്നുള്ളത് പ്രധാനമാണ്. മൂന്നാമത്തെ ഘട്ടത്തിലുള്ള രോഗികളിൽ ലക്ഷണങ്ങൾക്ക് ശമനം ഉണ്ടാക്കാമെന്നുണ്ടെങ്കിലും പേശികളുടെ ബലക്കുറവും തൊട്ടാൽ അറിയായിക തുടങ്ങിയ ലക്ഷണങ്ങളും 100% ഇല്ലാതെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഘട്ടത്തിലെത്തിയാൽ ചികിത്സ പ്രയാസമാണ് എന്നുള്ളതുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായ വൈദ്യനിർദ്ദേശം പാലിക്കുകയും പരിപൂർണമായ രോഗശമനത്തിന് വേണ്ട കാര്യങ്ങൾ രോഗി ശ്രദ്ധിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. മൂന്നാമത്തെ ഘട്ടത്തിലെ ചികിത്സ ആദ്യ 2 ഘട്ടത്തിലുള്ള രോഗികളെ അപേക്ഷിച്ച് സമയം കൂടുതലെടുക്കുകയും എന്നാൽ അത്രയും ഫലപ്രദം അല്ലാതെയാണ് കണ്ടുവരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ചെയ്യുന്ന ആയുർവേദ ചികിത്സാരീതികൾ, ജീവിതശൈലി ക്രമീകരണങ്ങൾ, വ്യായാമം തുടങ്ങിയവ CTS എന്ന അസുഖത്തിന് വളരെ പ്രയോജനകരമായി കണ്ടുവരുന്നു. ശരിയായ രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ എല്ലാ അസുഖങ്ങളിലും എന്ന പോലെ ഇവിടെയും പ്രസക്തമാണ്. നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളെ തടയുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ അസുഖം വളരെ ശ്രദ്ധയോടും കൃത്യതയോടും സമീപിക്കേണ്ട ഒന്നാണ്. നമുക്കൊന്നു ചേർന്ന് സ്വാഭാവികമായ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കൈക്കൊള്ളാം.
0: കാർപ്പൽ ടണൽ സിൻഡ്രോം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി.

0: എയ്ഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
1: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുക് വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനകം വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഭൂകമ്പ പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സൗകര്യങ്ങളും 12 പൈതൃക പദ്ധതികളും കൈമാറി ഇന്ത്യ. ഇന്ന് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. ചലച്ചിത്ര താരം സലീം കുമാറിന് വിട നൽകാൻ ഒരുങ്ങി കേരളം. അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവയ്ക്ക് കിരീടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ചേരുന്നതെന്നും ഈ കാലയളവിൽ ഉഭയകക്ഷി ബന്ധത്തിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചതായും വിദേശകാര്യമന്ത്രി SJയശങ്കർ. ന്യൂഡൽഹിയിൽ ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗത്തിൽ സഹ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, സമുദ്ര സഹകരണം, വ്യാപാരവും നിക്ഷേപവും, ആരോഗ്യം, ഔഷധ നിർമ്മാണം, ഭക്ഷ്യസുരക്ഷ, വിനോദസഞ്ചാരം, വിദ്യാഭ്യാസം, സാംസ്കാരിക സഹകരണം എന്നിവയുൾപ്പെടെ ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളെക്കുറിച്ചും വിശദമായ ചർച്ചകൾ നടത്താൻ ആഗ്രഹിക്കുന്നതായും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിനോയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വിദേശകാര്യമന്ത്രി SJയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സംവിധാനങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും വെർച്വലായി കൈമാറി. അതിർത്തി കടന്നുള്ള പണമിടപാടുകൾ സുഗമമാക്കുന്നതിനായി UPIയും നേപ്പാളിന്റെ നാഷണൽ പേയ്മെന്റ് ഇന്റർഫേസും ബന്ധിപ്പിക്കുന്ന പദ്ധതിക്കും ഇരു നേതാക്കളും തുടക്കം കുറിച്ചു. ഡിജിറ്റൽ ഇന്ത്യ ഭാഷണിയും കാഠ്മണ്ഡു സർവകലാശാലയും തമ്മിലുള്ള ധാരണാപത്രവും കൈമാറി. ഇന്ത്യ നേപ്പാൾ അതിർത്തി സുരക്ഷയ്ക്കായി പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര തലത്തിൽ LPG വിലയിൽ വൻ വർധനവ് ഉണ്ടായിട്ടും ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പാചകവാതകം ലഭ്യമാക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കാണെന്ന് കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളിലേക്ക്.
2: ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG പാചകവാതക സിലിണ്ടറിന്റെ വില 29 രൂപയാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. 14.2 കിലോഗ്രാം ഭാരമുള്ള ഗാർഹിക LPG സിലിണ്ടറിനാണ് വിലവർദ്ധന ബാധകമാകുന്നത്. ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിരക്കനുസരിച്ച് ഡൽഹിയിൽ ഒരു ഗാർഹിക LPG സിലിണ്ടറിന്റെ വില 942 രൂപയാണ്. എന്നാൽ അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത സമ്പദ്വ്യവസ്ഥകളിലെ വിലയപേക്ഷിച്ച് വളരെ കുറവാണ് ഇന്ത്യയിലെ LPG വിലയെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ആഗോള ഊർജ്ജ വിപണികളുടെ അസ്ഥിരമായ ആഘാതത്തിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനായി വർധനവിന്റെ ഒരു പ്രധാന ഭാഗം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: നീറ്റ് UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് NDA അറിയിച്ചു. പരീക്ഷാ പ്രക്രിയ കുറ്റമറ്റതാകുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും NDA വ്യക്തമാക്കി. CBSE 12ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് സുരക്ഷിതവും ശുചിത്വമുള്ളതുമായ ഭക്ഷണം ഉറപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. നല്ല ഭക്ഷണശീലങ്ങൾ പിന്തുടർന്ന് ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
2: പാചക എണ്ണയുടെ ഉപയോഗം 10% കുറയ്ക്കുകയും സമീകൃത ആഹാരശീലം സ്വീകരിക്കുകയും ചെയ്യണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനവും കേന്ദ്രമന്ത്രി JP നദ്ദ ഓർമ്മിപ്പിച്ചു. മികച്ച ആരോഗ്യവും ശക്തമായ രാഷ്ട്രനിർമ്മാണവും ലക്ഷ്യമിട്ടുള്ള ഈ സന്ദേശം ജനങ്ങൾ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയും ലോകാരോഗ്യ സംഘടനയും ദേശീയ ഭരണകൂടങ്ങൾ, സിവിൽ സമൂഹ സംഘടനകൾ, അക്കാദമിക് സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെ എല്ലാ വർഷവും ജൂൺ 7-നാണ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആചരിക്കുന്നത്. പ്രശ്നത്തിൽ നിന്ന് പരിഹാരത്തിലേക്ക്, എല്ലായിടത്തും സുരക്ഷിത ഭക്ഷണം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൃഷിയിടം മുതൽ ഭക്ഷണമേശ വരെ ശുചിത്വവും ശാസ്ത്രീയ രീതികളും പാലിച്ചുകൊണ്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇതിലൂടെ ഊന്നി പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാജ്യത്ത് സമഗ്രമായ ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ആകാശവാണി വാർത്തയ്ക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ 90 കോടിയിലധികം ആഭാ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും 100 കോടിയിലധികം ഡിജിറ്റൽ മെഡിക്കൽ രേഖകൾ ഈ ഐഡികളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: അന്തരിച്ച മലയാള നടൻ സലീം കുമാറിന് വിടം നൽകാനൊരുങ്ങി കേരളം. ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 3:30 പറവൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. പറവൂർ ടൗൺ ഹാളിൽ നടക്കുന്ന പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ, സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സലീം കുമാറിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രിയ നടനെ അവസാനമായി കാണാൻ 100 കണക്കിന് ആരാധകരാണ് ടൗൺ ഹാളിൽ എത്തിയത്. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു സലീംകുമാർ അന്തരിച്ചത്. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ട സലീംകുമാർ നർമ്മ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ചു. മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സംവിധായകൻ, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, ചിന്തകൻ എന്നീ നിലകളിലും ശ്രദ്ധ നേടി. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ നാളെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിൾ സംരംഭത്തിന്റെ 77-ാമത് പതിപ്പിൽ കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. സൈക്കിൾ ഉപയോഗം പരിസ്ഥിതിയെ ശുചിയായി നിലനിർത്തുന്നതിനൊപ്പം രൂക്ഷമായ ഗതാഗത കുരുക്കിനും ഫലപ്രദമായ പരിഹാരമാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സൈക്കിൾ ചവിട്ടുന്നതിലൂടെ ലഭിക്കുന്ന നിരവധി ആരോഗ്യ ഗുണങ്ങൾ പരാമർശിച്ച മന്ത്രി ഫിറ്റ് ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ എല്ലാവരും ഈ ജനകീയ സംരംഭത്തിന്റെ ഭാഗമാകണമെന്ന് ആഹ്വാനം ചെയ്തു.
4: साइक्लिंग करने से आपकी हेल्थ अच्छी रहे. साइक्लिंग से फ्यूल का बचत होता है. वर्तमान में ट्रैफिक की बहुत बड़ी समस्या है, उसका भी समाधान है. तो क्यों न हम साइक्लिंग करें. देश के नागरिकों में अपने हेल्थ के प्रति अवेयरनेस बढ़ी है. मोदी जी ने आधा घंटा रोज फिटनेस देने के लिए कहा है. तो ये फिटनेस का डोज आधा घंटा के लिए हम हमेशा साइक्लिंग करेंगे तो मैं मानता हूँ कि हमारी कई समस्या का समाधान होगा.
1: ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ്, ഇറ്റലിയുടെ ഫ്ലാവിയോ കൊബോളി എന്നിവരാണ് കലാശ പോരാട്ടത്തിൽ മാറ്റൊരുക്കുക. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവ കിരീടമണിഞ്ഞിരുന്നു. താരത്തിന്റെ കന്യ ഗ്രാൻഡ്സ്ലാമായിരുന്നു ഇന്നലത്തേത്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റ് 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 2-ാം ദിനം ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 535 റൺസ് എന്ന നിലയിലാണ്. KL രാഹുൽ, ശുഭാൻ ഗിൽ എന്നിവരുടെ സെഞ്ചുറികളാണ് ഇന്ത്യക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത്. ഹോർമൂസ് കടലിടുക്കിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ 2 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി US. കുവൈത്തിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ഇന്നലെ ഭൂഖണ്ഡാനന്തര മിസൈൽ തൊടുത്തിരുന്നു. ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി ഗോറു ഖ്വഷ് ദ്വീപുകൾ

0: ലെ ഇറാന്റെ റഡാർ നിരീക്ഷണ സംവിധാനങ്ങൾ US സേന തകർത്തതിന് പിന്നാലെയാണ് ഇത്. അതിനിടെ മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട ചർച്ചകൾക്കായി പാക് ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി ടെഹ്റാനിൽ എത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഭൂകമ്പ പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സൗകര്യങ്ങളും 12 പൈതൃക പദ്ധതികളും കൈമാറി ഇന്ത്യ. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. ചലച്ചിത്ര താരം സലീം കുമാറിന് വിട നൽകാനൊരുങ്ങി കേരളം. അഗ്നിബോംബചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവയ്ക്ക് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ.

പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനിയിലേക്ക് ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം. ആദ്യം നമുക്ക് പാറശാലയിൽ നിന്ന് സിന്ധു ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. സിന്ധു ആവശ്യപ്പെട്ടിരിക്കുന്നത് കാറ്റത്തെ കിളിക്കൂട്. ഈ ചിത്രത്തിൽ ഗോപികേ നിൻവിരൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. സിന്ധുവിൻ്റെ ഇഷ്ടഗാനത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് കാവാലം നാരായണ പണിക്കറാണ്. സംഗീതം നൽകിയിരിക്കുന്നത് ജോൺസൺ. പാടിയത് എസ് ജാനകി.

ഏവരുടെയും പ്രിയങ്കരിയായ രഞ്ജിനി, ഇന്ന് നിന്നിലൂടെ ഒരു പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കഥയെഴുതിയിരിക്കുന്നത് കോട്ടയം ബാബു. ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം കടൽപ്പാലം എന്ന ചിത്രത്തിലെ ഈ കടലും മറുകടലും എന്ന് തുടങ്ങുന്ന ഗാനമാണ്. നമുക്ക് കേൾക്കാം കോട്ടയം ബാബുവിൻ്റെ ഇഷ്ടഗാനം. കടൽപ്പാലം എന്ന ചിത്രത്തിൽ വയലാർ വരികളെഴുതി ജി ദേവരാജൻ ഈണം നൽകി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത്.

0: എടാ നീ കയ്യെഴുകുന്നില്ലേ?
1: ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ.
0: അതിലാണ് വലിയ കാര്യമുള്ളത്. ഫുഡ് സേഫ്റ്റി തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ആരോഗ്യശീലങ്ങളിലൂടെയാ. കൈകഴുകൽ മുതൽ അത് തുടങ്ങും. ലൈസൻസ് ഉള്ള വൃത്തിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് വാങ്ങുക, ലേബലുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക, എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക, പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോർ ചെയ്യുക, ഹൈജീനിക് ആയ രീതിയിൽ കുക്ക് ചെയ്യുക, ഇതൊക്കെ അതിൽ ഉൾപ്പെടും. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്.
1: സോറി, ഞാൻ അത്ര ആലോചിച്ചില്ല.
2: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ തെറ്റായ ആഹാരശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
3: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
4: തിരുവനന്തപുരം ആകാശവാണിയിലെ ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടിയായ രഞ്ജിനി എല്ലാ ശനിയും ഞായറും മുടങ്ങാതെ കേൾക്കാറുണ്ട്. രഞ്ജിനിയുടെ ഈ സ്ഥിരം ശ്രോതാവാരാണ് നോക്കാം. മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് കൊല്ലമ്പടിയിൽ നിന്ന് അനീഷാണ് കത്തയച്ചിരിക്കുന്നത്. അനീഷ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം നാറാണത്ത് തമ്പുരാൻ എന്ന ചിത്രത്തിലെ താമര പൂവേ തങ്കനിലാവേ എന്ന് തുടങ്ങുന്ന ഗാനമാണ്.

0: മൊഴി ഉറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക്.
1: രഞ്ജിനിയിൽ ഇനി പുതിയ വിള പട്ടോളി മാർക്കറ്റിൽ നിന്നുള്ള ആർ ദിലീപിന്റെ ഇഷ്ടഗാനമാണ്. ദിലീപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആലിബാബയും 41 കള്ളന്മാരും. ഈ ചിത്രത്തിൽ റംസാനിലെ ചന്ദ്രികയോ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ ഗാനം അദ്ദേഹം മലപ്പുറം പുലാമന്തോളിലുള്ള ഷാഫിക്കും കുടുംബത്തിനും വേണുഗോപാലൻ നായർക്കും ഒപ്പം ഭാര്യ എസ് സി ശൈലജയ്ക്കും സമർപ്പിച്ചിരിക്കുന്നു. നമുക്ക് ദിലീപിൻ്റെ ഇഷ്ടഗാനം കേൾക്കാം. വയലാറിൻ്റെ വരികൾ, ജി ദേവരാജൻ്റെ സംഗീതം, പി ജയചന്ദ്രൻ്റെ ആലാപനം.

0: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: അടുത്ത ഗാനത്തിന് മുമ്പ് ഒരു അറിയിപ്പ് ശ്രദ്ധിക്കാം. നാളെ രാവിലെ 11:00-2:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് M. നായർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496553211. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593211. വിളിക്കേണ്ട സമയം നാളെ രാവിലെ 11:00-2:00 മുതൽ 12:00 വരെ. രഞ്ജിനിയെ തുടരുന്നു. രഞ്ജിനിയിൽ ഇനി കോയമ്പത്തൂർ മേട്ടുപ്പാളയത്ത് നിന്നുള്ള ആർ കൃഷ്ണമൂർത്തി, ഗീതാ കൃഷ്ണമൂർത്തി എന്നിവരുടെ ഇഷ്ടഗാനം കേൾക്കാം. അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ചതുർവേദം എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, ജി ദേവരാജൻ ഈണം നൽകി, യേശുദാസ് പാടിയ പാടാൻ ഭയമില്ല എന്ന് തുടങ്ങുന്ന ഗാനമാണ്. അപ്പോൾ ആർ കൃഷ്ണമൂർത്തിയുടെയും ഗീതാ കൃഷ്ണമൂർത്തിയുടെയും ഇഷ്ടഗാനം ഇതാണ്.

സ്നേഹം നിറഞ്ഞ രഞ്ജിനിക്ക് ഞാൻ 3-4 മാസത്തിന് ശേഷമാണ് രഞ്ജിനിക്ക് കത്ത് എഴുതുന്നത്. കാരണം എൻ്റെ റേഡിയോ ചീത്തയായിപ്പോയി, ഇപ്പോൾ വേറെ ഒരെണ്ണം വാങ്ങി. എനിക്ക് അടുത്ത രഞ്ജിനിയിൽ കൂടി ഒരു പാട്ട് വേണം. സിനിമ ഓർമ്മയില്ല, പാട്ട് യേശുദാസ് പാടിയ ഞാൻ എന്ന ഭാവങ്ങളെ. ഞാനൊരു പഴയ റേഡിയോ സുഹൃത്താണ്. എനിക്ക് റേഡിയോ പരിപാടികൾ കേൾക്കാതിരുന്നപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു, റേഡിയോ കിട്ടിയപ്പോൾ സന്തോഷമായി. ഞാൻ 10 വയസ്സ് മുതൽ റേഡിയോ പരിപാടികൾ കേൾക്കുന്നു. ഈ കത്ത് വായിക്കും, പാട്ട് വെച്ചു തരും എന്ന പ്രതീക്ഷയോടെ നളിനി ഗോപാലകൃഷ്ണൻ, എരുവ കായംകുളം. നമുക്ക് നളിനി ഗോപാലകൃഷ്ണൻ്റെ ഇഷ്ടഗാനം കേൾക്കാം. ബ്രഹ്മചാരി എന്ന ചിത്രത്തിലേതാണ് ആവശ്യപ്പെട്ട ഈ ഗാനം. വയലാറിൻ്റെ വരികൾ, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം, യേശുദാസിൻ്റെ ആലാപനം.

പ്രിയ രഞ്ജിനി, നന്ദി, ഒരായിരം നന്ദി ഹൃദ്യമായ ഗാനങ്ങൾ കേൾപ്പിച്ചു തരുന്നതിന്. ഞാൻ എബ്രഹാം പി ജി, റിട്ടയേർഡ് അധ്യാപകൻ, കായംകുളത്ത് വടക്കുള്ള രാമപുരത്ത് നിന്നും എഴുതുന്നു. ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം സുകൃതം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ കടലിനഗാധമാം നീലിമയിൽ എന്ന് തുടങ്ങുന്നതാണ്. എത്ര കേട്ടാലും മതിവരാത്ത ഈ ഗാനം രഞ്ജിനിയുടെ എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു. അനശ്വരമായ ഈ ചിത്രത്തിലെ ആരെയും ആകർഷിക്കുന്ന ഈ ഗാനം ആദരവോടെ ഏവർക്കും സമർപ്പിക്കുന്നു എന്ന് വീണ്ടും പറയുന്നു എബ്രഹാം പി ജി, റിട്ടയേർഡ് HSA MSMHS കായംകുളം. നമുക്ക് എബ്രഹാം സാറിൻ്റെ ഇഷ്ടഗാനം കേൾക്കാം. സുകൃതം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്.

0: സുകൃതം എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറുപ്പ് വരികളെഴുതി ബോംബെ രവി ഈണം നൽകി. ചിത്രയും യേശുദാസും പാടിയ ഗാനമാണ് കേട്ടത്.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ശരദ്ദാസ് അതിഥിയായി പങ്കെടുക്കുന്നു.
2: ഞാൻ അഭിനേതാവാണല്ലോ, അപ്പോ താങ്ക്സ് കാർഡിൽ മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഇതിനാണ് ഡബിങ്ങിന് എനിക്ക് അവാർഡ് കിട്ടിയത്. ഞാനത് വേണ്ടാന്ന് പറഞ്ഞ കാര്യത്തിനാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അപ്പൊ ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ളൊരു ബോധ്യമുണ്ടായി.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
0: പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനിയിൽ ഇനി സുബ്രഹ്മണ്യം വി ജി തളിക്കുളം എഴുതിയ കത്ത് വായിക്കാം. എല്ലാ ശനിയും ഞായറും മുടങ്ങാതെ രഞ്ജിനി കേൾക്കുന്ന ഒരു ശ്രോതാവാണ് ഞാൻ. എനിക്കിന്ന് കേൾക്കേണ്ടത് ശാലിനി എന്ന എൻ്റെ കൂട്ടുകാരി. ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന സിനിമയിലെ ഹിമശൈല സൈകത ഭൂമിയിൽ നിന്ന് നീ പ്രണയപ്രവാഹമായി വന്നു. ഈ ഗാനം ലീന, മിന്നു, മിൻസാര, സ്വാസ്തിക്, പ്രദീപ്, ബൈജു, മിഥുൻ, ലക്ഷ്മി, ലിയാം എടമുട്ടം എന്നിവർക്ക് സമർപ്പിക്കുന്നു. ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിൽ എം ഡി രാജേന്ദ്രൻ വരികൾ എഴുതി, ജി ദേവരാജൻ ഈണം നൽകി, പി മാധുരി പാടിയ ഗാനം, സുബ്രഹ്മണ്യൻ വി ജി ആവശ്യപ്പെട്ട ഗാനം നമുക്ക് കേൾക്കാം.

പ്രിയ രഞ്ജിനിക്ക് ആലപ്പുഴ മണ്ണഞ്ചേരി ചേന്നനാട്ട് നിന്നും രാധാകൃഷ്ണ പണിക്കർ സി എസ് എഴുതുന്നു. എനിക്ക് ആദ്യ പാഠം എന്ന ചിത്രത്തിലെ കരഞ്ഞുകൊണ്ടേ ജനിക്കുന്നു കരയിച്ചുകൊണ്ടേ മരിക്കുന്നു എന്ന ഗാനം കേൾപ്പിച്ചു തരണം. ഈ പാട്ട് പത്മകുമാരി, സുനിൽകുമാർ, ശ്രീകുമാരി, അശ്വതി, സതീഷ് കുമാർ, ഗൗരി കൃഷ്ണ, കൃഷ്ണപ്രിയ, സാൻവി, സ്മൃതി എന്നിവർക്ക് സമർപ്പിക്കുന്നു. സ്നേഹപൂർവം, രാധാകൃഷ്ണ പണിക്കർ, ചേന്നനാട്ട്, ആലപ്പുഴ. നമുക്ക് കേൾക്കാം ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി, എ ടി ഉമ്മർ ഈണം നൽകി, യേശുദാസ് പാടിയ ഗാനം.

തൃശൂർ ജില്ലയിലെ കയ്പമംഗലത്ത് നിന്ന് സുലൈമാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം പല്ലവി എന്ന ചിത്രത്തിൽ കിളിക്കൊത്ത കരളുള്ള വെളുത്ത പെണ്ണ് എന്ന് തുടങ്ങുന്ന ഗാനമാണ് നമുക്ക് കേൾക്കാം. അദ്ദേഹത്തിൻ്റെ ഇഷ്ടഗാനം. ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് കണ്ണൂർ രാജൻ, ക്ഷമിക്കണം, ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് പരത്തുള്ളി രവീന്ദ്രൻ, സംഗീതം നൽകിയത് കണ്ണൂർ രാജൻ, പി മാധുരിയും സംഘവും പാടിയത്.

0: കുട്ടികളുടെ വളർച്ചയും വികാസവും ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ ഡിൻഷ മുരളി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: കായംകുളത്ത് നിന്ന് സോമശേഖരൻ രഞ്ജിനിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം കളഞ്ഞു കിട്ടിയ തങ്കം. ഈ ചിത്രത്തിൽ പി സുശീലയും യേശുദാസും പാടിയ കൈ നിറയെ വളയിട്ട പെണ്ണെ. വയലാർ വരികളെഴുതി ജി ദേവരാജൻ ഈണം നൽകി സോമശേഖരൻ ആവശ്യപ്പെട്ട ഇഷ്ടഗാനം നമുക്ക് കേൾക്കാം.

0: സുരക്ഷിതഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് വലിയൊരു പങ്കുണ്ട്.
1: പാക്കറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
0: വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുക.
1: പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ശരിയായി സീൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശുചിത്വം പാലിക്കുക. ഓരോ ബോധപൂർവമായ തീരുമാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭക്ഷ്യജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
0: ഈ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
2: രഞ്ജിനിയിൽ ഇനി കണ്ടല്ലൂരിൽ നിന്നുള്ള ദേവക്കൂട്ടന്റെയും വിദ്യ ബിയുടെയും ഇഷ്ടഗാനമാണ്. അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിറക്കൂട്ട് എന്ന സിനിമയിലെ പൂമാനമേ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, ശ്യാമിന്റെ സംഗീതം, പാടിയത് മാർക്കോസ്.

0: ദമ്മണി മയമായി തൂമാനമേ.
1: മലയാളപ്പുഴ കോഴികുന്നം എന്ന സ്ഥലത്ത് നിന്ന് ബിജു, സുനിത ബിജു ഇവർ രഞ്ജിനിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം പ്രണയ സരോവര തീരം എന്ന് തുടങ്ങുന്ന ഗാനമാണ്. രഞ്ജിനിക്ക് എന്നും മധുര 17 ആണ്. അതിനേക്കാൾ നീ എത്ര സുന്ദരിയാണ്, നിന്നിൽ നിന്ന് വരുന്ന ഗാനങ്ങളും അതീവ ഹൃദ്യം എന്ന് രഞ്ജിനിയെ വർണ്ണിച്ചിരിക്കുന്നു. നമുക്ക് ബിജുവിൻ്റെയും സുനിതയുടെയും ഇഷ്ടഗാനം കേൾക്കാം. ഇന്നലെ ഇന്ന് ഈ ചിത്രത്തിനു വേണ്ടി ബിജു തിരുമല വരികളെഴുതി ജി ദേവരാജൻ ഈണം നൽകി യേശുദാസ് പാടിയത്.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനി പൂർണ്ണമാകുന്നു. രഞ്ജിനിക്കായി കാതോർക്കുക വീണ്ടും അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്. ഇഷ്ടഗാനം

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3:35 കേൾക്കാം.
1: ഭക്ഷ്യസുരക്ഷ ആരംഭിക്കുന്നത് നാം ഓരോരുത്തരിലും നിന്നാണ്.
2: ഭക്ഷണം കൈ

മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക്.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. കുട്ടികളുടെ വളർച്ചയും വികാസവും ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ ഡിൻഷ മുരളി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ലീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ലീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ശരദ്ദാസ് അതിഥിയായി പങ്കെടുക്കുന്നു.
3: ഞാൻ അഭിനേതാവാണല്ലോ, അപ്പോ താങ്ക്സ് കാർഡിൽ മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതിനാണ് ഡബിങ്ങിന് എനിക്ക് അവാർഡ് കിട്ടിയത്. ഞാനത് വേണ്ടാന്ന് പറഞ്ഞ കാര്യത്തിനാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അപ്പൊ ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ളൊരു ബോധ്യമുണ്ടായി.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. പരിപാടിയുടെ സമയം നാളെ രാവിലെ 11:02.

കുഞ്ചൽ, ചിത്രീകരണ പരമ്പര 4-ാം ഭാഗം. രചന സി റഹീം. വേഴാമ്പൽ.

0: കേരളത്തിന്റെ സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. മഴക്കാടുകളുടെ ഉറ്റത്തോഴനായ ഈ പക്ഷിയെ സമുദ്രനിരപ്പിൽ നിന്നും 20 മീറ്റർ മുതൽ 1000 മീറ്റർ വരെ ഉയരത്തിൽ കാണാനാകും. ആരിലും കൗതുകമുണർത്തുന്ന വിചിത്ര രൂപിയായ ഈ പക്ഷിയെ ചിത്രത്തിലെങ്കിലും കാണാത്തവർ വളരെ കുറവായിരിക്കും. മലമുഴക്കിയെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവയുടെ സ്വാഭാവികമായ ആവാസ കേന്ദ്രത്തിൽ പോയി കണ്ടിരിക്കേണ്ടതാണ്. ആതിരപ്പള്ളിയിലും തേക്കടിയിലും സൈലന്റ് വാലിയിലും നെല്ലിയാമ്പതിയിലും തുടങ്ങി പശ്ചിമഘട്ടത്തിന്റെ പല ഭാഗത്തും ഇവയെ കാണാനാവുന്നതേയുള്ളൂ. മലമുഴക്കി വേഴാമ്പലിനെ ഒരിക്കലെങ്കിലും നേരിൽ കണ്ടിട്ടുള്ളവർ അവയുടെ തലയിലെ കിരീടം പോലെ വലിപ്പമുള്ള കൊക്കും മകുടവും മറക്കാനിടയില്ല. ഗംഭീര സൗന്ദര്യമെന്നേ ഇവയെ വിശേഷിപ്പിക്കാനാവൂ.
1: കേരളത്തിൽ വേഴാമ്പലുകൾ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. കാട്ടോടം ചാത്തൻ, മരവിത്തലച്ചി, ജലപ്രിയം, ചാതകം, ധാരാടം, ദാത്യൂഹം, ദിഹേക്കസ്, വാപ്പീഹം, സാരംഗം, സ്തോതകം, മദംഗജം, തൃശങ്കു, ഇങ്ങനെ പോകുന്നു ആ പേരുകൾ. ഈ പേരുകളിൽ പലതും സംസ്കൃതമാണ് താനും. വേഴാമ്പലുകൾ മഴ പെയ്യുമ്പോൾ മാത്രമാണ് വെള്ളം കുടിക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ പേരുകളൊക്കെ വന്നത്.

0: യഥാർത്ഥത്തിലിവ കാട്ടുകുളങ്ങളിൽ നിന്നും ആറ്റിൽ നിന്നുമൊക്കെ വെള്ളം കുടിക്കാറുണ്ട്. പഴങ്ങൾ ധാരാളമായി കഴിക്കുന്ന വേഴാമ്പലുകൾക്ക് കുറച്ച് വെള്ളമേ ആവശ്യമായി വരുന്നുള്ളൂ. അതുകൊണ്ട് മറ്റു പക്ഷികളെപ്പോലെ വെള്ളം കുടിക്കുന്നത് ഇവ പതിവില്ലെന്ന് മാത്രം. കൂടാതെ രണ്ടിതിലകൾ പോലെയുള്ള വൃക്കകളുള്ള ഒരേ ഒരു പക്ഷിയാണ് വേഴാമ്പലുകൾ. വൃക്കകളിലെ ഈ പ്രത്യേകത മൂലം ശരീരത്തിലെ വെള്ളക്കുറവ് പരിഹരിക്കാനുള്ള ശേഷി ഇവയ്ക്ക് ലഭിക്കുന്നു.
1: ലോകത്താകെ 54 ജാതി വേഴാമ്പലുകളുണ്ട്. ഇന്ത്യയിൽ കാണുന്ന വേഴാമ്പലുകളിൽ ഏറ്റവും വലുതാണ് മലമുഴക്കി വേഴാമ്പലുകൾ. പ്രായപൂർത്തിയായ പക്ഷിക്ക് 3 കിലോയോളം ഭാരമുണ്ടായിരിക്കും. തടിച്ച കൊക്കിന് മുകളിൽ തിളക്കമാർന്ന മഞ്ഞ നിറവും കറുപ്പും കലർന്ന വലിയ മകുടം ഇവയുടെ പ്രത്യേകതയാണ്. മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ഈ മകുടത്തിന് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു എന്ന അക്ഷരത്തിൻ്റെ രൂപമായിരിക്കും. ഭാരമേറിയ ഈ മകുടവും കൊക്കും ചുമക്കുന്നതിന് അനുയോജ്യമായ കഴുത്താണ് ഇവയ്ക്കുള്ളത്. കഴുത്തിലെ 2 കശേരുക്കൾ പരസ്പരം ചേർന്നാണ് ഇരിക്കുന്നത്. കാടുകുലുക്കും വിധം ഉച്ചത്തിൽ ശബ്ദിക്കാനും കഴുത്തിൻ്റെ ഈ ഇരട്ട കരുത്ത് ഇവയ്ക്ക് തുണയാകുന്നു.
0: മലമുഴക്കി വേഴാമ്പലുകളിൽ വലിപ്പ കൂടുതലുള്ളതാണ് ആൺപക്ഷി. മലമുഴക്കിയുടെ കൊക്കും തലയിലെ പാത്തിയും മഞ്ഞയായിരിക്കും. കഴുത്തും വാലും വെള്ള. മുഖം, പുറം ചിറകുകൾ, മാറിടം ഇവയെല്ലാം നല്ല കറുപ്പ്. കണ്ണിൻ്റെ നിറം ആണിന് ചുവപ്പായിരിക്കും, പെണ്ണിനിത് നീല കലർന്ന വെളുപ്പായിരിക്കും. കറുത്ത ചിറകുകളിൽ 2 വെള്ളപ്പട്ടകളും വെളുത്ത വാലിൽ വീതിയുള്ള ഒരു കറുത്ത പട്ടയും ഇവ പറക്കുമ്പോൾ തെളിഞ്ഞു കാണാം. പൂവന് തലയുടെ പാത്തിയുടെ മുമ്പിലും പുറകിലും കറുപ്പ് നിറമുണ്ടായിരിക്കും. പിടയ്ക്ക് പാത്തിയുടെ പിന്നിൽ ചുവപ്പ് നിറമായിരിക്കും.
1: വേഴാമ്പലൻ

0: കുറിച്ച് ആരോ പ്രചരിപ്പിച്ചൊരു കഥയാണ് കുട്ടോടം ചാത്തൻ എന്ന പേര് ഇവയ്ക്ക് ലഭിക്കാൻ കാരണം. പണ്ട് ചാത്തൻ എന്ന പേരുള്ളൊരു കാലിച്ചക്കൻ ഉണ്ടായിരുന്നു. കാലികൾക്ക് സമയത്തിന് വെള്ളം കൊടുക്കാതെ ചാത്തൻ അവയെ കഷ്ടപ്പെടുത്തി. പശുക്കൾ വെള്ളം കുടിക്കാനില്ലാതെ ദാഹിച്ചു വലഞ്ഞു കരഞ്ഞു. പശുക്കളുടെ മുന്നിൽ വെള്ളമൊഴിച്ചു വയ്ക്കാനുള്ള കട്ടോടം എപ്പോഴും ഒഴിഞ്ഞു തന്നെ കിടന്നു. ദാഹം മൂലം പൊറുതിമുട്ടിയ പശുക്കൾ കാലിച്ചക്കനായ ചാത്തനെ ശപിച്ചു. നീ കട്ടോടവും തലയിൽ ചുമന്ന് ദാഹിച്ചു വലയട്ടെ എന്നായിരുന്നു അവയുടെ ശാപം. ഇതോടെ ചാത്തൻ വേഴാമ്പലായി മാറി. തലയിൽ കട്ടോടവും ചുമന്ന് വെള്ളം കുടിക്കാനായി മഴയും കാത്തിരിക്കാൻ തുടങ്ങി. എപ്പോഴും ദാഹിച്ച് മഴ കാത്തിരിക്കേണ്ട ഗതികേടിലുമായി. നമ്മുടെ പൂർവസൂരികൾ ഇങ്ങനെ കഥകൾ ഉണ്ടാക്കാൻ ബഹുമിടുക്കരായിരുന്നു. പഴമക്കാർ ഇന്നത്തെ പോലെ ശാസ്ത്രീയ പക്ഷി നിരീക്ഷകരൊന്നുമായിരുന്നില്ലെങ്കിലും കാൽപ്പനിക പക്ഷി നിരീക്ഷകരായിരുന്നുവെന്നതിൽ സംശയമില്ല. എന്തെന്ത് കഥകളാണെന്നോ അവർ ഓരോ പക്ഷികളെക്കുറിച്ചും ഉണ്ടാക്കിയിട്ടുള്ളത്. ലോകത്തെവിടെയും ഇത്തരത്തിൽ പ്രാചീന സമൂഹങ്ങൾ കഥകൾ ഉണ്ടാക്കിയിരുന്നു. നിങ്ങൾ ഒരു വേഴാമ്പലിനെ കൊന്നാൽ പ്രളയത്തെ ക്ഷണിച്ചു വരുത്തലാവുമെന്ന് ആഫ്രിക്കയിലെ ചില ഗോത്രങ്ങൾ വിശ്വസിക്കുന്നു. ആഭരണമായും തലപ്പാവിൻ്റെ അലങ്കാരമായും പല ഗോത്രങ്ങളും വേഴാമ്പലുകളുടെ തൂവലുകൾ ഉപയോഗിച്ച് വരുന്നുണ്ട്.
1: മലമുഴക്കി വേഴാമ്പൽ കേരളത്തിന്റെ മാത്രമല്ല അരുണാചൽ പ്രദേശിന്റെ കൂടി സംസ്ഥാന പക്ഷിയാണ്.
2: പക്ഷി നിരീക്ഷകയും ഫോട്ടോഗ്രാഫറും ബാലസാഹിത്യകാരിയുമായ ഫൈറൂസ് ബീഗം.
1: കേട്ടും വായിച്ചുമുള്ള അറിവിൽ നിന്ന് നേരിട്ട് കാണാനുള്ള ആഗ്രഹം നടന്നത് ഒരു നെല്ലിയാമ്പതി യാത്രയിലാണ്. ഞങ്ങളുടെ ഫോട്ടോഗ്രാഫി സുഹൃത്തുക്കളുടെ കൂടെ ഉള്ള യാത്രയിലാണ് വേഴാമ്പലുകളെ ആദ്യമായി കണ്ടത്. ഒരു വേഴാമ്പലിനെ രണ്ട് ആനറാഞ്ചി പക്ഷികൾ ആട്ടിപ്പായിക്കുന്നതായിരുന്നു ആ കാഴ്ച. ഭക്ഷണം തേടിപ്പോകുന്ന വേഴാമ്പൽ മറ്റു പക്ഷികളുടെ കൂട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളെ പിടിച്ചു കൊണ്ടുപോകും. അതിനെ പ്രതിരോധിക്കുന്നതായിരുന്നു അന്ന് ഞങ്ങളവിടെ കണ്ടത്. തുടർന്ന് അവയുടെ കൂടും അമ്മയും അച്ഛനും കുഞ്ഞിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതുമെല്ലാം ക്യാമറയിൽ പകർത്താനായി. അന്ന് രണ്ട് കൂടുകൾ നിരീക്ഷിക്കാനും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന രീതികൾ കാണാനും സാധിച്ചു. മലമുഴക്കി വേഴാമ്പലുകളിൽ ആൺപക്ഷിയും പെൺപക്ഷിയും കാഴ്ചയിൽ ഒരുപോലെ തോന്നുമെങ്കിലും അവയുടെ കണ്ണുകളുടെ നിറവും ശരീരത്തിൻ്റെ വലിപ്പവും നോക്കി എളുപ്പത്തിൽ തിരിച്ചറിയാം. ആൺപക്ഷികളുടെ കണ്ണുകൾക്ക് ചുറ്റുമുള്ള ഭാഗം കടും ചുവപ്പ് നിറമായിരിക്കും. എന്നാൽ പെൺപക്ഷികൾക്ക് കണ്ണിൻ്റെ ചുറ്റുമുള്ള ഭാഗം വെളുപ്പ് നിറഞ്ഞ ഒരു കളറായിരിക്കും. ആൺപക്ഷികൾക്ക് തലക്ക് മുകളിൽ സ്വർണ്ണ നിറത്തിലുള്ള വലിയ തൊപ്പി പൊതുവെ മുൻഭാഗത്തും പിൻഭാഗത്തും കറുത്ത വരകൾ കാണാവുന്നതാണ്. എന്നാൽ പെൺപക്ഷിയുടെ തൊപ്പി താരതമ്യേന ചെറുതാണ്. കൂടാതെ തൊപ്പിയുടെ പിൻഭാഗത്ത് കറുത്ത നിറവും കാണാറില്ല. അതുപോലെ ആൺ പക്ഷിയുടെ ശരീരവും കൊക്കുമൊക്കെ വലുതായിരിക്കും. എന്നാൽ പെൺപക്ഷി താരതമ്യേന ശരീരപ്രകൃതവും കൊക്കും ഒക്കെ ചെറുതുമായിരിക്കും. ഇവയുടെ പ്രജനനകാലം സാധാരണയായി നവംബർ തൊട്ട് ഏപ്രിൽ വരെയുള്ള കാലയളവിലാണ്. വേഴാമ്പലുകൾ സാധാരണയായി കാട്ടിലെ ഏറ്റവും ഉയർന്ന വലിയ മരങ്ങളിലെ സ്വാഭാവിക മരപ്പത്തുകളാണ് കൂടുകൂട്ടാൻ തിരഞ്ഞെടുക്കുന്നത്. വർഷങ്ങളോളം ചിലപ്പോൾ ഇവ ഒരേ കൂട് തന്നെ വീണ്ടും ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞങ്ങൾ. ആൺപക്ഷിയും പെൺപക്ഷിയും ഒരുമിച്ചാണ് കൂടൊരുക്കുന്നത്. പെൺപക്ഷി പൊത്തിനകത്തേക്ക് കയറി അതിനുശേഷം അടയിരിക്കുന്നു. കുഞ്ഞു വിരിഞ്ഞ് പുറത്തു വരുന്നത് വരെ ആൺപക്ഷിയാണ് ഭക്ഷണം കൊടുക്കുന്നത്. മുട്ട വിരിഞ്ഞ് വന്നതിന് ശേഷം പെൺപക്ഷി തൻ്റെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കുഞ്ഞിന് അച്ഛനും അമ്മയുമാണ് പിന്നീട് ഭക്ഷണം ശേഖരിച്ച് കൊണ്ടുകൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് പഴങ്ങൾക്ക് പുറമെ ചെറിയ പക്ഷി കുഞ്ഞുങ്ങളെയും അതുപോലെ പാമ്പ് തുടങ്ങിയ ജീവികളെയും ഒക്കെ കൊടുക്കാറുണ്ട്. ആതിരപ്പള്ളിക്കടുത്ത മലക്കപ്പാറയിൽ വെച്ചും നിലമ്പൂരിനടുത്തുള്ള നാടുകാണി വനപ്രദേശത്ത് വെച്ചും ഞങ്ങൾക്ക് വേഴാമ്പലിനെ കാണാൻ സാധിച്ചിട്ടുണ്ട്.
3: നമ്മുടെ നാട്ടിൽ ധാരാളം ജാതി പക്ഷികളുണ്ടെങ്കിലും സംസ്ഥാന പക്ഷി എന്ന പദവി മലമുഴക്കി വേഴാമ്പലിന് കിട്ടാൻ എന്താവും കാരണം? ഭൂമിയിലെ ഏറ്റവും മികച്ച ആവാസ വ്യവസ്ഥകളിൽ മാത്രമാണ് വേഴാമ്പലുകളെ കാണാനാകുക. കേരളമെന്ന സുന്ദര ഭൂമി പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ജൈവസമ്പന്നമായ

0: പ്രദേശങ്ങളിലൊന്നെന്ന ഖ്യാതിയും പശ്ചിമഘട്ടത്തിനുണ്ട്. ഇവിടെ ജോഡികളായും ചെറുകൂട്ടമായും മലമുഴക്കികളെ കാണാനാകും. അങ്ങനെ വരുമ്പോൾ ലോകത്തിനു മുമ്പിലേക്ക് അഭിമാനത്തോടെ നമുക്കുയർത്തിക്കാട്ടാനുള്ള പൈതൃക സമ്പത്താണ് മലമുഴക്കി വേഴാമ്പലുകൾ.
1: വേഴാമ്പലുകളുടെ പ്രൗഢിയും കുടുംബം നോക്കുന്നതിൽ കാണിക്കുന്ന ത്യാഗവും ആത്മാർത്ഥതയും ഇവയെ നമ്മുടെ സംസ്ഥാന പക്ഷിയായി തെരഞ്ഞെടുക്കുന്നതിന് കാരണമായിട്ടുണ്ടാകാം. ഒരേ ഇണയോടൊപ്പം ജീവിതകാലം മുഴുവൻ ജീവിക്കുന്ന പക്ഷിയുമാണ് വേഴാമ്പൽ. കൂടൊരുക്കുന്നതിൻ്റെ പേരിൽ ഏറെ പ്രശസ്തി ആർജിച്ച പക്ഷിയാണ് ഇത്. മരങ്ങളുടെ സ്വാഭാവികമായ പോടിൽ തങ്ങളുടെ മലം ഉപയോഗിച്ച് അവയെ രൂപപ്പെടുത്തിയാണ് കൂടൊരുക്കുക. പിട കൂടിനുള്ളിൽ മുട്ടയിടാനായി കയറിയാൽ പിന്നെ കുഞ്ഞുങ്ങളെ അടയിരുന്ന് വിരിയിച്ചിറക്കുന്നത് വരെ അവയ്ക്ക് ആഹാരം നൽകുന്നത് പൂവൻ പക്ഷിയായിരിക്കും. മിശ്രഭോജികളാണ് വേഴാമ്പലുകൾ, പ്രത്യേകിച്ച് കൂടൊരുക്കുന്ന കാലത്ത്.
0: മലമുഴക്കി വേഴാമ്പലുകളുടെ ഇംഗ്ലീഷിലുള്ള പേര് ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ എന്നാണ്. ഇവയുടെ ശാസ്ത്രനാമം ബുസേറോസ് ബൈകോർണിസ് എന്നും. വേഴാമ്പലുകളുടെ കാലുകളിൽ മുമ്പോട്ട് ചൂണ്ടി നിൽക്കുന്ന മൂന്ന് വിരലുകൾ ഏറെക്കുറെ പരസ്പര ബന്ധിതമാണ്. നമ്മുടെ പാദം പോലെ ഇവയുടെ പാദവും പരന്നിരിക്കുന്നു. വേഴാമ്പലുകളുടെ കൺപോളകളിൽ മറ്റു മിക്ക പക്ഷികൾക്കും ഇല്ലാത്ത കൺപീലികളുമുണ്ട്. കൊമ്പിന്റെ രൂപത്തിലുള്ള കൊക്കുള്ളതിനാലാണ് ഇംഗ്ലീഷുകാരിവയെ ഹോൺബീൽ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ പലതരത്തിൽ വേഴാമ്പലുകൾ മറ്റു പക്ഷികളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു.
1: കാക്കയുടെ വലിപ്പം മുതൽ കഴുകന്റെ വലിപ്പം വരെയുള്ള നാല് ജാതി വേഴാമ്പലുകളെയാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. മലമുഴക്കി വേഴാമ്പലുകൾ, പാണ്ടൻ വേഴാമ്പലുകൾ, കോഴി വേഴാമ്പലുകൾ, നാട്ടു വേഴാമ്പലുകൾ. ഇവയിൽ കോഴി വേഴാമ്പലുകളെ ഭൂമിയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രമേ കാണാനാവുകയുള്ളൂ. നാട്ടുവേഴാമ്പലുകളെയും കോഴി വേഴാമ്പലുകളെയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിലും കണ്ടുവരുന്നുണ്ട്. മലമുഴക്കി വേഴാമ്പലുകളെ നമ്മുടെ രാജ്യത്തും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും കാണാം.
0: കേരളത്തിൽ കാണപ്പെടുന്ന വേഴാമ്പൽ ജാതികളിൽ ഏറ്റവും വലുത് മലമുഴക്കി വേഴാമ്പലുകളാണ്. ഇവയുടെ ശരാശരി ആയുസ് 60 വയസ്സും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ഇവിടുത്തെ മനുഷ്യരുടെ ശരാശരി ആയുർദൈർഘ്യം 30 വയസ്സിൽ താഴെയായിരുന്നു. ഇപ്പോഴത് 74 ആയി ഉയർന്നിട്ടുണ്ട്.
1: മഴ മുഴക്കി വരുന്നതിന് മുമ്പേ അവയുടെ വരവറിയിച്ചുകൊണ്ടൊരു താളാത്മകമായ മുഴക്കമുള്ളൊരു ശബ്ദം നമുക്ക് കേൾക്കാനാകും. വേഴാമ്പലുകൾക്ക് പക്ഷമോടികൾ വളരെ കുറവായതിനാലാണ് പറക്കുമ്പോൾ ഹഫ് ഹഫ് ഹഫ് എന്ന ഒരു മുഴക്കം കേൾക്കുന്നത്. കാടിൻ്റെ മാസ്മരികതയിൽ ഇവയുടെ വരവും പോക്കും ആരുടെയും മനം കവരുന്ന ദൃശ്യാനുഭവമാണ്. അവയുടെ രൂപവും വരവറിയിച്ചു കൊണ്ടുള്ള ശബ്ദവും ഒക്കെ കൊണ്ടാകാം കാട്ടിലെ രാജാവാണ് ഇവ എന്നൊരു തോന്നലുണ്ടാകാൻ കാരണം. വേഴാമ്പലുകളുടെ സാന്നിധ്യമാണ് നമ്മുടെ കാടിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇവ ഇല്ലാതാകുന്നതോടെ കാട് നശിക്കും. കാടില്ലെങ്കിൽ നാടുമില്ലെന്നോർക്കുക.
2: കിളിക്കൊഞ്ചൽ 4ാം ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം. ആഖ്യാനം എൻ ജെ ജോഷിലാൽ, സൗമ്യ എം ആർ. സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം. നിർവഹണം സന്ദീപ് സുരേഷ്. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
3: ഹരിതവാണി സമാപിക്കുന്നു.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിലമ്പ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ലതികയും പാടിയ ഗാനം. ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഭരതൻ, ഈണം നൽകിയത് ഔസേപ്പച്ചൻ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 24, ശകവർഷം 1948, ജ്യേഷ്ഠം 17, 2026 ജൂൺ മാസം 7-ാം തീയതി ഞായറാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 5 സെക്കൻഡ്. എഫ് എം ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ. ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: എടാ, നീ കൈയഴുകുന്നില്ലേ?
2: ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ.
1: അതിലാണ് വലിയ കാര്യമുള്ളത്. ഫുഡ് സേഫ്റ്റി തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ആരോഗ്യശീലങ്ങളിലൂടെയാ. കൈ കഴുകൽ മുതൽ അത് തുടങ്ങും. ലൈസൻസ് ഉള്ള വൃത്തിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് വാങ്ങുക, ലേബലുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക, എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക, പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോർ ചെയ്യുക, ഹൈജീനിക് ആയ രീതിയിൽ കുക്ക് ചെയ്യുക, ഇതൊക്കെ അതിൽ ഉൾപ്പെടും. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്.
2: സോറി, ഞാൻ അത്രയും ആലോചിച്ചില്ല.
3: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ തെറ്റായ ആഹാര ശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
1: ഇന്നലെ ലീവായിരുന്നു അല്ലേ? എന്തു പറ്റി?
2: ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിലെ ഒരു ബേക്കറിയിൽ നിന്ന് ഒരു വെറൈറ്റി കേക്ക് കഴിച്ചിരുന്നു. അത് പണി തന്നു, വയറാകെ നാശമായി.
1: ആ, പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ലൈസൻസ് ഉള്ള വിശ്വസിക്കാവുന്ന സ്ഥാപനമാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം. അതുപോലെ പാക്കേജിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോന്നും സ്റ്റോറേജ് കറക്റ്റ് ആണോ എന്നൊക്കെ കൃത്യമായി നോക്കണം. പാക്കേജിൽ ഫുഡ് ആണെങ്കിൽ അത് കറക്റ്റായി സീൽ ചെയ്തിട്ടില്ലേ എന്നൊക്കെ നിർബന്ധമായി ഉറപ്പുവരുത്തണം.
2: ചുരുക്കി പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉപഭോക്താക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലേ?
1: തീർച്ചയായും. ഭക്ഷ്യസുരക്ഷ സംരംഭകർ പോലെ നമ്മുടെയും ഉത്തരവാദിത്തമാണ്.
3: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
4: പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫ്എമ്മിൽ ആദ്യം ചോദ്യോത്തരവേളയാണ്. ഇന്നലത്തെ ചോദ്യം ഇതായിരുന്നു: കേരള സർക്കാർ IT വകുപ്പിന് നൽകിയ പുതിയ പേരെന്ത്? ഉത്തരം: ഡിപ്പാർട്ട്മെന്റ് ഓഫ് IT ഫ്യൂച്ചർ ടെക്നോളജീസ് ആൻഡ് സ്റ്റാർട്ടപ്സ്, കേരള ടെക് എന്നാണ് ബ്രാൻഡ് പേര്. ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ: അൾട്രാവയലറ്റ് രശ്മികൾ കാണാൻ കഴിവുള്ള ഷഡ്പദം ഏത്? ചോദ്യമൊരിക്കൽ കൂടി പറയാം: അൾട്രാവയലറ്റ് രശ്മികൾ കാണാൻ കഴിവുള്ള ഷഡ്പദം ഏത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇന്ന് 5:55 അറിയിപ്പുകളിലും തുടർന്ന് 7:59 ഒരിക്കൽ കൂടിയും കേൾക്കാം.
0: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ. ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
5: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
6: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
5: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യസുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
6: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
5: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
0: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
6: സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് വലിയൊരു പങ്കുണ്ട്.
5: പാക്കറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
6: വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുക.
5: പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ശരിയായി സീൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശുചിത്വം പാലിക്കുക. ഓരോ ബോധപൂർവമായ തീരുമാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭക്ഷ്യജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
6: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
1: എടാ, നീ കൈയഴുകുന്നില്ലേ?
2: ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ.
1: അതിലാണ് വലിയ കാര്യമുള്ളത്. ഫുഡ് സേഫ്റ്റി തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ആരോഗ്യശീലങ്ങളിലൂടെയാ. കൈ കഴുകൽ മുതൽ അത് തുടങ്ങും. ലൈസൻസ് ഉള്ള വൃത്തിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് വാങ്ങുക, ലേബലുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക, എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക, പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോർ ചെയ്യുക, ഹൈജീനിക് ആയ രീതിയിൽ കുക്ക് ചെയ്യുക, ഇതൊക്കെ അതിൽ ഉൾപ്പെടും. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്.
2: സോറി, ഞാൻ അത്രയും ആലോചിച്ചില്ല.
3: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ തെറ്റായ ആഹാര ശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
7: അഖില ഇന്ത്യ വാനുലി നിലയം, ദേവികുളം, സ്പൈസ് പൺവലൈ, 101.4. തമിഴ് മാലൈ.
8: ഭൂമിയിൽ മനുഷ്യർ വാഴ വഴികളെ ഏർപ്പെടുത്തി കൊടുപ്പതിൽ കടലുക്ക് മികപ്പെരിയ പങ്ക് ഇരിക്കുന്നത്. കടലിലിരുന്ന് ആവിയാകും നീരെ മേഘമാക ഉരുവാകി മഴയാക പൊഴിവതാക നാം പഠിത്തിരിക്കുന്നു. മേലും തുണ്ടുപെട്ട് കിടക്കും കണ്ടങ്ങളെ ഒന്നിപ്പതിലും ഇന്ന കടലുകളുടെ പങ്ക് മഹത്താണത്. ഇന്ന വഴികളിൽ താൻ പല നാടുകളിൽ വണികം നടപെറ്റ് വരികത്. അതോട് ഒവ്വൊരു ആണ്ടും പല മില്യൻ മക്കളിന് ഉണവ് തേവയെ പൂർത്തി ചെയ്യും ഇടമാകവും കടൽ ഇരിക്കുന്നത്. കടലിലിരുന്ന് കിടക്കും കടൽ ഉയർകൾ താൻ പലരും അന്താട ഉണവാകവും കൂടെ ഇരിക്കുന്നത്. മേലും അന്ത ഉണവ് തേവയെ പൂർത്തി ചെയ്യും വകയിൽ സേൽപടുപവുകളുടെ വാഴ്വാധാരമാകവും കടൽ മാറി നിൽക്കുന്നത്. അത്തകയ സിറപ്പ് വായ്ന കടൽ ചില മനിത നടപടിക്കുകളുടെ കാരണമാക കുപ്പൈ കിടങ്കാകവും മാറിക്കൊണ്ടിരിക്കുന്നത്. മരുത്വ കഴിവുകൾ, എണ്ണ കഴിവുകൾ, പ്ലാസ്റ്റിക് കഴിവുകൾ പോന്നവ കടലിൽ കൊട്ടപ്പെടുവതാക പല തകവലുകൾ സൊല്കിന്റെ. പ பலரின் வாழ்வாதாரமாகவும் பல உயிர்களின் வாழ்விடமாகவும் இருக்கும் கடலை பாதுகாப்பதற்காகவும் அதனை கௌரவிக்கும் விதமாகவும் தான் ஆண்டுதோறும் உலக பெருங்கடல் தினம் கடைபிடிக்கப்பட்டு வருகிறது. கடல் நமக்கு ஆக்சிஜன், உணவு தேவை, மருத்துவப் பொருட்கள் மற்றும் பல வளங்களை சேவையாக நமக்கு வழங்கி வருகிறது. அவை அழியாமல் காத்துக்கொள்வது நம் ஒவ்வொருவரின் கடமை. உலக பெருங்கடல் தினம் ஆண்டுதோறும் ஜூன் மாதம் 8ஆம் நாள் கடைபிடிக்கப்படுகிறது. இன்றைய தமிழ் மாலை நிகழ்ச்சியில் உலக பெருங்கடல் தினம் பற்றி தகவல்களை பகிர்ந்து கொள்ள வருகிறார் திருமதி சிவகாமி சுந்தரி அவர்கள்.

0: இன்றைய தமிழ் மாலை நிகழ்ச்சிகள் இத்துடன் நிறைவடைகின்றது.
1: நிகழ்ச்சி தயாரிப்பு ஸ்டார்வின்.
2: லோக பக்ஷ சுரக்ஷா.
3: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം 101.4.
2: ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ. ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
4: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
5: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തെരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
4: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യസുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
5: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
4: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
2: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
5: സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് വലിയൊരു പങ്കുണ്ട്.
4: പാക്കറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
5: വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുക.
4: പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ശരിയായി സീൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശുചിത്വം പാലിക്കുക. ഓരോ ബോധപൂർവമായ തീരുമാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭക്ഷ്യജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
5: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
6: എടാ, നീ കൈ എഴുകുന്നില്ലേ?
7: ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ.
6: അതിലാണ് വലിയ കാര്യമുള്ളത്. ഫുഡ് സേഫ്റ്റി തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ആരോഗ്യശീലങ്ങളിലൂടെയാ. കൈ കഴുകൽ മുതൽ അത് തുടങ്ങും. ലൈസൻസ് ഉള്ള വൃത്തിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് വാങ്ങുക, ലേബലുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക, എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക, പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോർ ചെയ്യുക, ഹൈജീനിക് ആയ രീതിയിൽ കുക്ക് ചെയ്യുക, ഇതൊക്കെ അതിൽ ഉൾപ്പെടും. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്.
7: സോറി, ഞാൻ അത്രയും ആലോചിച്ചില്ല.
8: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ തെറ്റായ ആഹാരശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.

മലയാളത്തിൻ്റെ ചിരിമഴ തോർന്നു. സലിം കുമാർ എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ചിരിയുടെ അനവധി നിമിഷങ്ങളാണ്. എന്നാൽ ഒരു ഹാസ്യ നടൻ എന്നതിലുപരി കഥാപാത്രങ്ങളുടെ ആഴവും ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളും ഹൃദയസ്പർശിയായി അവതരിപ്പിക്കാൻ കഴിവുള്ള അതുല്യനായ കലാകാരനാണ് സലിം കുമാർ. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ വെറും തമാശകൾ സൃഷ്ടിച്ചിരുന്നില്ല. അവ സാധാരണ മനുഷ്യരുടെ ജീവിതവും സ്വപ്നങ്ങളും നിരാശകളും പ്രതിഫലിച്ചിരുന്നു. ഒരു വാക്കുകൊണ്ടും ഒരു നോട്ടം കൊണ്ടുപോലും പ്രേക്ഷകരെ ചിരിപ്പിക്കാനും അതേ നിമിഷം കണ്ണുനനയിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്രഗാന പരിപാടിയിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ പ്രിയ നടൻ സലിം കുമാറിൻ്റെ ഏതാനും ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം CID മൂസ എന്ന ചിത്രത്തിനു വേണ്ടി ദേവാനന്ദ്, ടിമ്മി, ടിപ്പു എന്നിവർ പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്കാണ് നൽകിയത് വിദ്യാസാഗർ.

വെറുമൊരു തമാശക്കാരനെന്ന നിലയിൽ നിന്ന് അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ പക്വമതിയായ ആ കഥാപാത്രത്തിലേക്ക് എത്ര വേഗമാണ് സലീം കുമാർ എന്ന അതുല്യ നടൻ പരകായ പ്രവേശം നടത്തിയത്. ആ സിനിമയിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. ഇനി അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ ആ ഗാനം കേൾക്കാം. പാടിയത് രജു ജോസഫും സുജാതയും ചേർന്ന്, രചന ശരത് വയലാർ, സംഗീതം അലക്സ് പോൾ.

കഥ പറയുമ്പോൾ നക്ഷത്രം ഓർമ്മിക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക വ്യത്യസ്തനാം ഒരു ബാർബറാം ബാലനെ എന്ന ഗാനമാണ്. ആ ഗാനത്തിന് സ്ക്രീനിൽ ജീവൻ നൽകിയ എഴുത്തുകാരനായ സലീം കുമാറിനെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഇനി നമുക്ക് ആ ഗാനം കേൾക്കാം. പാടിയത് പ്രദീപ് പള്ളുരുത്തി, രചന അനിൽ പനച്ചൂരാൻ, സംഗീതം എം ജയചന്ദ്രൻ.

സലിം കുമാർ എന്ന നടന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലേത്. ആ സിനിമയിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. ആ ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. പാടിയത് ശങ്കർ മഹാദേവനും രമേഷ് നാരായണനും ചേർന്ന്, രചന റഫീഖ് അഹമ്മദ്, സംഗീതം രമേഷ് നാരായണൻ.

ഇനി നമുക്ക് പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. വിധുപ്രതാപും ജോത്സനയും സംഘവും പാടിയത്. രചന കൈതപ്പുരം, സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

മലയാള സിനിമയിൽ ഹാസ്യത്തിന് പുതിയ ഭാവങ്ങളും താളങ്ങളും നൽകിയ കലാകാരന്മാരിൽ ഒരാളായി സലീം കുമാർ എന്നും ഓർമ്മിക്കപ്പെടും. ചിരിയുടെ മുഖാവരണത്തിനുള്ളിൽ ജീവിതത്തിൻ്റെ സങ്കീർണതകളെ ഒളിപ്പിച്ച കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം നമ്മെ പഠിപ്പിച്ചത് യഥാർത്ഥ കല മനുഷ്യഹൃദയത്തെ സ്പർശിക്കുന്നതാണെന്ന സത്യമാണ്. കാലം കടന്നുപോയാലും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും മലയാളികളുടെ ഓർമ്മയിൽ മായാത്ത അടയാളമായി നിലനിൽക്കും.

0: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ. ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: എടാ, നീ കൈയഴുകുന്നില്ലേ?
2: ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ.
1: അതിലാണ് വലിയ കാര്യമുള്ളത്. ഫുഡ് സേഫ്റ്റി തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ആരോഗ്യശീലങ്ങളിലൂടെയാ. കൈകഴുകൽ മുതൽ അത് തുടങ്ങും. ലൈസൻസ് ഉള്ള വൃത്തിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് വാങ്ങാം. ലേബലുകൾ ഉണ്ടോന്ന് ഉറപ്പുവരുത്തുക. എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക. പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോർ ചെയ്യുക. ഹൈജീനിക് ആയ രീതിയിൽ കുക്ക് ചെയ്യുക. ഇതൊക്കെ അതിലുൾപ്പെടും. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്.
2: സോറി, ഞാൻ അത്ര ആലോചിച്ചില്ല.
3: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ തെറ്റായ ആഹാരശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
0: സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് വലിയൊരു പങ്കുണ്ട്.
4: പാക്കറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
0: വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുക.
4: പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ശരിയായി സീൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശുചിത്വം പാലിക്കുക. ഓരോ ബോധപൂർവമായ തീരുമാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭക്ഷ്യജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
0: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
5: പ്രിയ ശ്രോതാക്കളെ, 101.4 സ്പൈസ് എഫ്എമ്മിൽ നിന്നും ഇനി വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഈ പരിപാടിയിൽ മലയാളം, ഹിന്ദി, തമിഴ് ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം കല്യാണരാമൻ എന്ന ചിത്രത്തിലെ എം ജി ശ്രീകുമാറും സുജാതയും സംഘവും പാടിയ ഗാനം കേൾക്കാം. രചന കൈതപ്പുറം, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: June 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ആശംസകളോടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: ഭക്ഷ്യ സുരക്ഷ ആരംഭിക്കുന്നത് നാം ഓരോരുത്തരിലും നിന്നാണ്.
2: ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയായി കഴുകുക.
1: ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
2: ഭക്ഷണം ശരിയായ രീതിയിൽ സൂക്ഷിക്കുക.
1: പാചക സമയത്ത് ശുചിത്വം പാലിക്കുക.
2: ചെറിയ മുൻകരുതലുകൾ വലിയ ആരോഗ്യ സംരക്ഷണമാണ്.
1: ഈ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണം എല്ലാവർക്കും എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
3: വിവിധ ഭാഷാ ചലച്ചിത്ര ഗാന പരിപാടിയിൽ ഇനി മഴയെത്തും മുമ്പേ എന്ന മലയാള ചിത്രത്തിലെ ഗാനമാണ് എസ് ജാനകി പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം നൽകിയത് രവീന്ദ്രൻ.

0: June 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ആശംസകളോടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: ഇന്നലെ ലീവായിരുന്നു അല്ലേ? എന്തോ
2: ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിലെ ഒരു ബേക്കറിന്ന് ഒരു വെറൈറ്റി കേക്ക് കഴിച്ചിരുന്നു. അത് പണി തന്നു, വയറാകെ നാശമായി.
1: ആ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ലൈസൻസ് ഉള്ള വിശ്വസിക്കാവുന്ന സ്ഥാപനമാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം. അതുപോലെ പാക്കേജിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോന്നും സ്റ്റോറേജ് കറക്റ്റ് ആണോ എന്നൊക്കെ കൃത്യമായി നോക്കണം. പാക്കേജിൽ ഫുഡ് ആണെങ്കിൽ അത് കറക്റ്റായി സീൽ ചെയ്തിട്ടില്ലേ എന്നൊക്കെ നിർബന്ധമായി ഉറപ്പ് വരുത്തണം.
2: ചുരുക്കി പറഞ്ഞാൽ ഭക്ഷ്യ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉപഭോക്താക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലേ?
1: തീർച്ചയായും. ഭക്ഷ്യ സുരക്ഷാ സംരംഭകർ പോലെ നമ്മുടെയും ഉത്തരവാദിത്വമാണ്.
3: ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
4: 101.4 സ്പൈസ് എഫ്എമ്മിൽ നിന്നും വിവിധ ഭാഷാ ചലച്ചിത്ര ഗാന പരിപാടിയിൽ മലയാളം, ഹിന്ദി, തമിഴ് ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിൽ ഇനി അണ്ണാമലൈ എന്ന തമിഴ് ചിത്രത്തിലെ ഗാനമാണ് SV ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയത്.

0: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
1: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
0: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യസുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
1: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
0: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
2: ഇനി എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഒരു ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് ഇളയരാജ. ചിത്രം മാൻ ഓഫ് ദി മാച്ച്.

0: വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം 101.4. സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
2: സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് വലിയൊരു പങ്കുണ്ട്.
3: പാക്കറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
2: വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുക.
3: പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ശരിയായി സീൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശുചിത്വം പാലിക്കുക. ഓരോ ബോധപൂർവമായ തീരുമാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭക്ഷ്യജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
2: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
0: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സിറിയക് ടി സിംസൺ പാടിയത് അനുപമേ എന്നാരംഭിക്കുന്നു.

ലളിതഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. ഇപ്പോൾ അറിയിപ്പുകൾ. അറിയിപ്പുകളിൽ ആദ്യമെന്നത്തെ ചോദ്യവും ഉത്തരവുമാണ്. ചോദ്യമിതായിരുന്നു, അൾട്രാ വയലറ്റ് രശ്മികൾ കാണാൻ കഴിവുള്ള ഷഡ്പദമേത്? ഉത്തരം തേനീച്ച. ഒരിക്കൽ കൂടി പറയാം, അൾട്രാ വയലറ്റ് രശ്മികൾ കാണാൻ കഴിവുള്ള ഷഡ്പദം തേനീച്ച. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം രാത്രി 7:59 ഒരിക്കൽ കൂടി കേൾക്കാം. ഇനി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, റീസ്ട്രക്ചേർഡ് ICDS. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:15 കാവ്യാഞ്ജലി. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും പരിപാടിയിൽ മികച്ച ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവായ PI തങ്കച്ചനുമായുള്ള അഭിമുഖം, ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ചുള്ള പ്രഭാഷണം എന്നിവ. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ഇടുക്കി ഈ ആഴ്ചയിൽ. തുടർന്ന് ഗാനങ്ങൾ. 8:00 നാട്ടുചിന്ത്. രാമൻ ചാക്യാർ അവതരിപ്പിക്കുന്ന ചാക്യാർ കൂത്ത്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 പണ്ട് പണ്ട് പണ്ട്. 9:30 കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയ അതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പ്രക്ഷേപണ പരമ്പര. 10:05 ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 ഹൃദയരാഗങ്ങൾ. വാട്സപ്പ് സന്ദേശഗാന പരിപാടി. ഇനി നാളത്തെ പരിപാടികൾ. വൈകുന്നേരം 4:35 ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 5:30 ചലച്ചിത്ര ഗാനം. 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:15 കാവ്യാഞ്ജലി. 6:40 നിയമസഭയിൽ നിന്ന്. 6:50 വയലും വീടും. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 യുവവാണി. 7:55 അറിയിപ്പുകൾ. 8:00 ഹലോ ഡോക്ടർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പ്രക്ഷേപണ പരമ്പര. 10:05 ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 ഹൃദയരാഗങ്ങൾ. വാട്സപ്പ് സന്ദേശഗാന പരിപാടി.

ഇന്ന് 6:50 വയലും വീടും പരിപാടിയിൽ മികച്ച ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവായ പി ഐ തങ്കച്ചനുമായുള്ള അഭിമുഖം, ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ചുള്ള പ്രഭാഷണം എന്നിവ കേൾക്കാം. 7:35 ഇടുക്കി ഈ ആഴ്ചയിൽ, തുടർന്ന് ഗാനങ്ങൾ. 8:00 നാട്ടുചിന്തിൽ രാമൻ ചാക്യാർ അവതരിപ്പിക്കുന്ന ചാക്യാർ കൂത്ത്. 9:30 കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പ്രക്ഷേപണ പരമ്പര കേൾക്കാം. 10:30 ഹൃദയരാഗങ്ങൾ, വാട്സ്ആപ്പ് സന്ദേശ ഗാന പരിപാടി. ഇതോടെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ത്യയെ പോലൊരു വികസന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ICDS പോലുള്ള പദ്ധതികൾ ആരോഗ്യപൂർണമായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഇതിന്റെ പ്രതിസ്മരണങ്ങൾ രാജ്യത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പ്രകടവുമാണ്. കുട്ടികളുടെ ആരോഗ്യത്തോടൊപ്പം മാതാവിന്റെ ആരോഗ്യത്തിനും ഈ പദ്ധതി ഇന്ന് തുല്യപ്രാധാന്യം നൽകുന്നു. ലോകം കണ്ട ബൃഹത് പദ്ധതികളിൽ ഒന്നാണ് ഇത് എന്നതും രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിക്കുന്നു. ICDS റീസ്ട്രക്ചേർഡ് അംബ്രല്ല, ഇതേക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുന്നു.
2: കുട്ടികളുടെ സമഗ്രമായ വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ട് അവർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ നൽകുകയാണ് അംബ്രല്ല ICDSലൂടെ. ഇതിൽ അംഗനവാടി സേവനങ്ങൾ, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, നാഷണൽ ഫ്രഷ് സ്കീം, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കുള്ള പോഷകാഹാര പദ്ധതി, പോഷൻ അഭിയാൻ, ശിശു സംരക്ഷണ പദ്ധതി എന്നിവ ഉൾപ്പെട്ടു വരും. 1975 കുട്ടികളുടെ മാനസിക, ശാരീരിക, സാമൂഹിക വികാസങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അവരുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തി അതിലൂടെ സമൂഹത്തിന്റെ തന്നെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് അഥവാ ICDS. ഇന്ത്യ ഒട്ടാകെ നടപ്പിൽ വരുത്തിയിട്ടുള്ള ഈ ബൃഹത് പദ്ധതിയിൽ അംഗനവാടികൾ വഴിയാണ് സേവനങ്ങൾ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. 0 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, കുട്ടികളുടെ ശരിയായ മാനസികവും ശാരീരികവും സാമൂഹികവുമായ വികസനത്തിന് അടിത്തറയിടുക, മാതൃ ശിശു മരണനിരക്കുകൾ, രോഗാവസ്ഥ, പോഷകാഹാരക്കുറവ്, സ്കൂളിൽ നിന്നുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് എന്നിവ കുറയ്ക്കുക, തങ്ങളുടെ കുട്ടികളുടെ ശരിയായ ആരോഗ്യ പോഷണ നിലവാരം ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസത്തിലൂടെ അമ്മമാരെ പ്രാപ്തരാക്കുക, കുട്ടികളുടെ സമഗ്രമായ വികസനം സാധ്യമാക്കുന്നതിന് മറ്റ് വകുപ്പുകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നിവയെല്ലാം ICDSന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഇനി ഇതിന്റെ സേവനങ്ങൾ പ്രധാനമായും അനുപൂരക പോഷകാഹാര വിതരണം, അതായത് 0 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണികളായ സ്ത്രീകൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം നൽകി വരുന്നുണ്ട്. കൂടാതെ 3 വയസ്സ് മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അനൗപചാരിക പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, അമ്മമാർക്ക് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം, ആരോഗ്യ വകുപ്പുമായി ചേർന്ന് അംഗനവാടികൾ വഴി പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ആരോഗ്യ പരിശോധനകൾ, റഫറൽ സേവനങ്ങൾ എന്നിവയും ICDSലൂടെ നൽകി വരുന്നു. അംബ്രല്ല ICDS ടീമിൽ അംഗനവാടി പ്ലാറ്റ്ഫോമിലൂടെ നടപ്പിലാക്കി വരുന്ന മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഗർഭിണിയായ ഒരു സ്ത്രീക്ക് അവരുടെ ഭാഗികമായ വേദന നഷ്ടം ഒഴിവാക്കുക, പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, സമ്പൂർണ്ണ മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച പദ്ധതിയാണിത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോ മറ്റ് പ്രസവാനുകൂല്യങ്ങൾ ലഭ്യമാകുന്നവരോ ഒഴികെ എല്ലാ സ്ത്രീകൾക്കും തങ്ങളുടെ ആദ്യത്തെ പ്രസവത്തിന് ഈ ആനുകൂല്യം ലഭ്യമാകും. ആദ്യ ഗഡുവായ 1000 രൂപ അംഗനവാടിയിൽ ഗർഭിണി രജിസ്റ്റർ ചെയ്യുമ്പോഴും, രണ്ടാമത്തെ ഗഡു 2000 രൂപ ആദ്യ ഗർഭകാല പരിശോധനയ്ക്ക് ശേഷവും, മൂന്നാമത്തെ ഗഡുവായ 2000 രൂപ കുട്ടിയുടെ ജനന രജിസ്ട്രേഷനും അതോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയായ ശേഷവും ലഭ്യമാകും. ഇങ്ങനെ ആകെ 5000 രൂപ ഗർഭിണിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നു. ഇതിനുള്ള അപേക്ഷകൾ അംഗനവാടികൾ വഴി ലഭ്യമാകുന്നതാണ്. അംബ്രല്ല ICDSൽ വരുന്ന മറ്റൊരു സ്കീമാണ് നാഷണൽ ഫ്രഷ് സ്കീം. തൊഴിൽ ചെയ്യുന്ന മാതാപിതാക്കളുടെ 6 മാസം മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ പകൽസമയ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി ഫ്രഷുകൾ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അതിലൂടെ സമൂഹത്തിന്റെ മുഴുവൻ ഉന്നമനം ലക്ഷ്യമാക്കി എല്ലാ സേവനങ്ങളും ICDS വഴി അംഗനവാടികളിലൂടെ ലഭ്യമാക്കി വരുന്നു.
1: ICDS റീസ്ട്രക്ചേർഡ് അംബ്രല്ല, ഇതേക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
0: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. This is Akashvani, the news read by V.C. Pramod. The 8th India-Indonesia Joint Commission meeting was held in New Delhi today. External Affairs Minister Dr. S. Jayashankar and his Indonesian counterpart Sugiono co-chaired the meeting. During the meeting, they reviewed the entire spectrum of bilateral relations under their comprehensive strategic partnership. Both sides discussed ways to further strengthen cooperation in a wider range of areas, including political affairs, defense and security, maritime cooperation, trade and investment, pharmaceuticals and healthcare, digital technology, energy, connectivity, space, education, consular matters, culture and people-to-people exchanges. Dr. Jayashankar and Mr. Sugiono welcomed the growing momentum in bilateral ties and agreed to hold the next Joint Commission meeting at a mutually convenient date in the near future. West Bengal Women and Child Development and Social Welfare Minister Agnimitra Paul today chaired a high-level administrative review meeting at Siliguri. Discussions focused on municipal affairs, women and child development, social welfare, disaster management, sanitation, drainage, waste management, traffic regulation and the implementation of various government schemes. Later addressing the media, Ms. Paul said, Darjeeling, Mirik, Kursiong, Kalimpong and Siliguri will soon be developed as five Himalayan cities. She said strict measures will be taken to improve urban infrastructure and cleanliness. Union Science and Technology Minister Dr. Jitendra Singh has said the Narendra Modi government has transformed India in the past 12 years into an aspirational nation driven by opportunity, innovation and self-belief. Speaking to media, Dr. Singh said governance reforms, technological democratization and citizen-centric policies have fundamentally changed the way people of the country view their future prospects. He said India's space economy, currently valued at nearly $9 billion.

0: is expected to grow to about $45 billion over the next 7 to 8 years. Today is the last day to submit applications for verification of issues observed and re-evaluation of answers on the post-result services portal for Class 12 examination. In a social media post, the Central Board of Secondary Education said that the portal will remain open until midnight. It asked the students to complete and submit their applications before the deadline. Prime Minister Narendra Modi has congratulated Major Abhilasha Barak on being conferred the UN Military Gender Advocate of the Year Award. In a social media post, he said the honour recognises Major Barak's exemplary service and India's long-standing contribution to United Nations peacekeeping efforts. Mr. Modi said her achievement is an inspiration to countless young Indians, especially the nation's daughters, who aspire to serve the country and humanity. Major Barak is currently serving with the UN peacekeeping mission in Lebanon as an engagement team commander and gender focal point. The India Meteorological Department has forecast widespread rainfall across the country for the next 2 to 3 days as southwest monsoon advances while heatwave conditions continue to persist in parts of north and central India. Central Arabian Sea, Maharashtra, Karnataka, Andhra Pradesh, parts of Telangana, southwest and north Bay of Bengal, and northeastern states have favorable conditions for the advancement of monsoon during the next 2 to 3 days. Meanwhile, the Met Department has forecast heatwave conditions over Delhi, Punjab, Haryana, Chandigarh, West Rajasthan, and coastal Andhra Pradesh for the next 4 days. In cricket, Afghanistan were 113 for 5 in their first innings at stumps on day 2 of the one-off test against India in New Chandigarh, trailing by 451 runs. Rehmat Singh remained unbeaten on 43 at the end of play. For India, debutant Manav Sutar picked up 3 wickets while fast bowler Prasidh Krishna claimed 2. Earlier in the day, India declared their first innings in a commanding 564 for 8. Captain Shubman Gill led the charge with 126, while KL Rahul struck 100. Indian wrestlers continued the impressive run at the Ulaanbaatar Open in Mongolia today, winning 2 gold and 2 bronze medals in the men's freestyle category. Deepak clinched the gold medal in the 61-kilogram category, defeating Kazakhstan's Asil Aitikan 6-0 in the final. And that is the end of this news bulletin.
1: Agashavani. Jilla Vrathantham. Inna Pathanamthitta Jilla. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീ ജി ശ്രീധർ.
2: 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാര നിറവിലാണ് നിരണം ഗ്രാമപഞ്ചായത്ത്. രാജ്യത്ത് മികച്ച ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിൽ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാര വിഭാഗം 3rd സ്ഥാനം നേടിയാണ് നിരണം ഗ്രാമപഞ്ചായത്ത് ഈ നേട്ടം സ്വന്തമാക്കിയത്. സാധാരണക്കാർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കൽ, രോഗികൾക്ക് ശുദ്ധജലം ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മികച്ച പ്രവർത്തനം, ആയുർവേദ ഹോമിയോ ആശുപത്രികളുടെ മികവ് എന്നിവ പരിഗണിച്ചാണ് അംഗീകാരം. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗിന്റെ നേതൃത്വത്തിൽ പുരസ്കാര വിതരണം ന്യൂഡൽഹിയിൽ നടന്നു. 50 ലക്ഷം രൂപ അടങ്ങുന്ന അവാർഡ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോളി ഈപ്പൻ, പഞ്ചായത്ത് സെക്രട്ടറി ജി സന്തോഷ് കുമാർ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. രാജ്യത്തുടനീളമുള്ള ആകെ 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. രാജ്യത്തെ 16th സെൻസസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്വയം വിവരങ്ങൾ നൽകാൻ ഈ മാസം 16 മുതൽ 30 വരെ പൊതുജനങ്ങൾക്ക് സൌകര്യം ലഭിക്കും. ഭവന പട്ടികയിൽ ഉൾപ്പെടുത്താനായി എന്യൂമറേറ്റർ വീടുകളിൽ എത്തുന്നതിനു മുമ്പായാണ് census.gov.in എന്ന വെബ്സൈറ്റ് പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിന് അവസരം ലഭിക്കുക. ജനസംഖ്യാ കണക്കെടുപ്പ് 2026-27 വർഷങ്ങളിൽ 2 ഘട്ടങ്ങളിലായാണ് നടത്തുന്നത്. പ്രാരംഭഘട്ടമായ ഹൌസ് ലിസ്റ്റിംഗ് പ്രോസസ് സംസ്ഥാനത്ത് അടുത്ത മാസം 1 ആരംഭിക്കും. സർക്കാർ, അർദ്ധസർക്കാർ, പൊതുമേഖലാ ജില്ലയിലെ സ്ഥാപനങ്ങൾ, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ സ്വയം കണക്കെടുപ്പ് നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം വ്യാപകമായ പ്രചാരണം ഉറപ്പാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ എ നിസാമുദ്ദീൻ അറിയിച്ചു. സ്വയം വിവരങ്ങൾ നൽകുന്നവർ പോർട്ടൽ സന്ദർശിച്ച് സംസ്ഥാനം തെരഞ്ഞെടുത്ത് കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യണം. ഒരു മൊബൈൽ നമ്പർ ഒരു കുടുംബത്തിന് മാത്രമേ ഉപയോഗിക്കാനാകൂ. ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുത്ത് OTP വഴി വെരിഫിക്കേഷൻ പൂർത്തിയാക്കാം. പോർട്ടലിലെ മാപ്പിൽ വീടിന്റെ കൃത്യമായ സ്ഥാനം റെഡ് മാർക്കർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തണം. സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ പരിശോധിച്ച് ഫൈനൽ സബ്മിറ്റ് നൽകണം. വിവരങ്ങൾ വിജയകരമായി നൽകിയാൽ എച്ചിൽ തുടങ്ങുന്ന 11 സെൽഫ് ഇന്യൂമറേഷൻ ID നമ്പർ ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ പിന്നീട് വീട് സന്ദർശിക്കുമ്പോൾ ഈ ID കൈമാറിയാൽ മതി. ഇതോടെ വിവരങ്ങൾ ഡിജിറ്റലായി സ്ഥിരീകരിക്കപ്പെടും. ഓൺലൈനിലൂടെ വിവരങ്ങൾ നൽകാത്തവർക്ക് ഉദ്യോഗസ്ഥർ നേരിട്ട് വീട്ടിലെത്തി വിവരശേഖരണം നടത്തും. കാലവർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ജില്ലാ ഭരണകൂടം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. ജില്ലയിൽ 24 പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പരുകളിൽ ബന്ധപ്പെടണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുന്നിൽ കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ എന്നിവ സുരക്ഷിതമാക്കണം. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കണമെന്നും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
3: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം കാവ്യാഞ്ജലി. ഇടശ്ശേരിയുടെ ബിംബിസാരന്റെ ഇടയൻ എന്ന കവിത ശ്രീവത്സൻ ജെ മേനോൻ ചൊല്ലുന്നു.

0: वित्तीयव्यवहाराणां भवननिर्माणस्य तथा सम्पत्तीनां च क्रयणस्य विक्रयणस्य च विषये कठोरपर्यवेक्षणस्य पालनम् आहूतवान्। एषः निर्देशः तेन बीएसएफ त्रिपुरा सीमा मुख्यालये पूर्वोत्तरराज्यस्य सीमावर्तिक्षेत्राणां सम्बन्धे आयोजितायां सभायां प्रदत्तः। गृहमन्त्री गतपञ्चवर्षाणां भूमिलेखानां परीक्षणं कारयितुमपि निर्दिष्टवान्। शीर्षाः उक्तवान् यत् सीमावर्तिजनपदेषु वित्तीयानुशासनस्य सुनिश्चितीकरणं राज्यसर्वकाराणां दायित्वमपि अस्ति। उपवेशने अस्य विषयस्य उपरि विशेषतया बलं दत्तं यत् नरेन्द्रमोदिनः नेतृत्वे केन्द्रप्रशासनम् अन्ताराष्ट्रियसीमासु उच्चतमस्तरस्य सुरक्षां सुनिश्चेतुं दृढसङ्कल्पितम् अस्ति, तथा च सीमावर्तिक्षेत्राणां समग्रविकासाय सुरक्षायै च केन्द्रीयराज्यविभागानां मध्ये सुदृढसमन्वयस्य संवर्धनं करोति। अस्मिन् उपवेशने माणिक शाह, मुख्यसचिव जे के सिन्हा, अन्ये च वरिष्ठाधिकारिणः उपस्थिता आसन्। तथैव सीमावर्तिषु सर्वेषाम् अष्टजनपदानां जनपदाधिकारिणः, आरक्षि अधीक्षकः च अपि उपस्थिताः आसन्। संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज़ ऑन एआईआर चलदूरभाषीयतन्त्रांशे अपि उपलब्धो भविष्यति। द्वादशी कक्षायाः परीक्षा परिणामस्य प्रकाशनानन्तरं संबंधित विषयाणां परीक्षणाय उत्तरपुस्तिकानां पुनर्मूल्यांकनाय च अन्तर्जालीय माध्यमेन आवेदनपत्राणां प्रेषणस्य अद्य अन्तिमा तिथिः अस्ति। केन्द्रीय माध्यमिक शिक्षा परिषद सामाजिक माध्यमेषु प्रकाशिते एकस्मिन् सन्देशे उक्तवान् यत् वेब फलकं मध्यरात्रिपर्यन्तं उद्घाटितः भविष्यति। परिषदा छात्रेभ्यः अनुरोधः कृतः यत् ते अन्तिमतिथेः पूर्वमेव स्व आवेदनपत्राणि पूरयित्वा प्रेषयेयुः। राष्ट्रिय पुरस्कार विजेता मलयालम चलचित्राभिनेता सलीम कुमारः ह्यः कोचीनगरे दिवंगतः। तस्य एकस्मिन् निजी चिकित्सालये उपचारः प्रचलति स्म। सः 57 वर्षीयः आसीत्। श्रीकुमारः गतरात्रौ प्रायः पादोन 11 दिवंगतः। प्रारम्भे दूरदर्शन हास्य कार्यक्रमेण अवधानं प्राप्तः श्री सलीम कुमारः 96-29 शततमे वर्षे सिद्दीकी शमीर इत्यनेन निर्दिष्टं ईष्टमानु नूरुवट्टम् इति चलचित्रस्य माध्यमेन चलचित्रजगति प्रविष्टवान्। प्रधानमन्त्रिणा नरेन्द्रमोदिना अभिनेतुः सलीम कुमारस्य निधने दुःखं प्रकटितम्। भारतीय ऋतुविज्ञान विभागेन दक्षिण पश्चिम प्रावृट कालस्य आगमनेन अग्रिमे द्वित्रिषु दिनेषु सम्पूर्णे देशे तीव्रवृष्टेः पूर्वानुमानं प्रकटितम्। उत्तरमध्यभारतस्य केषुचित् भागेषु उष्णतरङ्गस्य स्थितिः अपि अनुवर्तते। एतदतिरिच्य आगामिषु चतुर्षु दिनेषु दिल्ली, पंजाब, हरियाणा, चंडीगढ़, पश्चिम राजस्थान, तटीय आंध्रप्रदेश इत्येतेषु प्रदेशेषु उष्णतरंगस्य स्थितिः भविष्यति इति ऋतुविज्ञान विभागेन पूर्वानुमानितम्। उत्तरपश्चिम भारते, मध्य भारते च आगामिषु त्रिषु दिनेषु अधिकतमं तापमानं 2-6 डिग्री सेल्सियस पर्यन्तं भवितुं शक्नोति। तेलुगुदेशं पार्टीति दलस्य राष्ट्रियाध्यक्षेण एन चन्द्रबाबू नायडुवर्येण आगामी जून मासस्य 18 दिनांके राज्यसभा निर्वाचनाय स्वकीयस्य दलस्य 3 प्रत्याशिनः घोषिताः। तेषु उद्योगपतिः सना सतीशः, शिक्षाविद भाष्यं रामकृष्णः तथा टीडीपी सामाजिक माध्यम प्रकोष्ठस्य प्रमुखः चिन्तकयाला विजयः च सन्ति। अमेरिका ईरान देशयो मध्ये संघर्षस्य शतदिनानि जातानि। फरवरी मासस्य अन्ते ईरान देशे अमेरिका इज़राइल देशाभ्यां कृतैः आक्रमणैः आरब्धः अयं संघर्षः अधुना विस्तृत क्षेत्रीय संकटे परिणतः जातः। अस्मात् संघर्षात् होर्मुज्जल सन्धि मध्ये सुरक्षित समुद्रयान परिवहनाय संकटम् उत्पन्नम्। अधुना लेबनान देशे पुनः संघर्षयुता स्थिति उत्पन्ना जाता। केन्द्रीय युवकार्याणां क्रीडामन्त्री डॉक्टर मनसुख मांडविया अद्य प्रातःकाले नवदिल्लीनगरे आयोजितस्य फिट इंडिया संडेज ऑन साइकिल इति अभियानस्य 77वें संस्करणे सहभागित्वं कृतवान्। वार्ताहरैः सह वार्तालापं कुर्वन् असौ अवदत् यत् साइकिल इति द्विचक्रिकायानस्य संचालनात् पृथ्वी स्वच्छा भवति तथा च यातायात सम्बद्धस्य अवरोधस्य गंभीर समस्यायाः समाधानम् अपि प्राप्यते।
1: साइकिलिंग करने से आपकी हेल्थ अच्छी रहती है। साइकिलिंग से फ्यूल का बचत होता है। वर्तमान में ट्रैफिक की बहुत बड़ी समस्या है, उसका भी समाधान, तो क्यों न हम साइकिलिंग करें। देश के नागरिकों में अपने हेल्थ के प्रति अवेयरनेस बढ़ी है। मोदी जी ने आधा घंटा रोज फिटनेस देने के लिए कहा है, तो ये फिटनेस का डोज आधा घंटा के लिए हम हमेशा साइकिलिंग करेंगे तो मैं मानता हूँ कि हमारी कई समस्या का समाधान होगा।
0: अभिनेता विक्रांत मैसी अपि फिट इंडिया संडेज ऑन साइकिल इति कार्यक्रमे सम्मिलितवान्। एतदभियानम् अद्वितीयम् इति वर्णितवान्। सः अवदत् यत् एषः उपक्रमः अधुना जनान्दोलनरूपं धारयति। अद्य विश्वखाद्यसुरक्षादिवसः आचर्यते। अस्य वर्षस्य विश्वखाद्यसुरक्षादिवसस्य विषयः अस्ति समाह्वानात् समाधानपर्यन्तं सर्वत्र सुरक्षितं भोजनम्। अयं दिवसः खाद्यसुरक्षायाः अधिकाररूपेण तथा सामूहिकदायित्वरूपेण जागरूकतां वर्धयितुं सशक्तम् अवसरं प्रददाति। स्वास्थ्य परिवार कल्याण मंत्री जगत प्रकाश नड्डा स्वस्थ भविष्याय सुरक्षित स्वच्छ भोजनाय च भारत प्रशासनिक प्रतिबद्धतां पुनरुच्चारितवान्। अस्मिन् अवसरे असौ सामाजिक माध्यमेषु प्रकाशिते संदेशे उत्तमं आहारं स्वीकर्तुं तथा च आत्मनिर्भर भारतस्य निर्माणे योगदानं दातुं जनेभ्यः आहूतवान्। नवचण्डीगढ़ नगरे आयोक्ष्यमाणे निकष क्रिकेट क्रीडायाः द्वितीये दिने भारतीय दलेन अफगानिस्तान दलस्य सम्मुखे अष्ट क्रीडकानां हानि पुरस्सरं 64.5 धावनांकान् समर्ज्य प्रथमा चक्रीया क्रीडा घोषिता। भारतीय मल्ल क्रीडकाः मंगोलियायाः उलान बटार ओपन क्रीडायां भारतस्य कृते द्वे स्वर्ण पदके द्वे कांस्य पदके च विजितवन्तः। इति वार्ताः।
2: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: ചേച്ചി, ഇത് കണ്ടോ?
4: ഹാപ്പി ബർത്ത്ഡേ കുട്ടാ.
3: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
4: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
3: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
5: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
6: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും. ഓ ഐ നോ, RBI പറയുന്നു
7: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
8: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
9: സ്കൂള് തുറക്കാറായി.
10: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
9: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
10: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
11: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
12: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം സമീപകാലങ്ങളിൽ കൂടുതൽ ശക്തിയാർജിച്ചതായി വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ചലച്ചിത്ര നടൻ സലീം കുമാറിന് കേരളത്തിന്റെ യാത്രാമൊഴി. അനുശോചിച്ച് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് ആലപ്പുഴയിലും കോഴിക്കോടും ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം. CBSE 12 ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാൻ അവസരം ഇന്ന് അർദ്ധരാത്രി വരെ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് 6 ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ഇന്ന് കലാശ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷന്റെ 8th യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയും സംയുക്തമായി യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. സമീപ വർഷങ്ങളിൽ ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ശക്തമായ വളർച്ച കൈവരിച്ചതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, സമുദ്ര ഷിപ്പിംഗ്, വ്യാപാരം, ഫിൻടെക്, ആരോഗ്യം, വിദ്യാഭ്യാസം, സാംസ്കാരിക സഹകരണം തുടങ്ങിയ മേഖലകളിൽ വിശദമായ ചർച്ചകൾ നടന്നതായി അദ്ദേഹം വ്യക്തമാക്കി. പ്രിയ നടൻ സലീം കുമാറിന് കേരളം വിടയേകി. വൈകിട്ട് 3:30 എറണാകുളം പറവൂരിലെ വീട്ടുവളപ്പിലാണ് ഭൌതിക ശരീരം സംസ്കരിച്ചത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, സിനിമാ സാംസ്കാരിക വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ്, എം പിമാരായ ഹൈബി ഈഡൻ, കെ സി വേണുഗോപാൽ, സിനിമാ മേഖലയിലെ സഹപ്രവർത്തകർ തുടങ്ങി ഒട്ടേറെ പേരുടെ സാന്നിധ്യത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പറവൂർ ടൌൺഹാളിലും തുടർന്ന് സ്വന്തം വസതിയിലും ഭൌതികദേഹം പൊതുദർശനത്തിനായി വെച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അന്ത്യോപചാരമർപ്പിക്കാനായി എത്തി. നടൻ സലീംകുമാറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. വൈവിധ്യമാർന്ന അഭിനയ ശൈലിയിലൂടെയും അനശ്വരമായ കഥാപാത്രങ്ങളിലൂടെയും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു സലീംകുമാറെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സലീംകുമാറിന്റെ കുടുംബാംഗങ്ങളുടെയും അദ്ദേഹത്തെ സ്നേഹിച്ച അനേകം ആരാധകരുടെയും ഒപ്പമാണ് തന്റെ ചിന്തകളെന്നും ശ്രീ മോദി വ്യക്തമാക്കി. തന്റെ രാഷ്ട്രീയ ബോധ്യത്തിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാളായിരുന്നു അന്തരിച്ച നടൻ സലീംകുമാറെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംഘർഷഭരിതമായ ഏത് സാഹചര്യത്തിലും മലയാളിയെ സാധാരണ നിലയിലേക്ക് എത്തിക്കാനുതകുന്ന നർമ്മബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു.
13: ഏത് സംഘർഷനിർഭരമായ സാഹചര്യത്തിലും ഏത് മലയാളിയെയും അവന്റെ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിക്കാൻ കഴിവുള്ള നർമ്മബോധത്തിനും ഉടമയായിരുന്നു ശ്രീ സലീംകുമാർ. ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എന്റെ ഓഫീസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ശ്രീ സലീംകുമാർ. അവസാനമാകുമ്പോൾ പറയും എന്റെ അവകാശമാണെന്ന് പറയും. ഏത് തിളച്ചുമറിഞ്ഞ കാലാവസ്ഥയിലും തന്റെ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിന് ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാൾ കൂടിയാണ് എന്റെ സ്നേഹിതരെന്ന് എനിക്ക് അഭിമാനമുണ്ട്.
12: സംസ്ഥാനത്ത് ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആലപ്പുഴ ആറന്മുള ഭാഗത്ത് 123 പേർക്ക് രോഗം വന്നതായാണ് റിപ്പോർട്ട്. കോഴിക്കോട് 3 കുട്ടികൾക്കും രോഗം ബാധിച്ചു. ഈ സാഹചര്യത്തിൽ ഹോട്ടലുകളിലും തട്ടുകടകളിലും പരിശോധന കർശനമാക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹോട്ടലുകൾ, പ്രത്യേകിച്ച് വൃത്തിഹീനമായ തട്ടുകടകൾ ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിൾ, വെള്ളം എന്നിവ പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വയനാട് ജില്ലയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതായി ചില മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ടി രേഖ അറിയിച്ചു. ശാസ്ത്രീയ പരിശോധനകൾ പുരോഗമിക്കുകയാണെന്നും പരിശോധനാ ഫലങ്ങൾ വരാതെ ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അവർ വ്യക്തമാക്കി. വയനാട്ടിൽ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കോളിയാടി മാർ ബെസേലിയോസ് എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികളെ കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് സന്ദർശിച്ചു. ആശുപത്രി വിട്ട കുട്ടികൾ വീണ്ടും തിരികെ ആശുപത്രിയിലെത്തിയ സാഹചര്യത്തിൽ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന മുഴുവൻ കുട്ടികളെയും നിരീക്ഷിക്കാനുള്ള സംവിധാനമുണ്ടാകണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. മരുന്നുകളുടെ ലഭ്യത പൂർണ്ണമാണെന്ന് മന്ത്രി ഉറപ്പാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
12: CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളിലേക്ക്.
14: ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിലും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിലും താമസിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ശക്തമായ മഴയുള്ളപ്പോൾ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻപിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങരുതെന്ന് നിർദ്ദേശമുണ്ട്. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. ജലാശയങ്ങൾ കരകവിഞ്ഞ് ഒഴുകുന്ന ഇടങ്ങളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. സ്വകാര്യ പൊതുവിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ തുടങ്ങിയവ മാറ്റി സുരക്ഷിതമാക്കണം.
12: പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ ശക്തമായി വീശിയടിച്ച കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നുപോയി. തണ്ണിത്തോട് സെന്റ് ബെനഡിക്ടസ് ഹൈസ്കൂളിലാണ് ഉച്ചയ്ക്ക് 12 മണിയോടെ അപകടം ഉണ്ടായത്. ശക്തമായ കാറ്റിൽ കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തെ ഷീറ്റുകൾ പാടെ ഇളകി ദൂരേക്ക് തെറിച്ചു പോവുകയായിരുന്നു. കണ്ണൂരിൽ രാവിലെ കനത്ത മഴ ലഭിച്ചു. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
15: താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ദേശീയപാത 66 ഭാഗമായുള്ള സർവീസ് റോഡുകളിൽ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. തളിപ്പറമ്പ് കുപ്പത്ത് CH നഗറിലെ 30 വീടുകളിൽ വെള്ളവും ചെളിയും ഒലിച്ചിറങ്ങി. കടകളിലും വെള്ളം കയറി. വലിയ കുന്നുകളിടിച്ച ഭാഗത്ത് മഴയിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്.
12: ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ. ശക്തമായ മഴ പെയ്യുന്നതിനാലും മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാലും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന് പ്രാദേശിക സമയം 3 മത്സരം. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ്, ഇറ്റലിയുടെ ഫ്ളാവിയോ കൊബോളി എന്നിവരാണ് കലാശപോരാട്ടത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രിയവ കിരീടം അണിഞ്ഞിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം സമീപകാലങ്ങളിൽ കൂടുതൽ ശക്തിയാർജ്ജിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ചലച്ചിത്ര നടൻ സലീം കുമാറിന് കേരളത്തിന്റെ യാത്രാമൊഴി. അനുശോചിച്ച് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് ആലപ്പുഴയിലും കോഴിക്കോടും ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം. CBSE 12 ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാൻ അവസരം ഇന്ന് അർദ്ധരാത്രി വരെ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ഇന്ന് കലാശപോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
16: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അധികാനം സവിധം എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയത് രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 10:05 കേൾക്കാം. സമയം 6 മണി കഴിഞ്ഞ് 49 മിനിറ്റും 50 സെക്കൻഡും. അല്പസമയത്തിനകം വയലും വീടും പരിപാടി കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. എണ്ണും തോറും കുറഞ്ഞു വരുന്ന കണക്കുപുസ്തകമാണ് ജീവിതം. കൂട്ടിവെക്കാൻ ഒന്നേ ഉള്ളൂ, മറ്റുള്ളവർക്ക് നാം നൽകുന്ന സന്തോഷം. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി നമുക്ക് ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിലെ നമ്മുടെ അതിഥി മികച്ച ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് ശ്രീ തങ്കച്ചൻ പി ഐ ആണ്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം പറയാം, എന്താണ് നാറ്റാഡി കൊക്കോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും, എങ്കിലും ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ. നമുക്കറിയാം, കന്നുകാലികളെ വളർത്തലും അവയുടെ പരിപാലനവുമൊക്കെ നന്നായി കൊണ്ടുപോവുക എന്നത് ഇത്തിരി ശ്രമകരമായ ജോലി തന്നെയാണ് അല്ലേ? എങ്കിലും സ്നേഹത്തോടെ പരിപാലിച്ചാൽ അവ നമുക്ക് തിരിച്ചു തരുന്ന സ്നേഹവും അവയിൽ നിന്നുള്ള നേട്ടങ്ങളും വളരെ വലുതാണ്. കഠിനാധ്വാനവും ആത്മാർത്ഥതയും കൊണ്ട് ക്ഷീരമേഖലയിൽ മാതൃകയായ വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സംസ്ഥാന തലത്തിൽ മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് നേടി തന്റെ പ്രവർത്തന മികവ് തെളിയിച്ച ശ്രീ തങ്കച്ചൻ പി ഐ ക്ഷീരകൃഷിയിലെ തന്റെ അനുഭവങ്ങളും വിജയരഹസ്യങ്ങളുമൊക്കെ ഇന്ന് നമ്മോട് പങ്കുവയ്ക്കുന്നു. അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. സംസ്ഥാന അവാർഡാണ്, ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷന്റെ അവാർഡും താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? എങ്ങനെ തോന്നുന്നുണ്ട് ഈ ഒരു അവാർഡ് കിട്ടിയപ്പോൾ?
2: വളരെ സന്തോഷമുണ്ട്. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരള എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് അവർക്ക് ശരിക്കും ഒരു കർഷകൻ എന്താണെന്ന് അറിയാം. അപ്പൊ അവര് തരുന്ന അവാർഡ് ശരിക്കും എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് തന്നെയാണ്. അപ്പൊ ആ അവാർഡ് കിട്ടുകയെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഒരു നാഷണൽ അവാർഡ് കിട്ടിയത് ലെവൽ തന്നെ സന്തോഷമുണ്ട്.
1: പ്രതീക്ഷിച്ച അവാർഡാണോ ഇത്?
2: പ്രതീക്ഷിച്ചാണ്.
1: ആണോ? ഓക്കെ. അപ്പൊ ഈ ക്ഷീര കൃഷിയിലോട്ട് താങ്കൾ വന്നത് എങ്ങനെയായിരുന്നു? ഒരു തുടക്കം എങ്ങനെയായിരുന്നു ഇത്?
2: ഞാൻ 2012-13 കാലഘട്ടത്തില് ബൈരയുടെ ഇഷ്ടത്തിന്, ബൈരയുടെ പേര് ബീന എന്നാണ്, ഒരു പശു നമുക്ക് നല്ല പാല് കുടിക്കാലോ എന്ന് പറഞ്ഞ് സ്വന്തം ആവശ്യത്തിന് കുറച്ച് വളമൊക്കെ കിട്ടുമെന്ന് ഉദ്ദേശിച്ചിട്ട് വാങ്ങിയതാണ്. ഞാൻ പക്കാ കൃഷിക്കാരനാണ്, വീട്ടില് ഫാമിലിയായിട്ട് കൃഷിപ്പണിയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഒരു പശുവിന് മെനക്കെടണം, എന്നാൽ നമുക്ക് ഒന്നുകൂടെ കുറച്ച് പാല് പുറമെ കൊടുക്കാം എന്നൊരു ഉദ്ദേശത്തിൽ ഒരു പശു ഒന്ന് രണ്ടായി. അതൊരു തുടക്കമായി. ഒരിക്കലും ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ഉദ്ദേശിച്ച ആളല്ല ഞാൻ. എൻ്റെ ഫീൽഡ് വോളിബോളാണ്, കളി തന്നെയാണ് ജീവിതം. അങ്ങനെ വന്ന് രണ്ട് പശുവായി, പിന്നെ അതെന്തായാലും 2-3 അങ്ങനെ 5 നമുക്ക് ഒരു ചെറിയ സമ്മാനം ബ്ലോക്കിൽ നിന്ന് കിട്ടി. കാരണം കുറഞ്ഞ പശുവിൽ നിന്ന് കൂടുതൽ പാൽ ഇളക്കുന്ന കർഷകൻ. 150 ലിറ്റർ പാൽ 5 നടന്നു.
1: 150 ലിറ്റർ പാല് കിട്ടണമെങ്കിൽ നമ്മളൊരു ശാസ്ത്രീയമായി അതിനെ പരിപാലിക്കണം.
2: വേണം. അത് ഞാൻ അന്നൊക്കെ പശുക്കളെ വാങ്ങുവാണല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്ന പശുക്കളെ എവിടെയാണ് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ കൂടുതൽ പാലുള്ള പശുക്കളെ വാങ്ങിയിട്ടാണ് അങ്ങനെ 5 ഒന്നിച്ച് പ്രസവിച്ചു. അങ്ങനെയാണ് ഈ 150 ലിറ്റർ പാൽ ഇളക്കാൻ പറ്റിയത്.
1: അപ്പൊ ഇതിനുവേണ്ടി ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇതിന്റെ ഒരു തീറ്റക്രമം, മറ്റ് കാര്യങ്ങൾ എല്ലാം ഒരു ശാസ്ത്രീയ രീതി അല്ലെങ്കിൽ ഒരു ലാഭകരമായ രീതിയിൽ കൊണ്ടുപോയാലല്ലേ നമുക്ക്
2: ഇത്രയും
1: ട്രെയിനിങ് വല്ലതും എടുത്തിട്ടുണ്ട്?
2: അന്നൊന്നും ഒരു ട്രെയിനിങ്ങും ഇല്ല. ഈ പശുക്കളെ വാങ്ങി വളർത്തി വളർത്തി മനസ്സിലായ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് 2018 ആയപ്പോഴേക്കും 12 അപ്പം കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി കേരളത്തിലെ ആദ്യ ഫാം സ്കൂളെ തെരഞ്ഞെടുത്തു. അതാണ് എന്റെ ബേസിക് തുടക്കം. കർഷകരെ സംബന്ധിച്ച് ഫാം സ്കൂൾ എന്താ അറിയാൻ വേണ്ടി കണ്ടമാനം ആളുകൾ ഒരു വർഷത്തിൽ ഒരു 5000 കൂടുതൽ എന്റെ ഫാം വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ 2018 അടുത്ത അവാർഡ്, ക്ഷീര സഹകാരി അവാർഡ് ഭാര്യ കിട്ടി.
1: ഇതൊക്കെ ഒരു പ്രചോദനമായിട്ട്
2: വന്നു. അപ്പോൾ ഈ മേഖലയിൽ കുറച്ച് കൂടുതൽ എടുക്കാൻ തുടങ്ങി. പിന്നെ ഒരുപാട് ക്ലാസ്സുകളിൽ പങ്കെടുത്തു, ഓൺലൈൻ ക്ലാസ്സുകളിലും അല്ലാത്ത ക്ലാസ്സും. യൂണിവേഴ്സിറ്റിയൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ഡോക്ടർമാരായിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ പശു വളർത്തൽ എന്താണെന്ന് നമ്മൾ ബേസിക്കലായിട്ട് പിന്നെ പഠിക്കാൻ തുടങ്ങി.
1: ഇപ്പം എത്ര പശു ഉണ്ട്?
2: ഇപ്പം 40.
1: അപ്പൊ താങ്കളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞ പശുവിൽ നിന്ന് അധികം പാൽ ഉൽപ്പാദനം ചെയ്യുന്നതാണ്. ഇതിന്റെ ഒരു സീക്രട്ട് എന്താണ്?
2: നമുക്ക് എണ്ണം കുറച്ച് ഉൽപാദനം കൂട്ടി ജോലിഭാരം കുറച്ച് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും ഒരു മാർഗം. കാരണം നമ്മൾ 50 വളർത്തണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയതൊരു 5 വേണം. 5 അവരുടെ കൂലിയും 50 ചെലവും കാറ്റീറ്റ ചെലവും കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ബാലൻസ് ഉണ്ടാവില്ല. മറിച്ച് അത് 20 കുറച്ച് ഉൽപാദനം കൂടുതലുള്ള പശുവിനെ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് 20 നിന്നും 50 പാല് കിട്ടുവാണെങ്കിൽ നമുക്ക് ചെലവെല്ലാ വിധത്തിലും കുറഞ്ഞു, വരുമാനം കൂടി. ആ ഒരു ആശയം എന്റെ മനസ്സിൽ ഉദിച്ചപ്പോൾ ഞാൻ 5 പശുക്കളെ മാത്രമേ വളർത്തുള്ളൂ.
1: അപ്പൊ നല്ല ഇനം ആദ്യം സെലക്ട് ചെയ്യുമല്ലോ.
2: അതെ.
1: ഇതിന്റെ ഒരു ക്രൈറ്റീരിയ വല്ലതും ഉണ്ടോ? അതോ നമ്മള് സങ്കര ഇനം പശുക്കളാണല്ലോ മിക്കവാറും കർഷകർ വളർത്തുന്നത്. അപ്പൊ താങ്കൾ എങ്ങനെയാണ് ഇതിനെ സെലക്ട് ചെയ്യുന്നത്?
2: ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ തമിഴ്നാട് അതുപോലെ തന്നെ കർണാടക പോയിട്ട് ഏറ്റവും വലിയ പശുക്കളെ വാങ്ങും. അപ്പൊ അവർക്ക് നല്ല പാല് കിട്ടുന്ന പശു നോക്കി വാങ്ങി, കൂടുതൽ വില കൊടുത്ത് വാങ്ങി വളർത്തി. ഈ വാങ്ങിയ പശുക്കളിൽ ഒരു പശുവിന് 46 ലിറ്റർ പാല് കിട്ടി. അത് വയനാട്ടിൽ നിന്ന് വാങ്ങിയ പശു തന്നെയാണ്. എന്റെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ 2 പ്രസവത്തിൽ 30 പാല് കിട്ടിയുള്ളൂ. അത് 3-4 കാപ്പയ്ക്ക് 46 പാലായി. ആ പശുവിൽ ഞാൻ ഏറ്റവും നല്ല സെവൻ കാലിബോർഡിന്റെ പ്രീമിയം സെവൻ കുത്തിവെച്ച് അതിൽ ഒരു 4 തലമുറ ഇങ്ങ് പോന്നു. ആ കുട്ടികളെല്ലാം വീണ്ടും വീണ്ടും പ്രസവിച്ചിട്ടാണ് ഇപ്പം എൻ്റെ ഫാമിലി എല്ലാ പശുക്കളും ഫസ്റ്റ് പ്രസവിച്ച് തന്നെ 30 ലിറ്റർ പാലിൽ താഴേക്ക് പോരില്ല. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഫാമിൽ ഉണ്ടാക്കിയെടുത്ത കുട്ടികളാണ് ഇപ്പം നമ്മുടെ ഇന്നത്തെ പശുക്കൾ.
1: നല്ല സെലക്ഷൻ നമ്മൾ തന്നെ ചെയ്തു.
2: അതെ.
1: അപ്പം പിന്നെ നെക്സ്റ്റ് ഒരു വലിയ ഘടകം അല്ലെങ്കിൽ പ്രധാന ഘടകം എന്ന് പറയുന്നത് ക്ഷീരകൃഷിയിലെ തീറ്റക്രമങ്ങളാണ്.
2: അതെ. ഒരു ഡയറി ഫാമിനെ സംബന്ധിച്ച് 70% പൈസയും തീറ്റ ചെലവിനാണ് വരുന്നത്. എല്ലാ സാധനങ്ങളും പുറമേ നിന്ന് വാങ്ങി തീറ്റ കൊടുത്താലും നമുക്ക് ഒരിക്കലും ഒരു കർഷകൻ രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പം തീറ്റയുടെ ചെലവ് ചുരുക്കുക എന്നുള്ളതാണ് ഒരു ഫാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ഫാം മാനേജ്മെന്റ് നമ്മൾ ഉടമസ്ഥൻ പഠിച്ചിരിക്കണം.
1: അപ്പോൾ തീറ്റ ചെലവ് എങ്ങനെയാണ് താങ്കൾ കുറച്ചത്?
2: പൈനാപ്പിൾ ലീഫ് നമുക്ക് കിട്ടും, അത് 2 രൂപ 80 പൈസയ്ക്ക് വയനാട്ടിലെത്തും. പിന്നെ ധാരാളം പച്ചപ്പുൽ കൃഷി ചെയ്തു, 4 ഏക്കറോളം കൃഷിയുണ്ട് കരയിലും മയിലുമായിട്ട്. അപ്പം പശു വളർത്തുന്ന ഒരു കർഷകൻ സ്വന്തമായിട്ട് പുല്ല് നടാൻ സൗകര്യമില്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുതെന്ന് എൻ്റെ അഭിപ്രായം. കാരണം അതിനുള്ള ബേസിക് തീറ്റ പുല്ലാണല്ലോ, അത് നമ്മൾ സ്വന്തം ഉത്പാദിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കിയെല്ലാം വാങ്ങിക്കൊടുത്താലും പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. അപ്പം ഞാൻ പുല്ലും കുറച്ച് ചോളവും പൈനാപ്പിളും കൂടെ തുല്യമായിട്ട് മിക്സ് ചെയ്ത് അരിഞ്ഞിട്ടാണ് TMR രീതിയിലാണ് തീറ്റ കൊടുക്കുന്നത്. സൈലേജ് വാങ്ങണമെങ്കിൽ 1 കിലോയ്ക്ക് 8 രൂപ വില വരും. പച്ച ചോളം വാങ്ങണം ഇപ്പം 5 രൂപ 50 പൈസ വിലയുണ്ട്. അപ്പോൾ ഇത് രണ്ടും വാങ്ങിക്കൊടുത്തിട്ട് ഒരു പശുവിന് ഏറ്റവും ചുരുങ്ങിയത് 30 കിലോ വേണം ഒരു ദിവസം. അപ്പോൾ നമുക്കൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പുല്ല് നമുക്ക് സ്വന്തം ഉണ്ടെങ്കിൽ ഒരു 1.5 രൂപ 2 രൂപ താഴെ 1 കിലോ പുല്ല് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. പൈനാപ്പിൾ ലീഫ് ആണെങ്കിലും നല്ല ചാപ്പ് കട്ടർ വേണമെന്നേ ഉള്ളൂ, അതും 2 രൂപ 50 പൈസയ്ക്ക് എത്തും. ആ കൂടുതൽ പേരിന് കുറച്ച് ചോളം കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 3 രൂപ 3 രൂപ 50 പൈസയിൽ തീറ്റ ചെലവ് ചുരുക്കാൻ പറ്റും. അപ്പോൾ 8 രൂപയ്ക്ക് വാങ്ങിക്കൊടുക്കുന്ന സൈലേജും അല്ലെങ്കിൽ 5.5 രൂപയ്ക്ക് വാങ്ങുന്ന ചോളവും വെച്ച് നോക്കുമ്പോൾ 3 രൂപയ്ക്ക് നമുക്ക് പശുക്കൾ തീറ്റ കൊടുക്കാൻ പറ്റുമെങ്കിൽ വലിയ മാറ്റമാണ്. അപ്പം ഡയറി മേഖലയിൽ നിൽക്കുന്ന ആളുകൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരു തീറ്റ തന്നെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് വില കൂടിക്കഴിഞ്ഞാൽ നമ്മളെ വല്ലാതെ ബാധിക്കും. അപ്പം ആ സാഹചര്യം അനുസരിച്ച് നമ്മൾ തീറ്റയുടെ ചെലവ് ചുരുക്കാൻ നമ്മൾ സ്വയം പര്യാപ്തരാവണമെന്നാണ് എന്റെ അഭിപ്രായം.
1: ഏത് സാധനമാണ് ഏത് സമയം
2: കിട്ടുന്നത് അതനുസരിച്ച് നമ്മൾ പെട്ടെന്ന് മാറ്റരുത്. ഒരു 15 ദിവസം കൊണ്ട് കാലങ്ങളെ കുറച്ച് കുറച്ച് കുറച്ച് മാറ്റി ആ ഇതിലേക്ക് കൊണ്ടുവരണം.
1: തീറ്റപ്പുൽ കൃഷി എന്ന് പറയുന്ന ഏതാണ് ചെയ്യുന്നത്?
2: സൂപ്പർ നേപ്പിയർ ആണ് ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. CO5, CO4, റെഡ് നേപ്പിയർ, CO3 അങ്ങനെ കുറേ ഐറ്റം പുല്ലുകളുണ്ട്. സൂപ്പർ നേപ്പിയർ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഗ്രോത്ത് ഉള്ളതും പിന്നെ പശുക്കൾക്ക് ഏറ്റവും കൂടിയ പ്രോട്ടീൻ ഉള്ളതും സൂപ്പർ നേപ്പിയറല്ല. തന്നെയല്ല, CO3 എന്ന് പറഞ്ഞ പുല്ല് കൂടുതലായിട്ടുണ്ടാകും. പക്ഷെ അത് നവംബർ മാസം ആകുമ്പോൾ ഒരു പൂ വിരിയും. അതൊരു 1 വർഷത്തിന് 3 പ്രാവശ്യങ്ങൾ അതിന് പൂ വിരിയും. ആ പൂ വരുമ്പോൾ പശുക്കൾ കൊടുക്കാനുള്ള ഗുണം ഉണ്ടാവില്ല. പിന്നെ തന്നെയല്ല, മഴക്കാലത്ത് അത് കട്ട് ചെയ്താൽ അത് ചൂട് ചീഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് സൂപ്പർ നേപ്പർ ആകുമ്പോൾ ഏറ്റവും നല്ലത്. CO3 ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല സൂപ്പർ നേപ്പർ.
1: ഇതിൻ്റെ പാർപ്പിടമൊക്കെ എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്?
2: ഞാൻ ശരിക്കും ഒരു ഫാം ഡിസൈനറാണ്. നാണൽ കൂടുതൽ ഫാമുകൾ ഇപ്പോൾ ഇന്ന് കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫാം ചെയ്യുമ്പോഴും ഞാൻ ഓരോ രീതി മാറ്റിക്കൊണ്ടിരിക്കും. എൻ്റെതായ ഒരു ടച്ച് അതിൽ കൊണ്ടുവരും. ഏറ്റവും സുഖകരമായി ഒരു പശു താമസിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ അതനുസരിച്ച് നല്ല ശുദ്ധവായു കിട്ടുന്ന സംവിധാനം, അതുപോലെ തന്നെ ചൂട് കുറഞ്ഞ ഏരിയ, വേസ്റ്റ് മാനേജ്മെന്റിന് പറ്റിയ സാഹചര്യമുള്ള സ്ഥലം, പിന്നെ വണ്ടി വരാനും കറണ്ട് വെളിച്ചം വെള്ളം എല്ലാം അനുയോജ്യമായ ഒരു സ്ഥലം വേണം. നമുക്ക് എപ്പോഴും ഒരു ഡയറി മേഖല സക്സസ് ആയി കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ സ്ഥലത്ത് മാത്രമേ പണിയാൻ പറ്റുള്ളൂ. കേരളത്തെ സംബന്ധിച്ച് 10-20 സെന്റ് സ്ഥലത്തിനുള്ളിൽ വീടും പശു തൊഴുത്തോടെ വളർത്തുന്ന ആളുകളാണ് ഒരു 60%. അങ്ങനെ ആളുകൾക്ക് ഇത് പറ്റില്ല. അവർക്ക് അവരുടെ സാഹചര്യം അനുസരിച്ച് ഷെഡുണ്ടാക്കി ചെയ്യാൻ പറ്റുള്ളൂ. മറിച്ച് സ്ഥലമുള്ള ആളുകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 24 മണിക്കൂറും പശുക്കളെ 2 കയറിൽ കെട്ടിയിടുന്ന രീതി ഒഴിവാക്കിക്കൊണ്ട് ഒരു 6 മണിക്കൂറെങ്കിലും അങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാനൊരു സംവിധാനം ചെയ്തുകൊണ്ട് ഫാം ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു പരിധിവരെ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് പിടിച്ചിരിക്കാൻ സാധിക്കുള്ളൂ.
1: അപ്പോൾ ഈ ഫാം ഡിസൈൻ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു താഴത്തെ ഫ്ലോറിംഗ് അതൊക്കെ ഇപ്പോഴത്തെ പുതിയ രീതിയിലാണോ ചെയ്യുന്നത്?
2: അതെ അതെ. ഇപ്പോൾ രീതി എന്ന് വെച്ചാൽ നമ്മൾ ലൂസ് ഫാമിംഗ് ചെയ്യുന്നതെങ്കിൽ 2 ലെയറായിട്ടാണ് ഫാമിന്റെ ഇത് വരുന്നത്. അപ്പോൾ പശു കിടക്കുന്ന ഏരിയ ഒരു 6 അടി വീതിയിൽ 8 ഇഞ്ച് ഹൈറ്റിൽ ഒരു ഫ്ലോറായിട്ട് തന്നെ ഉണ്ടാക്കും. അതിൽ മാറ്റ് വിട്ട് സെപ്പറേഷൻ വെച്ച് പശുക്കൾക്ക് ലൂസ് ഫാമിംഗ് ആണ് അവിടെ പോയി കിടക്കാൻ മാത്രം. ബാക്കി ഒരു 11 അടി വീതി അല്ലെങ്കിൽ 10 അടി വീതിയിൽ ഫ്ലോർ നമുക്ക് ഇതിന് ചാണകം പശുക്കളെ ഇറങ്ങി നടക്കാനുള്ള ലൂസ് ഫാമിങ്ങിന് പശുക്കൾ അതിൽ നടക്കും. കിടക്കുന്ന സമയത്ത് അത് മേലെ കയറി കിടന്നോളും. അപ്പോൾ കറവ സമയത്ത് ഗേറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൽ തനിയെ പോയി പാലറിൽ പോയി കറന്ന് തിരിച്ച് വരുന്ന സംവിധാനം. അതുപോലെ തന്നെ തീറ്റ അവർക്ക് എപ്പോഴും തിന്നാനുള്ള സംവിധാനം അതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട്.
1: വെള്ളം കുടിക്കാൻ
2: എല്ലാം കുടിക്കാനുള്ള പാത്രവും എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന ഫാമൊക്കെ അങ്ങനെ ചെയ്തേ. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ പിന്നെ കെട്ടിയിരുന്ന രീതിയാണ് അധികവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കെട്ടിയിരുന്ന രീതി എന്ന് പറയുമ്പോൾ പശു നിൽക്കേണ്ട സ്ലോപ്പ് 2.40 നീളം ഉണ്ടെങ്കിൽ 2.40 എത്ര ഇഞ്ച് സ്ലോപ്പ് വേണം എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു കർഷകൻ ഇത് ചെയ്യുമ്പോൾ അവൻ്റെ അനുഭവത്തിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സൂട്ടബിൾ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് വെച്ചിട്ട് പശു നിൽക്കുന്ന ഏരിയയിൽ നിന്നും ചുരുങ്ങിയത് 1 അടിയെങ്കിലും പൊന്തിയായിരിക്കണം എൻ്റെ പുൽത്തൊട്ടി ഉണ്ടാകാൻ പാടുള്ളൂ. അതുപോലെ ഒരു 2 അടി പൊക്കത്തിൽ വേണം നമുക്ക് ഇതിൻ്റെ കുടിവെള്ളം സെറ്റ് ചെയ്യാൻ. 2 പശുവിനൊരു പാത്രമാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. 2 പശു അപ്പുറം ഇപ്പുറം കുടിക്കാൻ പാത്രമുള്ള സംവിധാനം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കുടിവെള്ളം സെറ്റ് ചെയ്യുന്ന ഏരിയ പശു എപ്പോഴും രണ്ട് പശുവിനെ ഇടയ്ക്ക് ജീവാണെങ്കിൽ എപ്പോഴും തീറ്റ ചെയ്യുമ്പോൾ ആ വെള്ളത്തിൽ അഴുക്ക് ചാടില്ല. അത് ഫിൽറ്റർ ചെയ്ത് അതിൽ വെള്ളം എടുക്കാൻ സംവിധാനം. പുൽത്തൊട്ടിയാണെങ്കിൽ ടൈലൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കാനും പശു കുടിക്കുന്ന വെള്ളവും അതിൻ്റെ തീറ്റ തിരുന്ന പുൽത്തൊട്ടിയും ഏറ്റവും വൃത്തിയിൽ കൊണ്ടുപോകണം. നമ്മുടെ വീട് പോലെ തന്നെ അത് വൃത്തിയായി സൂക്ഷിക്കണം എന്നൊരു ചിന്താഗതിയാണ് എൻ്റെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു പരിധിവരെ അസുഖങ്ങൾ
1: മാറ്റി നിർത്താൻ സാധിക്കുള്ളൂ. പിന്നെ വേസ്റ്റ് ഡിസ്പോസൽ, ഇത് വേസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, അതും പ്രധാന ഘടകമാണ്. ചാണകം, അതിൻ്റെ മൂത്രം,
2: മൂത്രം ബയോഗ്യാസിലേക്ക് പോകുന്നു. കുളിപ്പിക്കുന്ന വെള്ളം ഒരു ടാങ്കിലേക്ക് സപ്രഷൻ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് പോകുന്നു. അത് നമ്മൾ ആ ടാങ്കിൽ നിന്നും മാനുവലായിട്ട് പുല്ലേക്ക് തുറന്നു വിട്ടാൽ പുൽകൃഷി നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തോട്ടത്തിലേക്ക് സൊളേറി മോട്ടോർ വെച്ചിട്ട് ആ വെള്ളം, ഒട്ടും വെള്ളം നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല. ഫാമിൽ ഉപയോഗിക്കുന്ന വെള്ളം ചുരുങ്ങിയത് 16 ലിറ്റർ വെള്ളം ദിവസമാണ് പശുവിനെ കുളിപ്പിക്കാനും കുടിക്കാനും കിട്ടും. ആ 16 ലിറ്റർ വെള്ളവും നമ്മൾ പറമ്പിലേക്ക് യൂസ് ചെയ്യുന്നു, ഒട്ടും വേസ്റ്റ് ആക്കാതെ.
1: പിന്നെ ഈ ചാണകവും ഇതൊക്കെ
2: ചാണകം മുഴുവൻ നമ്മൾ യു ബി ഷീറ്റിന്റെ ഷെഡിൽ ഉണങ്ങിയിട്ട് അത് ചാക്കിൽ പാക്ക് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട്.
1: ക്ഷീരകൃഷിയിൽ ഏറ്റവും പ്രധാനമായ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് താങ്കളിപ്പം സൂചിപ്പിച്ച മാതിരി തന്നെ അസുഖങ്ങളാണ്. പശുക്കളെ എങ്ങനെയാണ് അസുഖം ഇല്ലാതെ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ വാക്സിനേഷനൊക്കെ എങ്ങനെയാ കൊടുക്കുന്നത്, അപ്പോഴേ നമുക്കൊരു വിജയകരമായ ഒരു ഡെയറി ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. താങ്കളുടെ എക്സ്പീരിയൻസ് എന്താണ്, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്?
2: ഈ പശുക്കൾക്ക് വയനാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ക്ലൈമറ്റാണ്, നല്ല അയൽ പശുക്കളെ വളർത്താൻ പറ്റിയ സാഹചര്യമുണ്ട്. ഡോക്ടർമാരുടെ സേവനം എന്ന് പറഞ്ഞാൽ മൃഗാശ്രീ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കന്നുകാലികളുള്ള ഏരിയയാണ് ഞങ്ങളുടെയൊക്കെ. ഒരു ഡോക്ടറെ കൊണ്ട് ഒരിക്കലും ഓടിയെത്തില്ല. അപ്പം ഡോക്ടർമാരുടെ സേവനം ഇച്ചിരി കൂടുതലായിട്ട് കിട്ടണമെന്നാണ് ഒരു കർഷകൻ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായം. രണ്ടാമത്, നമ്മൾ പശുക്കളെ നോക്കുന്നത് നമ്മുടെ മക്കളെ നോക്കും പോലെ. നമുക്ക് അന്നം തരുന്ന മൃഗങ്ങളെ നമ്മൾ അതുപോലെ നോക്കിയാൽ ഒരു പരിധിയുടെ അസുഖങ്ങൾ മാറ്റാൻ പറ്റും. നല്ല വെള്ളം കുടിക്കാൻ കൊടുക്കുക, അതുപോലെ തൊഴുത്ത് എപ്പോഴും ഡ്രൈ ആയിട്ട് കൊണ്ട് നടക്കുക. അതുപോലെ ഓരോ പശുവിൻ്റെയും ഡാറ്റ ഫുൾ ഡീറ്റെയിൽ, നമ്മൾ ഒരു കുട്ടി ഉണ്ടായാൽ എന്നുണ്ടായി, അതിന് എന്ന് നമ്മൾ വരമരുന്ന് കൊടുത്തു, എന്ന് അതിൻ്റെ പാലുപൊടി നിർത്തി, എന്ന് മിനറൽ മിക്സർ സ്റ്റാപ്പ് കാർഡ് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്കൊരു ഡയറി ഉണ്ടാവണം. അപ്പോൾ കാഫ് സ്റ്റാർട്ടർ കൊടുത്ത് ആ കുട്ടീനെ ഒരു 7 മാസം 8 മാസം ആകുമ്പോൾ ഹീറ്റ് കാണിക്കും. നല്ല കുട്ടിയാണെങ്കിൽ ഒരു 13 മാസം ആകുമ്പോൾ അതിനെ കുത്തിവെക്കുന്നു. അപ്പം ആ രീതി നമ്മൾ കൃത്യമായിട്ടും, ഒരു ബുക്ക് ഒരു പശുവിന് മാത്രമായിട്ട് വേണം. ആ ബുക്കിൽ ആ പശുവിൻ്റെ എല്ലാ ഡീറ്റെയിലും, അതിന് എന്ന് അസുഖം വന്നു, എന്ത് അസുഖം വന്നു, ഏത് ഡോക്ടർ ട്രീറ്റ് ചെയ്തു എന്ന് അടുത്ത ഡോക്ടർ വരുമ്പോൾ ആ ബുക്ക് എടുത്ത് കൊടുത്താൽ നോക്കി ചെയ്യാൻ പറ്റണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു പശുവിനെ ശരിക്കും കെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അസുഖങ്ങൾ വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വന്നു കഴിഞ്ഞ് ഡോക്ടറെ വിളിച്ചാൽ നമുക്ക് എന്തായാലും നല്ലൊരു പൈസ നഷ്ടം വരും. എപ്പോഴും പശുക്കളും ഫാമും വൃത്തിയായിട്ട് കൊണ്ടുനടക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ പറയുന്നത് വെച്ചാൽ
1: സമയത്തുള്ള വാക്സിനേഷൻ,
2: കുളമ്പ് രോഗം, ലംബി സ്കിൻ, ഇത് രണ്ടാണ് ശരിക്ക് കർഷകരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. അതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വാക്സിനേഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന് സാഹചര്യ സമയവും കൃത്യമല്ല. കാരണം അവരതിനെ ഉദ്ഘാടനം ചെയ്തിട്ട് മാത്രമേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ, 6 മാസം കൂടുമ്പോഴായിക്കോട്ടെ. പക്ഷെ അപ്പോഴത്തേക്കും എല്ലാവരെയും പശുവിന് ഈ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെപ്പോലത്തെ ആളുകൾ പ്രൈവറ്റ് ഡോക്ടർമാരെടുത്ത് നിന്ന് മരുന്ന് മേടിച്ച് നമ്മൾ ലംബിസ്കിൻ്റെ കുത്തിവയ്പ്പ് കൃത്യസമയത്ത് നടത്തും. അതുപോലെ കുളമ്പ് രോഗത്തിൻ്റെ ഇതും കൃത്യം നടത്തും. സർക്കാരിൻ്റെ ഭാഗത്ത് ചെയ്യാൻ കുഴപ്പമുണ്ടായിട്ടില്ല, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ആ സമയമുണ്ടല്ലോ, അത് ഈ രോഗം വന്ന് പടർന്നു കഴിഞ്ഞിട്ടാണ് അവരെല്ലാം ഒരുങ്ങി വരുന്നത്. ആ ഒരു ഇതിന് മാറ്റം വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
1: പിന്നെ താങ്കൾ സൂചിപ്പിച്ച ഈ ബുക്ക് കീപ്പിംഗ് അതൊരു വലിയ കാര്യം തന്നെയാണ്. ഒരു പശുവിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഉൽപാദനം കുറയുമ്പോൾ നമുക്ക് ബുക്ക് നോക്കുമ്പോൾ അറിയാം എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്, അത് പിന്നെ പരിഹാരം ചെയ്യാനുള്ള സാധ്യത അതിനുണ്ട്. ഇപ്പം താങ്കളുടെ ഇപ്പം 50 പശു ഉണ്ട്, 500 ലിറ്റർ വരെ പാല് കിട്ടുന്നുണ്ട് അല്ലേ? ഇത് ഇനി വിപുലീകരിക്കാനോ അല്ലെങ്കിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള,
2: എനിക്ക് എന്റെ ആഗ്രഹം കൂടുതൽ പശുവിനെ വളർത്തുക എന്നുള്ളതല്ല. ഇപ്പൊ 20 പശുവിൽ നിന്ന് 500 ലിറ്റർ പാലക്കാൻ പറ്റി, 40 പശുവിന്ന് 1000 ലിറ്റർ പാലക്കുന്ന ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. 40 പശുവിന് പുറമേന്ന് വാങ്ങിയിട്ടല്ല, എന്റെ ഫാമിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന കുട്ടികളെ കൂട്ടിയെടുത്ത് ഒരു ദിവസമെങ്കിലും 1000 ലിറ്റർ പാല് അളക്കണം എന്നൊരു ചിന്താഗതി എന്റെ മനസ്സിൽ ഉണ്ട്.
1: ഇപ്പൊ
2: 20 പശുവിന്നാണ് 500 ലിറ്റർ പാൽ ഉത്പാദിപ്പിക്കുന്നത്. അപ്പം എല്ലാം 35 മേലേക്ക് കറവിള പശുക്കളാണ്, അതെല്ലാം എന്റെ ഫാമിൽ ഉണ്ടായ കുട്ടികളാണ്.
1: ഇപ്പൊ നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ക്ഷീര കർഷകർ അല്ലെങ്കിൽ മറ്റു കർഷകർക്കായിട്ട് താങ്കളുടെ ഒരു സന്ദേശം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വെച്ചൊരു അഡ്വൈസ് എന്തുവായിരിക്കും?
2: 100 വട്ടം ആലോചിച്ചിട്ട് മാത്രമേ ഇനി ഡയറി മേഖലയിലേക്ക് കടന്നുവരാവുള്ളൂ. ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടും അല്ലെങ്കിൽ ഞാൻ പശു വളർത്തുന്നത് കണ്ടിട്ടും ഒന്നും ആ പശു ഫാമിലേക്ക് ഇറങ്ങി വരല്ലെന്ന് എന്റെ അഭിപ്രായം. ഒരു പശു വളർത്താനും ഇറങ്ങിത്തിരിക്കുന്ന ആള് ഒരു പശു എന്താന്ന് പഠിക്കണം. ആദ്യമേ പഠിക്കേണ്ടത് പശു കച്ചവടമാണ്. കാരണം ഇതിന് വാങ്ങി നമുക്ക് നഷ്ടമാണ്, വിൽക്കാൻ പറ്റണ്ടേ? അപ്പൊ ഒരു കർഷകൻ ആദ്യം പശു കച്ചവടം പഠിക്കണം, രണ്ടാമത് പശു എങ്ങനെയെന്ന് പഠിക്കണം, ഒരു പശുവിനെ എങ്ങനെ സെലക്ട് ചെയ്യുന്ന പഠിക്കണം. ഈ ബ്രോക്കർമാരുടെ കൂടെ പോയി നമ്മളെ ചീറ്റ് ചെയ്യുന്ന പല സാഹചര്യങ്ങളും ഇന്നും കർഷകർക്കുണ്ട്. അപ്പൊ അതെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഈ മേഖലയെ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ 100 വട്ടം ആലോചിച്ച് നമുക്ക് പറ്റുന്ന പണിയാന്ന് ഓർത്തുകൊണ്ടും, നാളെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഫാം വിൽക്കേണ്ട ഒരു കേസ് വരാൻ പാടില്ല. നമുക്ക് സ്വന്തം ചെയ്യാനുള്ള ഒരു പ്രാപ്തനാണെങ്കിൽ മാത്രമേ ഈ മേഖലയിലേക്ക് വന്നാൽ മതി. അപ്പൊ എനിക്ക് പറയാനുള്ള മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെയും നമ്മുടെ കേരള സർക്കാരിൻ്റെയൊക്കെ പദ്ധതികൾ ക്ഷീരകർഷകർക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് പൈസ ചെലവാക്കുന്നുണ്ട്. ആ പൈസ പലപ്പോഴും യഥാർത്ഥ കർഷകന്റെ കയ്യിൽ എത്തുന്നില്ല. അത് എത്തണമെങ്കിൽ ഈ സ്കീമുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് തരുന്ന എല്ലാ സബ്സിഡികളും ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഓരോ കർഷകനും അളക്കുന്ന പാലിന് ആനുപാതികമായി സബ്സിഡി ആയിട്ട് ഇൻസെന്റീവ് ആയിട്ട് ഈ പൈസ തരുവാണെങ്കിൽ എല്ലാ കർഷകരുടെ കയ്യിലെത്തും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കെഎൽഡി ബോർഡ് ഒരുപാട് മാറിയിട്ടുണ്ട്, പക്ഷേ അത് പോരാ. നല്ല ബുള്ളിനെ, ഈൽഡ് കൂടിയ ബുള്ളിനെ ഇമ്പോർട്ട് ചെയ്ത് ഇതിനേക്കാളും നല്ല സെമൻ ഉൽപ്പാദിപ്പിച്ച് എല്ലാ കർഷകർക്കും എല്ലാ മൃഗാശുപത്രിയും യഥേഷ്ടം കിട്ടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാം. ഇതിന്റെയൊക്കെ ഉൽപ്പാദനത്തിലല്ല സാറെ, ഫാൾട്ട് വിതരണത്തിലാണ്. അപ്പൊ അതിന് ഒരു മാറ്റം ഇവിടെ വരണം. അതുപോലെ തന്നെ കന്നുകുട്ടികളെ വളർത്താനായിട്ട് ഗവൺമെന്റ് ഇനി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ഫാമിലുണ്ടാവുന്ന കന്നുകുട്ടികളെ നമ്മൾ തന്നെ വളർത്തണം, വിൽക്കാതെ. അത് വളർത്തണമെങ്കിൽ എന്ത് ചെയ്യണം, നല്ല കുട്ടികളായിരിക്കണം. നല്ല കുട്ടികളാവണേ നല്ല സമയം കിട്ടണം. ആ കുട്ടിക്ക് എന്തൊക്കെ സബ്സിഡികൾ തരാൻ പറ്റുമോ, കാലിത്തീറ്റ ആയിക്കോട്ടെ, കാപ്സ്റ്റാർഡ് ആയിക്കോട്ടെ, അതിനെ വളർത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ കർഷകർക്കും, എന്നുവെച്ചാൽ നല്ല പശുക്കളുള്ള ഫാമിലുള്ള എല്ലാ കുട്ടികളെയും നിർബന്ധമായിട്ട് വളർത്താനൊരു പ്രോത്സാഹനം സർക്കാരിന് വരുന്നുണ്ടാവണം. അതുപോലെ കന്നുകാലിയുടെ കുളമ്പ് ട്രിം ചെയ്യാൻ പറ്റിയ ഒരു കർഷകരില്ല, ആർക്കും അറിയത്തില്ല, ഡോക്ടേഴ്സ് ഇല്ല, ആരും ഈ മേഖലയിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരേ ബ്ലോക്കിലെങ്കിലും ഒരു യൂണിറ്റ് ഈ പശുക്കളുടെ കുളമ്പ് ട്രിം ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുത്ത് ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ അതിനു പറ്റിയ ആളുകളെ, അങ്ങനെ മാത്രമേ ഈ പശുക്കൾ നിലനിൽക്കുകയുള്ളൂ. പിന്നെ തമിഴ്നാട്ടിൽ നിന്നും പശുക്കളെ വാങ്ങുന്ന രീതി ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഫാമിലുണ്ടാവുന്ന, നമ്മുടെ നാട്ടിലുണ്ടാവുന്ന കുട്ടികളെ നമ്മുടെ കാലാവസ്ഥയിൽ വളർത്തി വലുതാക്കി അമ്മയാക്കി എടുത്താൽ മാത്രമേ ഈ മേഖലയിൽ ഇനി അങ്ങോട്ട് ഭാവി ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ വിധത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ ഇവിടെ വരണം. അതുപോലെ തന്നെ ഡോക്ടർമാരുടെ സേവനത്തിൽ മെഡിക്കൽ ആംബുലൻസ് ഉണ്ട്, അതൊന്നും എല്ലാ കർഷകരുടെ കയ്യിൽ എത്തുന്നില്ല. അപ്പോൾ പഞ്ചായത്തിൻ്റെ പല സ്കീം ആംബുലൻസ് ഒക്കെ വാങ്ങിക്കൊടുക്കുക, അതുപോലെ കർഷകർക്ക് വേണ്ടി ഒരു വണ്ടി മേടിക്കുക, അതിൽ സൗജന്യമായിട്ട് ഡോക്ടർമാർ, ഈ വരുന്ന വണ്ടിക്ക് ഒരു 200 വെച്ച് കർഷകർക്ക് ഫീസ് വാങ്ങിക്കോട്ടെ, വൈകുന്നേരം ആകുമ്പോൾ പഞ്ചായത്തിന് വണ്ടിക്ക് തന്നെ അടിക്കണ പൈസ കിട്ടും. എല്ലാ ഫാമിലും നമ്മുടെ ചികിത്സ സഹായത്തിന് വേണ്ടി ഒരു സൗജന്യമായ ഡോക്ടർ നമുക്ക് വരണം. അതുപോലെ മൃഗാശുപത്രികളിൽ വരുന്ന മരുന്നുകൾ, വരമരുന്നായിക്കോട്ടെ, നല്ല ഗുണനിലവാരമുള്ള മരുന്നുകൾ വാങ്ങാനുള്ളൊരു ശ്രദ്ധ ഡോക്ടർമാർ ചെലുത്തണം. പിന്നെ സാറേ, പശുക്കൾക്ക് ചെന പിടിക്കുന്നില്ല. 50% പശുക്കൾക്കും 2 പ്രസവം കഴിയുമ്പോഴേക്കും അതിനെ നമ്മൾ ഒഴിവാക്കേണ്ട, ഇറച്ചിക്ക് വെക്കേണ്ട ഗതികളാണ് വരുന്നത്. അപ്പം ഈ ചെന പിടിക്കാത്ത പശുക്കളെ, നല്ല പശുക്കളെ കണ്ടെത്തി അതിനൊരു യൂണിറ്റ്, മൊബൈൽ യൂണിറ്റ്, ഡോക്ടേഴ്സ് അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വരണം. അപ്പോൾ അങ്ങനെയുള്ള പശുക്കൾ നല്ല ഫാമില് 2-3 പ്രസവം ആയി കഴിഞ്ഞാൽ ഈൽഡ് കൂടിയ പശുക്കളെ ചെന പിടിപ്പിക്കാതെ 8-10 കുത്തിവെച്ചിട്ട് ഇറച്ചി കൊടുക്കുന്ന രീതി മാറിക്കൊണ്ട് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിനെ വീണ്ടും അതിനെ അമ്മയാക്കാനുള്ള ഒരു സംവിധാനം ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ഈ മേഖല 100% രക്ഷപ്പെടുന്നതാണ് എൻ്റെ അഭിപ്രായം.
1: തങ്കച്ചൻ ജി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
2: ഓക്കെ സാർ.
0: മികച്ച ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് ശ്രീ തങ്കച്ചൻ പി എയുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖം കേട്ടല്ലോ. ശ്രീ തങ്കച്ചന്റെ ഫോൺ നമ്പർ പറയാം. 9605500595. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9605500595.
3: എല്ലാ വർഷവും ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായി ആചരിക്കുന്നു. സുരക്ഷിതമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ തീരുമാനപ്രകാരമാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയായ FAO ലോകാരോഗ്യ സംഘടനയായ WHO ചേർന്നാണ് ഈ ദിനാചരണത്തിന് നേതൃത്വം നൽകുന്നത്. 2026 ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ പ്രമേയം ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, സുരക്ഷിത ഭക്ഷണം എല്ലായിടത്തും എന്നതാണ്. ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകത്തിന് സൃഷ്ടിക്കുന്ന വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയും എല്ലാവർക്കും എല്ലായിടത്തും സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള പ്രായോഗിക പരിഹാരങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഈ പ്രമേയത്തിന്റെ ലക്ഷ്യം. ബാക്ടീരിയ, വൈറസ്, പരാദജീവികൾ, രാസവസ്തുക്കൾ, വിഷപദാർത്ഥങ്ങൾ എന്നിവയാൽ മലിനമാകുന്ന ഭക്ഷണം 200-ലധികം രോഗങ്ങൾക്ക് കാരണമാകാം. ഓരോ വർഷവും ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകൾ ഭക്ഷ്യജന്യ രോഗങ്ങൾ ബാധിച്ച് ദുരിതമനുഭവിക്കുന്നു. കുട്ടികൾ, വയോജനങ്ങൾ, ഗർഭിണികൾ, പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരാണ് ഇത്തരം രോഗങ്ങൾക്ക് കൂടുതൽ ഇരയാകുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ചികിത്സാ ചെലവ് വർദ്ധിക്കുക, ഭക്ഷ്യനഷ്ടം ഉണ്ടാകുക തുടങ്ങിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളും ഇതുമൂലം ഉണ്ടാകുന്നു. എന്നാൽ ഈ പ്രശ്നങ്ങളിൽ പലതും ലളിതവും ഫലപ്രദവുമായ നടപടികളിലൂടെ തടയാൻ കഴിയും. സുരക്ഷിത കാർഷിക രീതികൾ, ശുചിത്വമുള്ള ഭക്ഷ്യ സംസ്കരണം, ശരിയായ സംഭരണവും ഗതാഗതവും, ഭക്ഷ്യ പരിശോധനകൾ, ഉപഭോക്തൃ അവബോധം എന്നിവ സുരക്ഷിത ഭക്ഷ്യവ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഭക്ഷ്യസുരക്ഷ ഒരു കൂട്ടുത്തരവാദിത്തമാണ്. കർഷകർ കീടനാശിനികളും വളങ്ങളും മൃഗചികിത്സാ മരുന്നുകളും ശുപാർശ ചെയ്ത രീതിയിൽ ഉപയോഗിക്കണം. ഭക്ഷ്യ സംസ്കരണ സ്ഥാപനങ്ങളും വ്യാപാരികളും ശുചിത്വവും ഗുണനിലവാരവും ഉറപ്പാക്കണം. ഉപഭോക്താക്കൾ പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി ഉപയോഗിക്കുകയും ഭക്ഷണം നന്നായി വേവിക്കുകയും ശുദ്ധജലം ഉപയോഗിക്കുകയും കാലാവധി കഴിഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുകയും വേണം. ഭക്ഷ്യജന്യ രോഗങ്ങൾ ഇന്നും ഒരു വലിയ വെല്ലുവിളിയാണെങ്കിലും ശാസ്ത്രം, നവീന സാങ്കേതിക വിദ്യ, നല്ല പ്രവർത്തന രീതികൾ, പരസ്പര സഹകരണം എന്നിവയിലൂടെ അതിന് പരിഹാരം കണ്ടെത്താനാകുമെന്ന സന്ദേശമാണ് ഈ വർഷത്തെ പ്രമേയം നൽകുന്നത്. കൃഷിയിടത്തിൽ നിന്ന് ഭക്ഷണ മേശ വരെ ഓരോ ഘട്ടത്തിലും ജാഗ്രത പുലർത്തിയാൽ എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കാൻ കഴിയും. ഈ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണം എല്ലാവരുടെയും അവകാശമാണെന്നും അത് ഉറപ്പാക്കുക എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും നമുക്കോർക്കാം.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: പാടത്താളി ആയുർവേദത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ഔഷധ സസ്യമാണ് പാടത്താളി. ഇതിന്റെ വേരും ഇലയും ചർമ്മരോഗങ്ങൾ, മൂത്രത്തിൽ കല്ല്, വിഷബാധ, പനി, പൈൽസ് എന്നിവ ശമിപ്പിക്കാൻ പരമ്പരാഗതമായി ഉപയോഗിക്കുന്നു. രക്തം ശുദ്ധീകരിക്കാനും വയറിളക്കം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്കും മുറിവുകൾ ഉണക്കാനും തലമുടി സംരക്ഷണത്തിനും ഇത് ഉത്തമമാണ്. ചർമ്മരോഗങ്ങൾ ശമിപ്പിക്കാനും ശരീരത്തിലെ വലിയ കുരുക്കൾ പൊട്ടിക്കാനും പാടത്താളി അരച്ചു പുരട്ടുന്നത് നല്ലതാണ്. പാടത്താളി താളിയായി ഉപയോഗിക്കുന്നത് താരനകറ്റാനും മുടിക്ക് തിളക്കം നൽകാനും മുടിയിലെ എണ്ണമയം മാറ്റാനും സഹായിക്കുന്നു. മൂത്രത്തിൽ കല്ല് അലിയിച്ചു കളയാനും മൂത്രമൊഴിക്കുമ്പോഴുള്ള അസ്വസ്ഥതകൾ കുറയ്ക്കാനും ഇതിന്റെ വേര് ഫലപ്രദമാണെന്ന് പഠനങ്ങൾ പറയുന്നു. രക്തം ശുദ്ധീകരിക്കാനും അമിത രക്തസ്രാവം, അസ്ഥിസ്രാവം എന്നിവ ചികിത്സിക്കാനും ഇത് ഉപയോഗിച്ചു വരുന്നു. പാമ്പ് വിഷം ഉൾപ്പെടെയുള്ള വിഷബാധകൾക്ക് ചികിത്സയായി പാടത്താളിയുടെ വേര് ഉപയോഗിക്കാറുണ്ട്. വയറുവേദന, വയറിളക്കം, കൃമിശല്യം, ദഹനക്കേട് എന്നിവയ്ക്ക് ശമനം നൽകാൻ ഇത് ഫലപ്രദമാണെന്ന് കണ്ടുവരുന്നു. പനി, ആന്തരിക വീക്കങ്ങൾ, പൈൽസ്, ഫിസ്റ്റുല തുടങ്ങിയവയ്ക്ക് പാടത്താളി വിധിപ്രകാരം കഷായം വെച്ച് നൽകാറുണ്ട്.
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കൃഷി പ്രകൃതിയോട് ചേർന്നുള്ള ഒരു ജീവിത മാർഗമാണ്. മഴയുടെ അനിശ്ചിതത്വം, വരൾച്ച, വെള്ളപ്പൊക്കം, കാറ്റടികൾ, കീടബാധ, രോഗങ്ങൾ ഇവയെല്ലാം കർഷകന്റെ വിളയെ അപകടത്തിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകനെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, ചുരുക്കത്തിൽ PMFBY. ഈ പദ്ധതി ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, രോഗങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വിളനാശം സംഭവിച്ചാൽ കർഷകർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ലഭ്യമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിൽ ചേരാൻ കർഷകർ വളരെ കുറഞ്ഞ പ്രീമിയം മാത്രമാണ് അടയ്ക്കേണ്ടത്. ഖാരിഫ് വിളകൾക്ക് 2%, റാബി വിളകൾക്ക് 1.5%, വാണിജ്യവും തോട്ടവിളകളും ഉൾപ്പെടുന്ന വിളകൾക്ക് 5% എന്നതാണ് കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം. ബാക്കിയുള്ള പ്രീമിയം തുക സർക്കാർ വഹിക്കുന്നു.

0: അടയ്ക്കലും നഷ്ടപരിഹാരം ലഭിക്കാൻ നിർണായകമാണ്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകന്റെ വിളയെയും വരുമാനത്തെയും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ വലയമാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലത്ത് കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി തുടരാൻ ഈ പദ്ധതി സഹായിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയിൽ ചേരുകയും അതിന്റെ പ്രയോജനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്.
1: ഇനി നമുക്ക് പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് നാറ്റാ ഡി കൊക്കോ? ഉത്തരം പറയട്ടെ. നാറ്റാ ഡി കൊക്കോ അഥവാ തേങ്ങാ ജെൽ, തേങ്ങാ വെള്ളത്തിന്റെ പുളിപ്പിക്കൽ വഴി ഉൽപ്പാദിപ്പിക്കുന്ന അർത്ഥസുതാര്യമായ ചവയ്ക്കുന്ന ജെല്ലി പോലുള്ള ഒരു വസ്തുവാണ്.
2: ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. പരിപാടി ശ്രദ്ധാപൂർവം കേട്ട എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.
3: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
4: വയലും വേടും സമാപിക്കുന്നു.
5: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്.

ഇടുക്കി ജില്ലയിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ശക്തമായ മഴ പെയ്യുന്നതിനാലും മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാലും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് ഇത്. രാത്രി 7 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് യാത്ര നിരോധിച്ചത്. ഉത്തരവ് കർശനമായി നടപ്പിലാക്കുന്നതിന് ജില്ലാ പോലീസ് മേധാവി, RTO, സബ് റീജിയണൽ മജിസ്ട്രേറ്റുമാർ, തഹസിൽദാർമാർ എന്നിവരെ ചുമതലപ്പെടുത്തി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി കണ്ണൂരിന് കീഴിലുള്ള കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇന്റീരിയർ ഡിസൈനിംഗ് ആൻഡ് ഫർണിഷിംഗ് തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി MArk, UGC, നെറ്റ് യോഗ്യതയുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യതയുള്ളവർ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ബയോഡേറ്റയും സഹിതം June 17 വൈകുന്നേരം 5 മണിക്ക് മുൻപായി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി കണ്ണൂർ PO കിഴുന്ന തോട്ടട കണ്ണൂർ 7 എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം. ഇമെയിൽ മുഖേനയുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8281574380 അല്ലെങ്കിൽ 04872866960 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്ന ST വിഭാഗത്തിൽ ഉൾപ്പെട്ട രോഗികൾക്ക് തുടർ ചികിത്സയ്ക്കും മറ്റിതര ആവശ്യങ്ങൾക്കുമായി ആംബുലൻസ്, ICU ആംബുലൻസ് സേവനം ലഭ്യമാക്കുന്നതിനായി ആംബുലൻസ് ഉടമകളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ വിൽക്കുന്ന അവസാന തീയതി June 18 ഉച്ചകഴിഞ്ഞ് 3 മണി വരെയും ടെൻഡർ സ്വീകരിക്കുന്ന അവസാന തീയതി June 19 ഉച്ചകഴിഞ്ഞ് 3:30 വരെയുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04862222630 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ടൂറിസം വകുപ്പിന്റെ തൊടുപുഴ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ +2 പാസ്സായവർക്കുള്ള 1 വർഷത്തെ കോഴ്സുകളിലേക്കും 10ാം ക്ലാസ് കഴിഞ്ഞവർക്കുള്ള 9 മാസത്തെ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചു. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി June 15. കൂടുതൽ വിവരങ്ങൾക്ക് 04862222

9601 അല്ലെങ്കിൽ 9446747701 9400045566 എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടുക. ഇതോടെ ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രശസ്ത നടൻ സലീംകുമാറിന് വിടയേകി കേരളം. അനുശോചനമറിയിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. CBSE 12ാം ക്ലാസ് പരീക്ഷാ പേപ്പർ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഫോളോ ഓൺ ഭീഷണിയിൽ അഫ്ഗാനിസ്ഥാൻ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ചേരുന്നത്. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ അതിർത്തി പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് BSFന്റെ ത്രിപുര ഫ്രോണ്ടിയർ ആസ്ഥാനത്ത് നടന്ന യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ 5 വർഷത്തെ ഭൂമിരേഖകൾ പരിശോധിക്കണമെന്നും മയക്കുമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകണമെന്നും ശ്രീ അമിത്ഷാ ആവശ്യപ്പെട്ടു. പ്രിയ നടൻ സലീംകുമാറിന് വിടയേകി കേരളം. വൈകിട്ട് 3:30 എറണാകുളം പറവൂരിലെ വീട്ടുവളപ്പിൽ ഭൌതിക ശരീരം സംസ്കരിച്ചു. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പറവൂർ ടൌൺഹാളിലും വീട്ടുവളപ്പിലും ഭൌതികദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ 1,000,000 പേരാണ് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയത്. നടൻ സലീംകുമാറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. വൈവിധ്യമാർന്ന അഭിനയ ശൈലിയിലൂടെയും അനശ്വരമായ കഥാപാത്രങ്ങളിലൂടെയും വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു സലീംകുമാറെന്ന് പ്രധാനമന്ത്രി കുറിച്ചു. രാഷ്ട്രീയ ബോധ്യത്തിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത വ്യക്തിയായിരുന്നു സലീംകുമാറെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അനുസ്മരിച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE അറിയിച്ചു. കേരളത്തിൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. 388 സ്കൂളുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെന്റ്

0: ാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അഡ്മിഷൻ ഡോട്ട് വി എച്ച് എസ് സി പോർട്ടൽ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിലാണ് ഫലം ലഭ്യമാകുക. ലോഗിൻ പേജിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പരും പാസ്വേഡും നൽകി പരിശോധിക്കാം. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. രാജ്യത്ത് സമഗ്ര ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ 90 കോടിയിലധികം ആഭ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചതായി കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി.
1: ഭാരത് കേ ഹർ നാഗരിക് കെ ലിയേ ഹം ഏക് യുനീക് ഡിജിറ്റൽ ഐ ഡി ക്രിയേറ്റ് കർ രഹേ ഹൈ ജിസേ ഹം ആഭ ഐ ഡി കഹത്തേ ഹൈ. ഹമാരി കോശിഷ് ഹൈ കി ജിത്നേ ഹോസ്പിറ്റൽസ് ഹൈ, ഫാർമസീസ് ഹൈ, ഹെൽത്ത് പ്രൊഫഷണൽസ് ഹൈ, ഉൻകി ഭി രജിസ്ട്രി ഹം തയ്യാർ കർ രഹേ ഹൈ. തോ യേ ബഹുത് ബഡാ ഏക് ഇക്കോ സിസ്റ്റം ബൻ റഹാ ഹൈ ജിസ്മേ ആം നാഗരിക് കെ ലിയേ ഓർ യഹാ തക് കി ഹെൽത്ത് പ്രൊഫഷണൽസ് കെ ലിയേ ഓർ സ്വാസ്ഥ്യ ക്ഷേത്ര സേ ജുഡേ ഹുവേ സഭി സ്റ്റേക്ക് ഹോൾഡേഴ്സ് കെ ലിയേ യേ ബഹുത് ഹി ട്രാൻസ്പെറന്റ് ഓർ സുവിധാജനക് ഓർ ടൈം സേവിംഗ് ഹോനേ ജാ റഹാ ഹൈ.
0: അന്താരാഷ്ട്ര തലത്തിൽ എൽ പി ജി വിലയിൽ വൻ വർധനയുണ്ടായിട്ടും ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പാചകവാതകം ലഭ്യമാകുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കാണെന്ന് കേന്ദ്ര സർക്കാർ. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള എൽ പി ജി പാചകവാതക സിലിണ്ടറിന്റെ വില 29 രൂപ ഇന്ന് വർദ്ധിപ്പിച്ചിരുന്നു. അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത സമ്പദ് വ്യവസ്ഥകളിലെ വിലയെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇന്ത്യയിലെ എൽ പി ജി വിലയെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം ലഭിച്ച മേജർ അഭിലാഷ ബരാക്കിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. മേജർ അഭിലാഷ ബരാക്കിന്റെ മാതൃകാപരമായ സേവനത്തിനും യു എൻ സമാധാന പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ നൽകിയ ദീർഘകാല സംഭാവനയ്ക്കുമുള്ള അംഗീകാരമാണ് ബഹുമതിയെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വർഷത്തിൽ കേന്ദ്ര സർക്കാർ ഇന്ത്യയെ അവസരങ്ങൾ, നവീകരണം, ആത്മവിശ്വാസം എന്നിവയാൽ നയിക്കപ്പെടുന്ന രാഷ്ട്രമാക്കി മാറ്റിയതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ബഹിരാകാശം ഉൾപ്പെടെയുള്ള തന്ത്രപരമായ മേഖലകളിൽ സ്വകാര്യ പങ്കാളിത്തം ക്ഷണിക്കുന്നത് പ്രധാന നയം മാറ്റത്തിന്റെ അടയാളമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വൃത്തിഹീനമായ ഹോട്ടലുകളും തട്ടുകടകളും പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: മലയോര മേഖലകളിൽ വൈകുന്നേരം 7 മുതൽ രാവിലെ 6 വരെയാണ് യാത്രാ വിലക്ക്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതകൾ കണക്കിലെടുത്ത് ദുരന്ത സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് അടിയന്തര നടപടി. ഉത്തരവ് കർശനമായി നടപ്പാക്കാൻ പോലീസ്, ആർടിഒ, റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കളക്ടർ ചുമതല നൽകി. മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കാനും താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലുമുള്ളവർ ജാഗ്രത പാലിക്കാനും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്ത 3 ദിവസം കൂടി സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്നാണ് പ്രവചനം.
0: തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ വരും ദിവസങ്ങളിൽ രാജ്യത്തുടനീളം വ്യാപകമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരദേശ കർണാടക, മാഹി, പശ്ചിമബംഗാൾ, കൊങ്കൺ, ഗോവ, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നാളെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, രാജസ്ഥാൻ, തീരദേശ ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ അടുത്ത 4 ദിവസം ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. ഇന്ത്യയ്ക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2-ാം ദിനം കളി അവസാനിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റിന് 113 റൺ എന്ന നിലയിൽ. 8 വിക്കറ്റിന് 564 റൺ നേടി ഇന്ത്യ 1-ാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു. നിലവിൽ 451 റൺ പിന്നിലുള്ള അഫ്ഗാനിസ്ഥാൻ ഫോളോ ഓൺ ഭീഷണിയിലാണ്. ചണ്ഡീഗഡിലാണ് മത്സരം. സാഫ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കൂടുതൽ യുവാക്കളെ ഫുട്ബോളിലേക്ക് ആകർഷിക്കാൻ ഈ വിജയം കാരണമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവും ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളിയും ഏറ്റുമുട്ടുന്നു. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവ കിരീടം നേടി. മംഗോളിയയിൽ നടക്കുന്ന ഉലാൻ ബാത്തർ ഓപ്പണിൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യൻ ഗുസ്തി താരങ്ങൾ. പുരുഷന്മാരുടെ ഫ്രീസ്റ്റൈൽ വിഭാഗത്തിൽ ഇന്ത്യ 2 സ്വർണവും 2 വെങ്കലവും നേടി. 61 കിലോഗ്രാം വിഭാഗത്തിലും ഇന്ത്യ സ്വർണം നേടി. ജോലിക്കായി എത്തി ഗൾഫിൽ കുടുങ്ങിയ ഒഡീഷ സ്വദേശിനിയെ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് നാട്ടിലെത്തിച്ചു. 2022 മുതൽ UAE ജോലി ചെയ്തിരുന്ന ഹസ്ത മഹാനന്ദയെയാണ് മടക്കിയെത്തിച്ചത്. 3 വർഷമായി ഇവരെക്കുറിച്ചുള്ള വിവരം ലഭിക്കാതിരുന്നതിനെ തുടർന്ന് ആശങ്കയിലായ ബന്ധുക്കൾ അധികൃതരെ സമീപിക്കുകയായിരുന്നു. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഉന്നതതല സംഘം നാളെ അസം സന്ദർശിക്കും. പുനരുപയോഗ ഊർജ്ജം, സുസ്ഥിര നഗര അടിസ്ഥാന സൌകര്യങ്ങൾ, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി പ്രതിനിധികൾ ചർച്ച നടത്തും. അന്താരാഷ്ട്ര യോഗാദിനത്തിന് മുന്നോടിയായി ആന്ധ്രാപ്രദേശ് സർക്കാർ യോഗാ കേന്ദ്രം 2026 എന്ന പേരിൽ സംസ്ഥാന വ്യാപക പ്രചാരണം ആരംഭിച്ചു. ഈ മാസം 21 അമരാവതിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണ ചടങ്ങിൽ 14 ദിവസത്തെ പരിപാടിക്ക് സമാപനമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രശസ്ത നടൻ സലീംകുമാറിന് വിടയേകി കേരളം. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. CBSE 12ാം ക്ലാസ് പരീക്ഷാ പേപ്പർ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഫോളോ ഓൺ ഭീഷണിയിൽ അഫ്ഗാൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
4: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: ഇടുക്കി ഈ ആഴ്ചയിൽ.
1: മൂന്നാറിൽ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്ന കാര്യം മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും ആലോചിച്ച് തീരുമാനിക്കുമെന്ന് ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ്. മൂന്നാറിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ടൂറിസ്റ്റുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ഇടുക്കി ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവർ ഏകോപനത്തോടെ പ്രവർത്തിക്കും. മൂന്നാറിനെ കൂടുതൽ മനോഹരിയാക്കി ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനുള്ള ശക്തമായ നടപടികൾ സർക്കാർ തുടരും. മൂന്നാറിലെ ടൂറിസ്റ്റ് ഗൈഡുകൾക്ക് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിന്റെ കീഴിൽ പരിശീലനം നൽകും. പാർക്കിംഗ് പ്രശ്നത്തിന് പരിഹാരം കാണും. വിവിധ വകുപ്പുകളുടെ കൈവശമുള്ള ഭൂമി പാർക്കിങ്ങിനായി വിട്ടുകിട്ടുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് എലിവേറ്റഡ് പാത എന്ന ആശയം യോഗത്തിൽ ഉയർന്നിരുന്നു. ഇക്കാര്യം ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച ചെയ്യും. 2025 3 കോടി സഞ്ചാരികളാണ് മൂന്നാറിലെത്തിയത്. കോവിഡിന് ശേഷം ഇത്രയും ടൂറിസ്റ്റുകൾ എത്തിയ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമില്ല. ഇത്രയും സഞ്ചാരികൾ എത്തുന്ന മൂന്നാറിൽ അന്താരാഷ്ട്ര ടൂറിസം കേന്ദ്രങ്ങളിലുള്ളതുപോലുള്ള ടോയ്ലറ്റ് സംവിധാനം ടൂറിസം വകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപ്പാക്കും. മാലിന്യ സംസ്കരണത്തിലെ പ്രശ്നങ്ങളും പരിഹരിക്കും. റോഡുകൾ വീതി കൂട്ടുന്നതിന്, ഭൂമി വിട്ടുകിട്ടുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ ഇടപെടലുണ്ടാകും. അഡ്വഞ്ചർ ടൂറിസം ഓരോ പ്രദേശത്തിന്റെയും സവിശേഷ സാഹചര്യമനുസരിച്ചാണ് നടപ്പിലാക്കേണ്ടത്. മൂന്നാർ പോലെ അതീവ പരിസ്ഥിതി ദുർബല പ്രദേശത്ത് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു. തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്ന രോഗികളുടെ കാത്തിരിപ്പ് നീളുന്നു. ദിനംപ്രതി ഒട്ടേറെ പേർ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ ചികിത്സയ്ക്കായി രോഗികൾക്ക് മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. ഹൈറേഞ്ചിൽ നിന്ന് കഷ്ടപ്പെട്ടെത്തുന്ന പലർക്കും ചികിത്സ കിട്ടാതെ മടങ്ങേണ്ടി വരുന്ന സാഹചര്യവുമുണ്ട്. ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും കുറവാണ് ഇതിന് കാരണം. 30 ഡോക്ടർമാരടക്കം 200-ലധികം ജീവനക്കാരാണ് ആശുപത്രിയിലുള്ളത്. ഡോക്ടർമാരിൽ പലരും ആഴ്ചയിൽ 1-ഓ 2-ഓ ദിവസം മാത്രമാണ് ഡ്യൂട്ടിക്ക് എത്തുന്നതെന്നാണ് പരാതി. രാവിലെ 8 മുതൽ 1 മണി വരെയാണ് ഡോക്ടർമാരുടെ ഡ്യൂട്ടി സമയം. ഇത് പ്രതീക്ഷിച്ച് രോഗികൾ ഒ പി ചീട്ട് എടുത്ത് 7:30 മുതൽ ഡോക്ടർമാരുടെ ക്യാബിനുകൾക്ക് മുമ്പിൽ കാത്തു നിൽക്കും. പല ഡോക്ടർമാരും 1-ഓ 2-ഓ മണിക്കൂറുകൾ മാത്രമാണ് ക്യാബിനിൽ ഇരുന്ന് രോഗികളെ പരിശോധിക്കാറുള്ളത്. ഡോക്ടർമാർ ഇല്ലാത്ത കാര്യം തിരക്കിയാൽ ജീവനക്കാർ വ്യക്തമായ മറുപടി നൽകാറില്ല. ഇത് കാരണം പലപ്പോഴും ചെറിയ അസുഖങ്ങളുമായി വരുന്ന രോഗികളെ പോലും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയാണ്. മാത്രമല്ല, ഉച്ച കഴിഞ്ഞാൽ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് അത്യാഹിത വിഭാഗത്തിൽ മാത്രമാണ് ചികിത്സ ലഭിക്കുക. എന്നാൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ 100 കണക്കിന് രോഗികൾ ഇവിടെ ചികിത്സ തേടി എത്തുന്നതിനാൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആവശ്യത്തിന് ഇരിപ്പിടമില്ലാത്തതും രോഗികളെ വലയ്ക്കുന്ന അവസ്ഥയാണ്. രോഗികൾക്ക് കൃത്യമായ ചികിത്സ ലഭിക്കാനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിക്കണം. പൊതുവിദ്യാഭ്യാസ മേഖല നമ്മുടെ നാടിന്റെ സമ്പത്താണെന്ന് റോയ് കെ പൗലോസ് MLA. ഇടുക്കി ജില്ലാതല പ്രവേശനോത്സവം ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റവും നാടിന്റെ മാറ്റമാണ്. സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകുന്ന പരിഗണന ചെറുതല്ല. പലവിധ പ്രയാസങ്ങൾ നേരിടുന്ന സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലയിലുള്ള ജനവിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിലൂടെ കരുത്തും പിന്തുണയും നൽകുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ സംസ്ഥാന ശരാശരിയേക്കാൾ മികച്ച വിജയശതമാനമാണ് ഇടുക്കി ജില്ല കൈവരിച്ചത്. പലവിധ പ്രതിസന്ധികൾക്കിടയിലും തിളക്കമാർന്ന നേട്ടം കൊയ്തതിൽ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അഭിനന്ദനം അർഹിക്കുന്നുവെന്നും MLA പറഞ്ഞു. സർക്കാർ നിയന്ത്രണത്തിലുള്ള സംസ്ഥാനത്തെ ഏക ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഈ വർഷത്തെ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സേനാപതി വേണു MLA പറഞ്ഞു. ഇംഗ്ലീഷ് പഠനം സ്വായത്തമാക്കാൻ കഴിയുന്ന ഈ അവസരം പ്രയോജനപ്പെടുത്തി സമൂഹത്തിന് നന്മ പകരുന്ന മിടുക്കരായി വിദ്യാർത്ഥികൾ മാറണം. വിദ്യാഭ്യാസത്തെ ലഹരിയാക്കി മറ്റ് ലഹരികളെ ജീവിതത്തിന്റെ പുറത്തു നിർത്തണമെന്നും MLA കൂട്ടിച്ചേർത്തു. ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വികസന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി സജി, ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA രജനി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി ഇലിപ്പുലിക്കാട്ട്, ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം റോസമ്മ മാത്യു, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഗീത PC തുടങ്ങിയവർ പങ്കെടുത്തു. ആനീറങ്കൽ ജലാശയത്തിലെ ബോട്ടിംഗ് നിരോധിച്ച് 3 വർഷമാകുമ്പോൾ ഹൈക്കോടതി ഉത്തരവിന്റെ പുനഃപരിശോധനയ്ക്ക് സർക്കാർ നിയമ നടപടികളിലേക്ക് കടക്കുന്നു. കഴിഞ്ഞ ദിവസം മൂന്നാറിലെത്തിയ ടൂറിസം വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ് ഈ വിഷയത്തിൽ നിവേദനം നൽകിയ കോൺഗ്രസ് നേതാക്കളെ ഇക്കാര്യം അറിയിച്ചു. സർക്കാർ പുതിയ സത്യവാങ്മൂലം കോടതിയിൽ നൽകുന്നതിന് നടപടി സ്വീകരിക്കുമെന്നാണ് വിവരം. ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലകളിൽ അരിക്കൊമ്പൻ എന്ന ഒറ്റയാന്റെ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് 2023 ജൂലൈ 14 ആനീറങ്കൽ ജലാശയത്തിലെ ബോട്ടിംഗ് നിരോധിച്ച് ഹൈക്കോടതി ഉത്തരവിറക്കിയത്. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് ആനീറങ്കൽ ജലാശയത്തിലെ ബോട്ടിംഗ് നിരോധിക്കണമെന്നായിരുന്നു വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെട്ട വിദഗ്ധ സമിതിയുടെ ശുപാർശ. ഹൈക്കോടതി ഉത്തരവ് പുനഃപരിശോധിക്കാതെ ബോട്ടിംഗ് പുനരാരംഭിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഇക്കാര്യത്തിൽ പുതിയ സത്യവാങ്മൂലം നൽകാൻ കഴിഞ്ഞ സർക്കാർ നടപടി സ്വീകരിച്ചതുമില്ല. ഇടുക്കി, മാട്ടുപ്പെട്ടി, തേക്കടി എന്നിവിടങ്ങളിലെല്ലാം കാട്ടാനകളുണ്ടെന്നിരിക്കെ ആനീറങ്കലിൽ മാത്രം ബോട്ടിംഗ് നിരോധിക്കേണ്ട സാഹചര്യമില്ലെന്നാണ് നാട്ടുകാരുടെ വാദം. ആനീറങ്കലിൽ ബോട്ടിംഗ് നിരോധിച്ചതോടെ 1 പൊൻചൂൺ ബോട്ടും 2 സ്പീഡ് ബോട്ടുകളും 4 പെഡൽ ബോട്ടുകളും വെറുതെ കിടന്ന് നശിക്കുന്നതിനാൽ 1 കോടിയോളം രൂപയുടെ നഷ്ടം ഹൈഡൽ ടൂറിസം വിഭാഗത്തിനുണ്ടായെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അധികൃതർ നൽകിയ റിപ്പോർട്ടിലുള്ളത്. ബോട്ടുകൾ നശിക്കുന്നത് മൂലമുള്ള നഷ്ടം കൂടാതെ സീസണിൽ പ്രതിദിനം 1 ലക്ഷം രൂപ വരെ ഹൈഡൽ ടൂറിസം വിഭാഗത്തിന് നഷ്ടമുണ്ട്. ബോട്ടിംഗ് ഉണ്ടായിരുന്നപ്പോൾ ഒട്ടേറെ സഞ്ചാരികൾ എത്തിയിരുന്ന ആനീറങ്കലിൽ ഇപ്പോൾ പേരിന് മാത്രമാണ് സഞ്ചാരികൾ എത്തുന്നത്. ഡീസൽ ഇന്ധനം ഉപയോഗിക്കുന്ന ബോട്ടുകൾ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുമെന്നും ബോട്ടുകൾ ഓടിക്കുമ്പോഴുള്ള ശബ്ദം കാട്ടാനകളെ പ്രകോപിപ്പിക്കുന്നു എന്നുമായിരുന്നു വിദഗ്ധ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ അംഗീകരിച്ച് ഹൈക്കോടതി ആനീറങ്കലിലെ ബോട്ടിംഗ് നിരോധിച്ചത്. ഈ സാഹചര്യത്തിൽ ഈ ബോട്ട് സർവീസിന്റെ സാധ്യത പരിശോധിക്കാമെന്ന് ഹൈഡൽ ടൂറിസം വിഭാഗം ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നതാണ്. എന്നാൽ തുടർ നടപടികളുണ്ടായില്ല. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇടുക്കി ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 5 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് കുയിലിമലയിലുള്ള ജില്ലാ ആസ്ഥാന ക്യാമ്പിൽ വെച്ച് നടന്ന പരിസ്ഥിതി ദിനാചരണം 1 വൃക്ഷം നട്ടുപിടിപ്പിക്കാം, ഹരിതഭാവി സൃഷ്ടിക്കാം എന്ന സന്ദേശമുയർത്തി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു IPS വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി ജില്ലാ പോലീസ് മേധാവി സന്ദേശം നൽകി. അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഇമ്മാനുവേൽ പോൾ, നർക്കോട്ടിക് സെൽ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് മുഹമ്മദ് റിയാസ്, കേരള പോലീസ് അസോസിയേഷനിലെയും ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായിരുന്നു. അടിമാലിയിലെ ഓൺലൈൻ കച്ചവട സ്ഥാപനത്തിൽ നിന്നും വ്യാജ വിലാസത്തിൽ വന്ന കഞ്ചാവ് മിഠായികൾ പിടികൂടി. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തണ്ടർ പ്രോഗ്രാമിന്റെ ഭാഗമായി ഓൺലൈൻ കച്ചവട സ്ഥാപനങ്ങളിലും ഡെലിവറി ഗോഡൌണുകളിലും നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് മിഠായികൾ പിടികൂടിയത്. 2 പാക്കറ്റുകളിലായി 300 ഗ്രാമോളം വരുന്ന 60 മിഠായികളാണ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ടെത്തിയത്. മിഠായി പാക്കറ്റുകളുടെ പുറമെ നൽകിയ മേൽവിലാസം വ്യാജമാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ എക്സൈസ് സംഘത്തിന് ബോധ്യമായി. മേൽവിലാസം വ്യാജമായതിനാൽ പാഴ്സൽ പാക്കറ്റുകൾ തിരിച്ചയക്കാൻ സ്ഥാപനത്തിൽ സൂക്ഷിച്ചതായിരുന്നു. സ്ഥാപന മാനേജ്മെന്റിനെയും ജീവനക്കാരെയും ചോദ്യം ചെയ്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായില്ല. സംഭവത്തിൽ തുടരന്വേഷണം ഉണ്ടാകുമെന്നും ജില്ലയിലെ മറ്റ് സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ പരിശോധന കർശനമാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇത്തരത്തിലുള്ള മിഠായി പാക്കറ്റുകൾ യുവാക്കളെയും കുട്ടികളെയും ലക്ഷ്യമിട്ടാണ് വിപണിയിൽ ഇറക്കുന്നത്. ഇക്കാര്യങ്ങളിൽ മാതാപിതാക്കൾക്കും സ്കൂൾ അധ്യാപകർക്കും ശ്രദ്ധ വേണമെന്ന് ഉദ്യോഗസ്ഥർ ഓർമ്മപ്പെടുത്തി. ചിലയിടങ്ങളിൽ സഞ്ചാരികളും നാട്ടുകാരും തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ വിനോദസഞ്ചാര മേഖലയാകെ പ്രതികൂലമായി ബാധിക്കുമ്പോൾ ഉത്തരവാദിത്ത വിനോദസഞ്ചാരത്തിന് മാതൃകയായി ചിലയിടങ്ങളും ജില്ലയിലുണ്ട്. ഈസ്റ്റ് മൂന്നാർ എന്നറിയപ്പെടുന്ന പൂപ്പാറ, ശാന്തൻപാറ, പൊന്മുടി, പന്നിയാർകുട്ടി, രാജാക്കാട് മേഖലകളിൽ ട്രക്കിംഗ് നടത്തുന്ന ജീപ്പ് ഡ്രൈവർമാരും ടൂറിസം സംരംഭകരും സ്വമേധയാ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് സഞ്ചാരികളുടെ സുരക്ഷിത യാത്രയ്ക്കും താമസത്തിനും സൗകര്യമൊരുക്കുന്നത്. ഈ മേഖലകളിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ട്. വാഹനങ്ങൾക്കും താമസ സ്ഥലങ്ങളിലും അമിത വാടക ഈടാക്കുന്നതാണ് പലപ്പോഴും സഞ്ചാരികളുമായുള്ള വാക്കുതർക്കങ്ങൾക്ക് കാരണമാകുന്നത്. എന്നാൽ ഈ സ്ഥലങ്ങളിൽ ഇതിനെല്ലാം നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. കൂടുതൽ തുക സഞ്ചാരികളിൽ നിന്ന് വാങ്ങില്ലെന്ന് ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഒന്നിച്ചെടുത്ത തീരുമാനമാണ്. പൂപ്പാറ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജീപ്പ് സഫാരി സിൻഡിക്കേറ്റ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ഡ്രൈവർമാർക്കും ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കൃത്യമായി പരിശീലനം നൽകുന്നുണ്ട്. സഞ്ചാരികളോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണമെന്ന ബോധ്യം ഈ സംഘടനയിലുള്ള എല്ലാവർക്കുമുണ്ട്. പഞ്ചായത്ത്, മോട്ടോർ വാഹന വകുപ്പ്, ടൂറിസം വകുപ്പ് എന്നിവ മുൻകൈയെടുത്ത് ഡ്രൈവർമാർക്കും ടൂറിസം സംരംഭകർക്കും വിദഗ്ധ പരിശീലനം നൽകണമെന്നാണ് ജീപ്പ് സഫാരി സിൻഡിക്കേറ്റ് പ്രസിഡന്റ് ആശിഷ് വർഗീസ് പറയുന്നത്.

നിങ്ങൾ കേട്ടത് ഇടുക്കി ഈ ആഴ്ചയിൽ. ഇനി ഈ ചില ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാൽക്കണ്ണാടി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. രചന എസ് രമേശൻ നായർ, സംഗീതം എം ജയചന്ദ്രൻ.

ഇന്ന് രാത്രി 10:30 ഹൃദയരാഗങ്ങൾ വാട്സപ്പ് സന്ദേശഗാന പരിപാടി. ഇഷ്ടഗാനങ്ങൾ ആസ്വദിക്കുവാനും പ്രിയമുള്ളവർക്കായി സമർപ്പിക്കുവാനും ശ്രോതാക്കൾ സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281200715. ഇന്ന് രാത്രി 10:30 മുതൽ ഹൃദയരാഗങ്ങൾ വാട്സപ്പ് സന്ദേശഗാന പരിപാടി.

ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി പറയാം. ചോദ്യം ഇതായിരുന്നു, അൾട്രാ വയലറ്റ് രശ്മികൾ കാണാൻ കഴിവുള്ള ഷഡ്പദം ഏത്? ഉത്തരം തേനീച്ചാ.

0: ആകാശവാണി
1: നാട്ടുചിന്ത ചാക്യാർ കൂത്ത് അവതരിപ്പിക്കുന്നത് രാമൻ ചാക്യാർ.

ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ദൂതനായിരിക്കുന്ന ഹനുമാന്റെ മുഖത്തിങ്കൽ നിന്നും ലങ്കാപുരവർത്തിനിയായിരിക്കുന്ന സീതാദേവിയുടെ വൃത്താന്തത്തെ ശ്രവിച്ച് കുപിതനായി രാവണവധം പ്രതിജ്ഞ ചെയ്ത്

അതിക്രമിച്ച് സമുദ്രതീരത്തെ പ്രാപിച്ച് വരുണനോട് മാർഗത്തെ അപേക്ഷിച്ച സമയത്തിങ്കൽ കൊടുക്കായിക ഹേതുവായിട്ട് കുപിതനായി

ഗിരിനിവഹങ്ങളെ കൊണ്ട് സേതുബന്ധിച്ച് സമുദ്രമതിക്രമിച്ച് ലങ്കയുടെ ഉത്തരഗോപുരദ്വാരത്തെ പ്രാപിച്ച് അവിടെ സേനാനിവേശം ചെയ്ത് അധിവസിക്കുന്ന കാലത്തിങ്കൽ വിഭീഷണാമാത്യന്മാരിൽ നിന്നും രാവണന്റെ നഗരരക്ഷാവൃത്താന്തത്തെ കേട്ട് സുഗ്രീവനെ കൊണ്ട് വിരോധിപുര നിരോധനം ചെയ്ത് രാവണൻ നയജ്ഞനോ ദണ്ഡ്യനോ എന്നറിയാനായിക്കൊണ്ട് ഒരു ദൂതനെ നിയോഗിക്കാനായിക്കൊണ്ട് സുഗ്രീവനോട് അരുളിച്ചെയ്യൂതം ചെയ്തു. തദനന്തരമാകട്ടെ.

ദൂതൂ അല്ലേ സുഗ്രീവൻ, നമ്മളുടെ സമീപത്തിങ്കൽ നിന്നും ഒരു ദൂതൻ വേഗം രാവണന്റെ സമീപത്തിങ്കലേക്ക് പോട്ടെ. എന്നിപ്രകാരം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സുഗ്രീവനെ സമീപത്തിങ്കൽ വിളിച്ച് സുഗ്രീവനോടായിക്കൊണ്ട് വഴിപോലെ ഇങ്ങനെ പറയുകയാണ് ഉണ്ടായത്. എന്നാൽ എപ്പോഴാണ് ഭഗവാൻ സുഗ്രീവനെ വിളിച്ചിങ്ങനെ പറയേണ്ടായിരുന്നത്? ഏതായിരുന്നു ആ സന്ദർഭം എന്നാണെങ്കിൽ, ആ ഹനുമാൻ ലങ്കയിൽ പോയി സീതാദേവിയുടെ വർത്തമാനമൊക്കെ അറിഞ്ഞ് ഇവിടെ വന്ന് അറിയിച്ച സമയത്തിങ്കൽ ഭഗവാൻ അത് കേട്ട് കോപിച്ച് രാവണവധം പ്രതിജ്ഞ ചെയ്ത് സുഗ്രീവാദിവാന്റെ വീരന്മാരോടും അനുജനായിരിക്കുന്ന ലക്ഷ്മണനോടും കൂടി സീതാദേവിയെ അന്വേഷിച്ച് ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഓരോരോ പ്രദേശങ്ങളെ അതിക്രമിച്ച് സമുദ്രമൊക്കെ കടന്ന് ലങ്കയുടെ ഉത്തര ഗോപുരദ്വാരം ഉണ്ടല്ലോ, അവിടക്കെ ഗോപുരദ്വാരം, അവിടെ വന്ന് സേനാനിവേശമൊക്കെ ചെയ്ത് അങ്ങനെ അധിവസിക്കുകയായിരുന്നു ഭഗവാൻ. ആ സമയത്താണ് ഭഗവാന് തോന്നുന്നുണ്ടായത്, എന്താ അത് താൻ ഇവിടെ ആദ്യമായിട്ടാണ് വരണത് അല്ലേ, രാമൻ ലങ്കയിൽ ഇനി മുമ്പ് വരേണ്ടായിട്ടില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് വരുമ്പോൾ എന്താണ് അവിടുത്തെ സമ്പ്രദായം, എങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ പറഞ്ഞാലാണ് അവിടെ നേരെയാവുക എന്നൊന്നിപ്പോൾ ഭഗവാൻ അറിയില്ല. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ അവിടെ നിന്നൊന്നങ്ങനെ നോക്കി. ആ സമയത്തെങ്കിലാണ് കാര്യം അപകടമാണെന്ന് മനസ്സിലായത്. എന്താ അത്? ഈ ആകെ ഒരു പന്തിയല്ലായി ഉണ്ട് അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ. അവിടെ രക്ഷിക്കാനും രക്ഷിക്കാനും ഒന്നും ഒരു നാഥനില്ലാത്ത അവസ്ഥയാണ്. ആ സമയത്ത് ഭഗവാന് തോന്നി, അല്ലേ സുഗ്രീവാ, ഇങ്ങനെ ആയാൽ കാര്യം ബുദ്ധിമുട്ടായിത്തീരും. എന്താ അത്? ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങളുടെ കൂടെ കൊണ്ടുവന്നേക്കണത്? നമ്മുടെ സഹായത്തിന് വേണ്ടിയിട്ടാ അല്ലേ? ഇവരിങ്ങനെ തോന്നിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അവരുടെ ഇവിടെയൊക്കെ പോയി ഇരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മുടെ ആ യുദ്ധത്തിൻ്റെ സമയമാകുമ്പോൾ ഇവരെ അന്വേഷിച്ച് നടക്കേണ്ടി വരും ഓരോരുത്തരെ. അതുകൊണ്ട് ഇവരെയൊക്കെ ആദ്യം ഒന്ന് അടക്കി ഒതുക്കി ഇരുത്തണം, എന്നിട്ട് വേണം ഇവരോട് കാര്യം പറയാൻ എന്ന് ഭഗവാൻ സുഗ്രീവനെ വിളിച്ച് പറയേണ്ടായത്. സുഗ്രീവൻ ഒട്ടും താമസം ഉണ്ടായില്ല, ഭഗവാന്റെ കൽപ്പനയല്ലേ, വേഗം ആ ലങ്കയിൽ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന ആ വാനരന്മാരുടെ അടുത്ത് വന്ന്, അല്ലേ വാനരന്മാർ കേട്ടില്ലേ, ഏ ഒരു കുരങ്ങൻ പോലും ഇനി ഇരിക്കണേ ഇരിപ്പിന്ന് അനങ്ങാൻ പാടില്ല, ഇപ്പം എങ്ങനെ ഇരിക്കണോ അതുപോലെ ഇത് കഴിയണ വരെ ഇരിക്കണം, എന്തെങ്കിലും പ്രവർത്തിക്കാറാവുമ്പോൾ ഞാൻ പറയും, എന്നിട്ടേ അവിടുന്ന് അനങ്ങാൻ പാടുള്ളൂ എന്ന് ആ സുഗ്രീവൻ ആ വാനരന്മാരോട് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ അറിയിച്ച സമയത്തിങ്കൽ ആണ് ഭഗവാൻ സുഗ്രീവനെ വിളിച്ചിങ്ങനെ പറയേണ്ടായത്. എന്താ പറയേണ്ടായത്? ദൂതാ ഗച്ഛതു, അല്ലേ സുഗ്രീവാ, നമ്മളുടെ സമീപത്തിങ്കൽ നിന്നും വേഗം ഒരു ദൂതനെ രാവണന്റെ സമീപത്തിങ്കിലേക്ക് പറഞ്ഞേക്കണം. എന്നാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ രാവണന്റെ സഭയിലേക്ക് ദൂതനെ തിരഞ്ഞെടുത്ത് പറഞ്ഞേക്കണത് എന്നാണെങ്കിൽ, ആ രാവണന്റെ സ്വഭാവം എന്താണെന്നറിയണം. അതിനു വേണ്ടിയിട്ടാ രാവണൻ നയജ്ഞനാണോ ദണ്ഡ്യനാണോ എന്നറിയണം. നയജ്ഞൻ എന്ന് പറഞ്ഞാൽ നല്ല വാക്ക് പറഞ്ഞാൽ രാവണൻ കേൾക്കൂ, അതല്ല ദണ്ഡം തന്നെ പ്രയോഗിക്കണോ രാവണന്റെ അടുത്ത് നിന്ന്. ദണ്ഡെന്ന് പറഞ്ഞാൽ യുദ്ധം തന്നെ, രാവണന്റെ അടുത്ത് യുദ്ധം ചെയ്യണോ അതോ നല്ല വാക്ക് പറഞ്ഞാൽ കേൾക്കണോ, അതറിയാൻ വേണ്ടിയിട്ടാണ് ദൂതനെ പറഞ്ഞയക്കണമെന്ന് പറയേണ്ടായത്. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള കാര്യമല്ലേ സുഗ്രീവാ. എന്താ അത്? രാവണൻ നയജ്ഞനല്ല, ദണ്ഡ്യൻ തന്നെയാണ്, രാവണന്റെ അടുത്ത് നല്ല വാക്ക് പറഞ്ഞാലൊന്നും കേൾക്കില്ല. ഏ അങ്ങനെയുള്ള രാവണന്റെ അടുത്ത് യുദ്ധം തന്നെ ചെയ്യണം എന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടാണ് ലങ്കയിലേക്ക് വന്നേക്കണത് അല്ലേ. അതിനുവേണ്ട സൈന്യബലവും നമുക്കുണ്ട്, അതിന് തയ്യാറായിട്ടാണ്, സേനാബലത്തോട് കൂടിയിട്ടാണ് നമ്മളിവിടെ വന്നേക്കണത്. ഇനി ആദ്യം ഒരു ദൂതനെ രാവണന്റെ സഭയിലേക്ക് തിരഞ്ഞെടുത്ത രാവണന്റെ സ്വഭാവം എന്താണെന്ന് അറിയേണ്ട ആവശ്യമുണ്ടോ? വാസ്തവം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല സുഗ്രീവാ. പക്ഷേ ഇതിൻ്റെ പരമാർത്ഥം അറിയാത്ത ആളുകളുണ്ടാവും. എന്താ അത്? ഇപ്പം എല്ലാം പരമാർത്ഥം അറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ ആളുകൾ ഓരോന്ന് പറയുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ. അവർക്ക് എന്താ തോന്നി അത് അവർ തോന്നിയ പോലെ പറഞ്ഞുകൊണ്ട് കിടക്കുക, അത്ര തന്നെയാണ് ലോകത്ത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാത്ത ജനങ്ങൾ രാമനെക്കുറിച്ച് ഓരോരോ അപവാദങ്ങൾ ലോകത്തിൽ ഇങ്ങനെ പറഞ്ഞു കിടക്കാൻ ഇടവരും. രാമൻ തെറ്റു പ്രവർത്തിച്ചു, അതിനെ ഇടവരുത്തണ്ട. അതുകൊണ്ടാണ് ഒരു ദൂതനെ രാവണന്റെ സഭയിലേക്ക് തിരഞ്ഞെടുത്ത് പറഞ്ഞേക്കുന്നത് പറയേണ്ടായത്. എന്നാൽ ഈ ദൂതന്മാർ തന്നെ പ്രധാനമായിട്ടും മൂന്ന് വിധത്തിലുണ്ട്, ഉത്തമൻ, മധ്യമൻ, അധമൻ. ഇങ്ങനെ പേര് പാത്രം പറഞ്ഞാൽ അവരുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാവുമോ സുഗ്രീവാ? സുഗ്രീവൻ പല ദിക്കിലേക്കും പലരെയും പറഞ്ഞേക്കാനുള്ള ആളല്ലേ. ഏ എന്ന് മാത്രമല്ല, പറഞ്ഞയച്ചിട്ട് അബദ്ധം പറ്റാതിരിക്കേണ്ടിയിരിക്കണമെങ്കിൽ എന്താ അവരുടെ സ്വഭാവം എന്നും കൂടെ അറിയണ്ടേ? പ്രശ്നവാദി എന്താ അവൻ്റെ സ്വഭാവം എന്നാണെങ്കിൽ, അവനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ അവൻ അവിടെ ഇങ്ങനെ പരുകി നിൽക്കും. അതേ നീ അവിടെ പോയിട്ടൊരു കാര്യം സാധിച്ചിട്ട് വരുമോ? എന്താ സംശയിക്കണേ? അതല്ല, ഇപ്പം അങ്ങോട്ട് പോയാൽ, ഇപ്പം ഇങ്ങോട്ട് പോയാൽ അവിടെ എത്തും, അത് തന്നെ ആവശ്യമില്ലാതെ ഇങ്ങോട്ട് ചോദിക്കാൻ പുറപ്പെട്ടു അങ്ങോട്ട് പറയുമ്പോൾ. അതല്ല, ഈ സമയത്താണ് അയാൾ പുറത്തേക്ക് പോകാറുള്ളത്,
അപ്പോൾ വെറുതെ അവിടം വരെ പോയി അബദ്ധമായിട്ട് വരണ്ടല്ലോ, ഒരു പ്രയോജനം ഇല്ലാണ്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിന് നീ അവിടെ ചെന്ന് അന്വേഷിച്ചാലല്ലേ അറിയുള്ളൂ അയാൾ അവിടെ ഉണ്ടോ പുറത്തേക്ക് പോയി കാണുന്നുള്ളത്. അവർ പോകാൻ കഴിയില്ല, അതാ പ്രധാനമായിട്ടുള്ള കാര്യം. അതിന് അവൻ എന്തെങ്കിലും പ്രശ്നം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് പ്രശ്നവാദി. പിന്നെയുണ്ട് ഗുരു. ഗുരു ഗുരു എന്ന് പറഞ്ഞാൽ സ്വതേ എന്തെങ്കിലും വിദ്യ അഭ്യസിപ്പിക്കുന്നവരെയാണ് ഗുരുക്കന്മാരെന്ന് പറയാറുള്ളത്. ഇന്ന വിദ്യ എന്നില്ല, ഏത് വിദ്യ അഭ്യസിപ്പിക്കുന്നവരെയും ഗുരുക്കന്മാരെന്ന് തന്നെയാണ് പറയാറ്. ഏ അവൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ, അതേ നീ പോയിട്ട് ഇന്ന ആളെ കണ്ട് ഒരു കാര്യം സാധിച്ചിട്ട് വരുമോ എന്ന് ചോദിച്ചാൽ അവൻ ഇങ്ങോട്ട് ഉപദേശിക്കാൻ തുടങ്ങും. അതെ ഇപ്പം അങ്ങോട്ട് പോവല്ല വേണ്ടത്, ഇപ്പം താനും അയാളായിട്ട് വലിയ ലോഹ്യത്തിലല്ലേ. അതെ ഇപ്പം അതങ്ങോട്ട് പറയാൻ പുറപ്പെട്ടാൽ അയാൾക്ക് കുറച്ച് ലോഹ്യം ഇല്ലാണ്ടാവുമെന്ന് മാത്രമല്ല കുറച്ച് അലോഹ്യയെന്നും വരും. അതുകൊണ്ട് അവൻ അങ്ങോട്ട് എന്തെങ്കിലും ഉപദേശിക്കാൻ പുറപ്പെട്ടാൽ ഇങ്ങോട്ട് ഉപദേശിക്കാൻ പുറപ്പെടും, സ്വയം ഗുരുവാവും. ഇങ്ങനെയുള്ളവനെ തിരഞ്ഞെടുത്ത് പറഞ്ഞേച്ചിട്ട് എന്താ പ്രയോജനം? രാവണ സഭയിലേക്ക് ഒരു പ്രയോജനമില്ല. പിന്നെ മൗനി. മൗനി മൗനി എന്ന് പറഞ്ഞാൽ എന്തങ്ങോട്ട് ചോദിച്ചാലും ഒരക്ഷരം അവൻ മിണ്ടില്ല. പിന്നെ കിമേകൻ. കിമേകൻ കിമേകൻ എന്ന് പറഞ്ഞാൽ ഏകനല്ലാത്തവൻ. അവനെ എവിടേക്ക് പോകണ്ടെങ്കിലും ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല, എപ്പോഴും ഒരു കൂട്ട് വേണം. അതേ നീ ഇന്ന ആളെ കണ്ട് ഒരു കാര്യം സാധിച്ചിട്ട് വരുമോ? എനിക്കിപ്പോൾ പോകണേനും വിരോധമില്ല, കാര്യം അവിടെ ചെന്ന് പറയണേനും വിരോധമില്ല, പക്ഷേ അവനും കൂടെ കൂടെ വേണം. ആഹാ എനിക്ക് അവനെ വിളിച്ച് പറഞ്ഞേച്ചാൽ പറയും, നിന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് വിരോധമൊന്നുമില്ല, പിന്നെ നിന്റെ വിരോധം നോക്കിയിട്ട് വേണം എനിക്ക് അവനെ വിളിച്ച് പറഞ്ഞേക്കാനായിട്ട്. ഇങ്ങനെ എവിടേക്ക് പോകണ്ടെങ്കിലും അവൻ്റെ സഹായം വേണം. പിന്നെയുണ്ട് സ്തംഭമൂലകൻ. സ്തംഭമൂലകൻ സ്തംഭമൂലകൻ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും സ്തംഭത്തിൻ്റെ പിന്നിലേ അവനെ കാണുള്ളൂ. അവനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചാൽ, അതേ നീ പോയിട്ട് ഇന്ന ആളെ കണ്ട ഒരു കാര്യം സാധിച്ചിട്ട് വരുമോ? നീ ആ തൂണ്ട അങ്ങോട്ട് മാറിയത് എന്ന് പറഞ്ഞാൽ അവൻ വേറെ ആ തൂണ്ട അവിടുന്ന് വേറൊരു തൂണ്ട അവിടെ ചാടി മാറിയേക്കും. അതെ നിന്റെ മുഖം കാണാൻ പറ്റില്ല എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ കണ്ട് നേരിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. കാര്യം മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയണ്ടേ, അത് നിന്റെ മുഖം കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അവൻ ആ തൂണ്ട അവിടുന്ന് ഈ പുറത്തെ തൂണ്ട അവിടേക്ക് മാറിയേക്കും. അങ്ങനെ എന്ത് ചോദിച്ചാലും അവൻ തൂണ്ട അവിടുന്ന് മാറില്ല, ആ തൂണ്ട ചോട്ടിൽ തന്നെ നിൽക്കുള്ളൂ. പിന്നെ പ്രേക്ഷക പ്രേക്ഷകൻ. അവനാണ് ഏറ്റവും കൊള്ളരുതാത്തവൻ. അവനെ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവനിങ്ങനെ ആ വഴിക്ക് വേറെ ആരെങ്കിലും പോകുന്നുണ്ടോ എന്ന് നോക്കും, അവനെ പറഞ്ഞേൽപ്പിക്കും, അവൻ വേറൊരാളെ പറഞ്ഞേൽപ്പിക്കും, അങ്ങനെ കാര്യം എത്തേണ്ടവൻ്റെ ചെവിയിൽ എത്തുണ്ടാവില്ല. അതാണ് പ്രേക്ഷക പ്രേക്ഷകന്മാർ. പിന്നെയുണ്ട് ബാണൻ. ബാണൻ എന്ന് പറഞ്ഞാൽ ശരം വിട്ട പോലെ പോവാം. എന്തെങ്കിലും കാര്യത്തിൽ വിളിച്ചാൽ അവൻ ഓടിക്കൊണ്ട വരിക തന്നെ ഉള്ളൂ, കാര്യം മുഴുവൻ കേൾക്കാൻ സമയമുണ്ടാവില്ല, അതിനും ഭവനം ഓട്ടവും കഴിഞ്ഞുണ്ടാവും, അതുപോലെ തന്നെ തിരിച്ചു വരികയും ചെയ്യും. ഇങ്ങനെ അധമന്മാരായിട്ടുള്ള ദൂതന്മാർ 7 വിധത്തിലുണ്ട്. പിന്നെ എങ്ങനെയുള്ള ദൂതനെ വേണം? ബുദ്ധിദാന നിപുണ ദൂത ദൂതൻ ബുദ്ധിദാന നിപുണനായിരിക്കണം. ആ ബുദ്ധി ദാനം ചെയ്യാൻ സമർത്ഥനായിട്ടുള്ള ആളെ വേണം. ബുദ്ധിദാനോ അതെന്താണോ അത്? ഏ ഇതിന് ആരും പറഞ്ഞ് കേട്ടിട്ടില്ലേ? പല ദാനങ്ങളെക്കുറിച്ചും കൊടുത്തതായിട്ടും വാങ്ങിച്ചതായിട്ടും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഭൂമിദാനം, അന്നദാനം, രക്തദാനം, വസ്ത്രദാനം, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ഒരു ദാനം മാത്രം അവൻ പറഞ്ഞ് കേട്ടിട്ടില്ല. ഏ എന്താ അത്? ബുദ്ധിദാനം. എന്താണോ ഈ ബുദ്ധിദാനം? ബുദ്ധിദാനം എന്ന് പറഞ്ഞാൽ ആ ശത്രുവിൻ്റെ സമീപത്തിങ്കൽ ചെന്ന് ശത്രുവിനെ സന്മാർഗത്തിൽ കൂടി കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം. അതിന് സമർത്ഥനായിട്ടുള്ള ആളെ വേണം രാവണന്റെ സഭയിലേക്ക് തിരഞ്ഞെടുത്ത് പറഞ്ഞേക്കാനായിട്ട്. അതിനിപ്പോൾ ആരാ നമ്മുടെ കൂട്ടത്തിൽ? ഈ അസംഖ്യം പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, ഇല്ലായൊന്നുമില്ല, ആളുകൾ ഇല്ലായില്ല, പക്ഷേ ആരാണ് അതിന് സമർത്ഥനായിട്ടുള്ള ആൾ എന്നാണെങ്കിൽ ആ നമ്മുടെ അംഗദൻ മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അംഗദനെ വിളിച്ച് പറഞ്ഞേക്കാം. ഏ അംഗദ ദൂത അംഗദൻ ദൂതനായിട്ട് പോട്ടെ. അംഗദൻ അതിന് കഴിവും സാമർഥ്യവും ബുദ്ധിയും പരാക്രമവും യോഗ്യതയൊക്കെ ഉള്ള ആളാണ്. എങ്ങനെയുള്ള ആളാണ് അംഗദൻ എന്നാണെങ്കിൽ ബാലിന പുത്ര അംഗദ ദൂത ഗച്ഛതൂ. ബാലിയുടെ പുത്രനായിട്ടുള്ള ആളാണ് അംഗദൻ. ബാലി മഹാവീര ശൂര പരാക്രമിയായിട്ടുള്ള കുരങ്ങനായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആ ബാലിയുടെ പുത്രനാകുമ്പോൾ ആ അച്ഛൻ്റെ പരാക്രമവും കേമത്വവും യോഗ്യതയൊക്കെ അംഗദന് കിട്ടാണ്ട് വരില്ല. അതുകൊണ്ട് അംഗദം തന്നെ ദൂതനായിട്ട് പോട്ടെ. അങ്ങനെ ദൂതനായിട്ട് പറഞ്ഞയക്കാം. നിശ്ചയിക്കേണ്ടത് ആ അത് മതി. അംഗദനു കഴിവും സാമർഥ്യവും ബുദ്ധിയും യോഗ്യതയൊക്കെ ഉള്ള ആളാണ്. എന്നാൽ എന്താണിപ്പോൾ അംഗദൻ ലംഘിച്ചെന്ന് രാവണനോട് പറയേണ്ടത്? പൗലസ്ത്യസ്യ ഹിതം ബ്രവീതു. ആ പൗലസ്ത്യന് ഹിതത്തെ പറയട്ടെ. ആ പുലസ്ത്യ വംശ സമ്പൂതനായിരിക്കുന്ന രാവണന് ഇഷ്ടത്തെ പറയട്ടെ. കേമായിപ്പോ ഇല്ലേ? എന്താ പറയുക, രാവണ ഇഷ്ടമായിട്ടുള്ള കാര്യം എന്ത് പറഞ്ഞാലാണ് രാവണ ഇഷ്ടാവുക, സന്തോഷമാവുക എന്നാണെങ്കിൽ, അല്ലേ രാവണ നീ ഇവിടെ കൊണ്ടുവന്ന് എത്തിയിട്ടുള്ള ഒരുത്തിയെ, ആ രാമൻ്റെ ധർമ്മപത്നിയായിരിക്കുന്ന സീതാദേവിയെ, അവളെ ആര് വന്ന് ചോദിച്ചാലും കൊടുക്കരുത്. രാമൻ തന്നെ വന്ന് ചോദിച്ചാലും ആ സീതാദേവി നീ കൊടുക്കരുത് രാവണ. എന്ന് മാത്രമല്ല നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആ ലക്ഷ്മണൻ്റെ ഭാര്യയുള്ള ഉർമ്മിള, ഉർമ്മിളയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണം. ഇതാണ് ഇപ്പോൾ രാവണ് ഇഷ്ടമായിട്ടുള്ള കാര്യം. ഇത് പറഞ്ഞാൽ

ആണ് രാവണന് സന്തോഷമാവുക. എന്ത് പറഞ്ഞാലാണ് രാവണന് ഭാവിയിൽ ശ്രേയസ് ഉണ്ടാവുന്നത്, അഭിവൃദ്ധി ഉണ്ടാവുന്നത്, ഉന്നതി ഉണ്ടാവുന്നത്, പുരോഗമനം ഉണ്ടാവുന്നത്? ആ വാക്കിനെ വേണം അംഗദനോട് പറഞ്ഞയക്കാനായിട്ട്. എന്താപ്പോ രാവണനോട് ഭാവിയിൽ ശ്രേയസ് ഉണ്ടാവാനായിട്ട് പറഞ്ഞയക്കേണ്ടത്? ഇപ്പോൾ രാവണന്റെ അവസ്ഥ എന്താ? ലങ്കാധിപതി എന്ന സ്ഥാനത്താണ്, സിംഹാസനത്തിലാണ് രാവണൻ ഇരിക്കുന്നത് അല്ലേ. ഇനിയുള്ള കാലം മുഴുവൻ ആ രാവണൻ ആ രാക്ഷചക്രവർത്തിയായിട്ട് തന്നെ ആ സിംഹാസനത്തിൽ ലങ്കാരാജാവായിട്ട് തന്നെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താണോ രാവണനോട് പറഞ്ഞയക്കേണ്ടത് ആ വാക്കിനെ വേണം അംഗദനോട് പറഞ്ഞയക്കാനായിട്ട്. എന്നാൽ എന്താപ്പോ രാവണന് ഭാവിയിൽ ശ്രേയസ് ഉണ്ടാവാനായിട്ട് പറഞ്ഞയക്കേണ്ടത് എന്നാണെങ്കിൽ, താം സീതാം സഹസാ പരിത്യജ്യ, ആ സീതാദേവിയെ വേഗം ഉപേക്ഷിക്കുക. അതാണ് രാവണന് ഭാവിയിൽ ശ്രേയസ്സായിട്ടുള്ള കാര്യം. താനിവിടെ കൊണ്ടുവന്ന് ഇതിണ്ടല്ലോ, രാമന്റെ ധർമ്മപത്നിയായിരിക്കുന്ന സീതാദേവിയെ അശോകവനി ഉദ്യാനത്തിൽ ശിമിശാവക്ഷത്തിന്റെ ചോട്ടിൽ അവിടെ അങ്ങനെ ഇരുത്തിയിട്ടുണ്ട് അല്ലേ. അവളെ വേഗം ഉപേക്ഷിക്കുക. ഉപേക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എവിടെ കൊണ്ടാ ഉപേക്ഷിക്കുക രാവണൻ? അതിപ്പോ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓ, എവിടുന്നാ രാവണൻ പിടിച്ചുകൊണ്ടുവരേണ്ടായത്? കാട്ടിന്ന് അല്ലേ. കാട്ടി തന്നെ കൊണ്ടു ഉപേക്ഷിക്കുക, അതുപോരെ. അതുപോരാ, കാട്ടി കൊണ്ടു ഉപേക്ഷിച്ചാ പോരാ, പിന്നെന്താ വേണ്ടേ? തം രാമം ശരണം ഭജ, ആ രാമനെ ചെന്ന് ശരണം പ്രാപിക്കുക. ആ സീതാദേവിയെ ആ രാമന്റെ കാൽക്കൾ കൊണ്ടു കൊടുത്ത് താൻ ചെയ്ത തെറ്റിന് മാപ്പ അപേക്ഷിച്ച് ആ സീതാദേവിയെ രാമന് കൊണ്ടു കൊടുക്കുക. എന്താ അത്? എത്ര വലിയ തെറ്റ് ചെയ്തവനായാലും വേണ്ടില്ല, താൻ ചെയ്ത തെറ്റിന് മാപ്പ അപേക്ഷിച്ച് ആ സീതാദേവിയെ രാമന്റെ കാൽക്കൾ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ രാമൻ സ്വീകരിക്കും. അതിന് കഴിവുള്ള ആളാ രാമൻ. ആ ഞാൻ പറഞ്ഞു നോക്കാം, അല്ലെങ്കിൽ ചെല്ലുകയും ചെയ്യാം, രാവണനോട് അങ്ങ് പറഞ്ഞ പോലെയൊക്കെ പറയുകയും ചെയ്യാം. ഞാനിത് പറയാൻ പുറപ്പെടുന്ന സമയത്ത് ആഹാ നീ എന്നെ ഉപദേശിക്കാൻ വന്നേക്കല്ലേ, കടന്നു പോകുന്നു എന്ന് പറഞ്ഞ് രാവണൻ തന്നെ കഴുത്തു പിടിച്ച് തള്ളി ആണ് ഭാവമെങ്കിലോ. അപ്പോൾ ഇവിടെ ഒന്ന് പറയാം, എന്താ ഇങ്ങനെയാണ് രാവണൻ പ്രവർത്തിക്കേണ്ടത്, ഇനി എന്താ വേണ്ടേ അല്ലേ? അത് വേണ്ട അങ്കദാ. അങ്ങനെ രാവണൻ സീതാദേവിയെ രാമന് കൊണ്ടു കൊടുത്ത് രാമൻ്റെ പാദങ്ങളെ ശരണം പ്രാപിക്കാനല്ല ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പം തന്നെ ഇതും പറയാം. എന്താ അത്? അഹം വിഭീഷണം ദശമുഖസ്ഥാനേ അഭിഷിഷ്യാമി. അല്ലേ രാവണ, നീ ഇരിക്കുന്ന സിംഹാസനമുള്ള രാക്ഷസ ചക്രവർത്തിയാനുള്ള സ്ഥാനം, ആ സ്ഥാനത്ത് നിന്നെ മാറ്റി പകരം നിന്റെ അഞ്ചനായിരിക്കുന്ന വിഭീഷണനെ ലങ്കാരാജാവാക്കി വെച്ച് രാമൻ അഭിഷേകം ചെയ്യുന്നു പറയുക. ഇപ്പൊ നീ ഇരിക്കണല്ലോ ഞെളിഞ്ഞ് രാവൺ രാക്ഷസ ചക്രവർത്തിയാനുള്ള സ്ഥാനത്ത് ഇല്ലേ, നീ വേഗം സീതാദേവിയെ രാമന് കൊണ്ടു കൊടുത്ത് രാമന്റെ പാദങ്ങളെ ശരണം പ്രാപിക്കാനല്ല ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പൊ നീ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ആ നിന്നെ മാറ്റി പകരം നിന്റെ അഞ്ചനായിരിക്കുന്ന വിഭീഷണനെ ലങ്കാരാജാവാക്കി വെച്ച് രാമൻ അഭിഷേകം ചെയ്യുന്നു പറയുക. എന്നാൽ രാമൻ അതിനുള്ള കഴിവുണ്ടോ? ഈ രാമൻ ഒരു മനുഷ്യനല്ലേ? ഒരു മനുഷ്യനായിട്ടുള്ള രാമന് തന്നെ സിംഹാസനം മാറ്റാനും പകരം വിഭീഷണനെ ലങ്കാരാജാവാക്കി വെച്ച് അഭിഷേകം ചെയ്യാനുള്ള കഴിവുണ്ടോ? അത് നീ സംശയിക്കേണ്ട രാവണ. രാമൻ അതിനുള്ള കഴിവുണ്ട്. രാമൻ ഇതിനു മുമ്പും അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യുകയും ചെയ്യും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്താ ഇതിനു മുമ്പ് ചെയ്തേക്കണത്? ആ ബാലിയെ നിഗ്രഹിച്ച് ബാലിയുടെ അഞ്ചനായിരിക്കുന്ന സുഗ്രീവനെ വാനര രാജാവാക്കി വെച്ച് അഭിഷേകം ചെയ്തിട്ടുള്ള ആളാണ് രാമൻ. അങ്ങനെയുള്ള രാമന് നിന്നെ ആ രാഷ്ട്രചക്രവർത്തി സ്ഥാനത്ത് മാറ്റി പകരം നിന്റെ അഞ്ചനായിരിക്കുന്ന ഭീഷണനെ ലങ്കാരാജാവാക്കി വെച്ച് അഭിഷേകം ചെയ്യാനായിട്ട് ഒരു പ്രയാസവും ഉണ്ടാവില്ല. അത് രാമൻ ചെയ്യുകയും ചെയ്യും. നൂനം തരിഹി, അത് നിശ്ചയമായിട്ടുള്ള കാര്യം, ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്ന് ഇതി ബ്രവീതു അല്ലേ അംഗദ. അപ്പൊ ഇതാണ് നീ ലങ്കയിച്ചെന്ന് ആ രാവണനോട് പറയേണ്ടത് എന്ന് ഭംഗിയായിട്ട് ആ സുഗ്രീവൻ അംഗന്റെ അടുത്ത് വന്ന് പറയുകയും ചെയ്തു. ആ സമയത്ത് അംഗദനും വളരെ സന്തോഷമായി. എന്താ അത്? താൻ വളരെ കാലമായി വിചാരിക്കുന്നു ലങ്കയിലൊന്ന് പോകണം, രാവണനെ ഒന്ന് കാണണം. ഇതേവരെ ലങ്കയിൽ പോകാനോ രാവണനെ കാണാനോ അംഗദന് സാധിച്ചിട്ടില്ല. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് രാവണന്റെ പരാക്രമവും കേമത്വങ്ങളൊക്കെ. രാവണൻ 10 തലകൾ, 10 തലകളിൽ കിരീടങ്ങൾ, വെൺകറ്റക്കൊട, വെഞ്ചാമരം, രാക്ഷസ ചക്രവർത്തി, രാക്ഷസ രാജാവ്, ലങ്കാധിപതി എന്നൊക്കെ പറഞ്ഞ അനവധി പേര് പറയണ കേട്ടിട്ടുണ്ട്. ഇതേവരെ രാവണനെ നേരിട്ട് കാണാനോ ലങ്കയിൽ പോകാനോ രാവണന് സാധിച്ചിട്ടില്ല. ഇപ്പോഴാണ് ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ ലങ്കയിൽ ഒന്ന് പോകാനായിട്ട് സാധിച്ചത്. ഇത്ര അനവധി കുരങ്ങിമാരുള്ള കൂട്ടത്തില് തന്നെയാണല്ലോ ഭഗവാൻ ദൂതനായിട്ട് തന്നെ എടുക്കുകയുണ്ടായത്. വളരെ സന്തോഷമായി അംഗദന്. ആ സമയത്ത് ഇന്ന് മാത്രമല്ല, ഇപ്പോൾ സിംഹാസനം പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കാരാഗ്രഹ കിട്ടുന്നുണ്ടാവുക. അതുകൊണ്ട് രാവണൻ എന്താ വേണ്ടതെന്നൊന്ന് പരിഭ്രമിക്കാതെ കണ്ടിരിക്കില്ലേ. എന്ന് മാത്രമല്ല, ഇത് അങ്ങനെ ഇങ്ങനെയുള്ളൊരു വാക്കല്ല, ആണോ? രാമൻ്റെ വാക്കാണ്. ആ ചതുരുപായങ്ങളുണ്ടോ, ആ ചതുരുപായങ്ങളും കൂട്ടിച്ചേർത്താണ് ഇങ്ങനെയൊരു വാക്ക് രാമൻ അംഗനോട് പറഞ്ഞേക്കേണ്ടായത്. ഏതൊക്കെയാ ചതുരുപായങ്ങൾ? സാമം,

എടുത്ത് രാവണനോട് പറയാനായിട്ട് നല്ല വാക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. എന്താ അത്? അല്ലേ രാവണ, നീ വേഗം ആ സീതാദേവിയെ രാമന് കൊണ്ടുകൊടുത്ത് രാമൻ്റെ പാദങ്ങളെ ശരണം പ്രാപിക്കൂ രാവണ. അതാണ് നിനക്ക് ഭാവിയിൽ ശ്രേയസ്സായിട്ടുള്ള കാര്യം. ഇപ്പോൾ നീ ഏത് സ്ഥാനത്താണ് ഇരിക്കുന്നത്? ആ രാക്ഷസ ചക്രവർത്തി, രാക്ഷസ രാജാവ്, ലങ്കാധിപതി എന്നുള്ള സ്ഥാനത്തൊക്കെയല്ലേ നീ ഇരിക്കുന്നത്? അതിനുള്ള കാലം മുഴുവൻ ആ സ്ഥാനത്ത് നീ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗം സീതാദേവിയെ രാമന് കൊണ്ടുകൊടുത്ത് രാമൻ്റെ പാദങ്ങളെ ശരണം പ്രാപിക്കൂ. നല്ല വാക്ക് പറയേണ്ടതായിട്ടുണ്ട്. നല്ല വാക്ക് പറഞ്ഞാൽ ഇപ്പോൾ ആരും കേട്ടോളും നിർബന്ധമൊന്നുമില്ല അല്ലേ? രാവണൻ നല്ല വാക്ക് പറഞ്ഞാൽ കേട്ടോളും നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ല വാക്ക് പറഞ്ഞിട്ട് സാമം പ്രയോഗിച്ചിട്ട് പറ്റിയില്ല, പിന്നെ എന്താ വേണ്ടത്? അടുത്ത ഉപായം പ്രയോഗിക്കുക. എന്താ അത്? അടുത്ത ഉപായം ദാനം. ദാനം, ദാനം എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും കൊടുത്ത് കാര്യം സാധിക്കുക, അതാണ്. എന്തെങ്കിലും കൊടുത്താൽ ഇന്നത് കൊടുക്കാം, ഇത്ര കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യവും ലോകത്തിൽ സാധിക്കാണ്ട് വരില്ല. ഇപ്പം എന്തെങ്കിലും കൊടുത്തേക്കേ ഉണ്ടായിട്ടുണ്ടോ രാവണന് കൊടുക്കാനായിട്ട്? രാമൻ അംഗത്തിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഇപ്പോൾ കൊടുത്തേക്കേ ഉണ്ടായിട്ടുണ്ടോ? കൊടുത്തേക്കേ ഉണ്ടായെന്ന് ചോദിച്ചാൽ താൻ അവിടെ ആ സൈന്യങ്ങളോടുകൂടി ലങ്കയിൽ ചെന്ന് ആ രാവണൻ തമ്മിൽ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ രാവണൻ്റെ സ്ഥാനം പോകുന്നുള്ള ഒരു ഉറപ്പാണ്. രാവണൻ്റെ കഥ കഴിയും. അങ്ങനെ രാവണൻ്റെ കഥ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രാവണൻ്റെ അനിയനായിരിക്കുന്ന വിഭീഷണനെ ലങ്കാ രാജാവാക്കി വെച്ച് രാമൻ അഭിഷേകം ചെയ്യും. അത് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആ രാക്ഷസ ചക്രവർത്തിയുള്ള സ്ഥാനം തൻ്റെ പോകുന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ പോകുന്ന ഉറപ്പായിട്ടുള്ള കാര്യം പോകാതെ ഉണ്ടാക്കി തീർത്താൽ മറ്റൊന്ന് കൊടുക്കണതിന് തുല്യല്ലേ? അതുകൊണ്ടാണ് ദാനം ആ രണ്ടാമത്തെ ഉപായവും ആ രാമൻ അങ്കനടുത്ത് പറഞ്ഞ ചവാക്കിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഉപായം പ്രയോഗിക്കുക. എന്താ അത്? ഭേദം. ഭേദം, ഭേദം എന്ന് പറഞ്ഞാൽ ഒന്ന് ഭേദിപ്പിച്ച് നോക്കുക, ഒന്ന് പേടിപ്പിച്ച് നോക്കുക, ഭയപ്പെടുത്തി നോക്കുക. അപ്പോൾ രാമൻ അങ്കനോട് ഭയപ്പെടുത്തുണ്ടായിട്ടുണ്ടോ? രാവണനെ ഭയപ്പെടുത്താനായിട്ട് വല്ലതും പറഞ്ഞേക്കേ ഉണ്ടായിട്ടുണ്ടോ? പറഞ്ഞേക്കുണ്ടായിട്ടുണ്ടോ? എന്താ അത്? രാവണ, നീ വേഗം ആ സീതാദേവിയെ രാമന് കൊണ്ടുകൊടുത്ത് ആ രാമൻ്റെ പാദങ്ങളെ ശരണം പ്രാപിക്കാനല്ല നീ ആഗ്രഹിക്കണമെങ്കിൽ നീ ഇരിക്കുന്ന സ്ഥാനമുള്ള രാക്ഷസ ചക്രവർത്തിയുള്ള സ്ഥാനം അവിടെ നിന്നെ മാറ്റി പകരം നിന്റെ അഞ്ജനായിരിക്കുന്ന വിഭീഷണനെ ലങ്കാ രാജാവാക്കി വെച്ച് അഭിഷേകം ചെയ്യുന്നു പറയുക. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ രാവണൻ്റെ മനസ്സിനൊരു ഇളക്കം ഉണ്ടാവാണ്ടിരിക്കില്ല. എന്താ അത്? ഇരിക്കണ സ്ഥാനം പോകുന്നു. ഈ മൂന്ന് ഉപായങ്ങളിൽ, നാല് ഉപായങ്ങളിൽ മൂന്ന് ഉപായങ്ങളും കൂട്ടിച്ചേർത്താണ് രാമൻ ഇങ്ങനെയൊരു വാക്ക് അങ്കനോട് പറയേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ ഉപായത്തിൽ ഏതെങ്കിലും ഒന്ന് രാവണൻ അനുസരിക്കാണ്ടിരിക്കില്ല എന്നിങ്ങനെ ഭംഗിയായിട്ട് ആ ഭഗവാന്റെ വാക്ക് കേട്ട് സുഗ്രീവൻ അങ്കൻ്റെ അടുത്ത് വന്ന് പറയേണ്ടത്. ആ സമയത്ത് അങ്കദനും വളരെ സന്തോഷമായി. അങ്ങനെ താനാണ് ലങ്കയിലേക്ക് പോകാനായിട്ട് ഭഗവാൻ ദൂതനായിട്ട് തിരഞ്ഞെടുത്തേക്കണത് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അംഗദൻ ആദ്യം ചെയ്യേണ്ടായത് എന്താ എന്നാണെങ്കിൽ, രഘുത്തമസ്യ ചരണൗ സാഷ്ടാംഗമാശ്വാംഗദാ സുഗ്രീവേ.

ഭാരാഗ്രഹതാ പ്രചണ്ഡ ചരിതം പ്രാസാദമധ്യേ സ്ഥിതം പൗലസ്ത്യം

ಅಂಗದ ತಸಿಯರಿ ಕುತ್ತಮಸ್ಯ ಜರಣವೂ ആശുനത്വാ അംഗദൻ ആര്യഹൂത്തമന്റെ ചരണങ്ങളെ വേഗം നമസ്കരിച്ചു. ഹൂത്തമണ്ഡലിലെ ഹോംശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ആ ശ്രീരാമചന്ദ്രന്റെ സമീപത്ത് നിങ്ങൾ വന്ന് ആ ഭഗവാന്റെ പാദങ്ങളെ നമസ്കരിച്ചു. അതാണ് അംഗദൻ ആദ്യം ചെയ്യേണ്ടത്. താനാണ് ലങ്കയിലേക്ക് പോകാനായിട്ട് ഭഗവാൻ ദൂതനായിട്ട് തിരഞ്ഞെടുത്തേണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഒട്ടും താമസം ഉണ്ടായില്ല. വേഗം ഭഗവാന്റെ അടുത്ത് വന്നു, ആ ഭഗവാന്റെ പാദങ്ങളെ നമസ്കരിച്ചു. അങ്കനറിയാം ആദ്യം വേണ്ട കാര്യം എന്താ, രണ്ടാമത് വേണ്ട കാര്യം എന്താണെന്ന് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഏ, അതിന് കഴിവും യോഗ്യതയുള്ള ആളാണ്. അതുകൊണ്ടാണ് അങ്കദനെ ദൂതനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. താൻ ഭഗവാന്റെ ഭക്തനായിട്ടാണ് പോണത്, ഭഗവാന്റെ ദൂതനായിട്ടാണ് പോണത് അല്ലേ. അന്ന് മാത്രമല്ല, ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ആളാ. താൻ പോണ കാര്യം ഭഗവാന്റെ മനസ്സിൽ വിചാരിച്ച പോലെ അവിടെ പോയി രാവണനോട് സഭയിൽ ചെന്ന് പറയാൻ കഴിയണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം. അത് അങ്കന് നന്നായിട്ട് അറിയാം. മുട്ടൻ്റെ അടുത്ത് മുട്ടിയില്ലെങ്കിൽ മുട്ടണ്ടാത്തടുത്ത് മുട്ടണ്ടി വരും. അത് അംഗദൻ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആദ്യം അംഗദൻ അതാണ് ചെയ്യേണ്ടത്, ഭഗവാന്റെ സമീപത്തിങ്ങൾ ചെന്ന് ഭഗവാന്റെ പാദങ്ങളെ വഴിപോലെ നമസ്കരിച്ചു. നമസ്കരിച്ചു എന്ന് പറഞ്ഞു എങ്ങനെയാണ്?

നമസ്കരിക്കേണ്ട. ഇത് സാഷ്ടാംഗം സാഷ്ടാംഗമാകും മണ്ണാണ് നമസ്കരിക്കേണ്ടായത്. അങ്ങനെ ആ അംഗതൻ സാഷ്ടാംഗം ഭഗവാനെ നമസ്കരിക്കണം കണ്ടപ്പോൾ ഭഗവാനും വളരെ സന്തോഷമായി. ഭഗവാൻ തൻ്റെ രണ്ട് കൈകളിൽ കൊണ്ടും ആ അംഗതിൻ്റെ ശിരസ്സുമേലെ ഉയർത്തി വിഴിപോലെ അനുഗ്രഹിച്ചു. അംഗത നന്നായി, വേഗം ആ ലംഘിച്ചെന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ രാവണനോട് പറഞ്ഞ് മടങ്ങി വരൂ. വിജയീ ഭവ, വിജയീ ഭവ, മംഗളം ഭവന്തു. ഇങ്ങനെ ആ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ദൂതനായിരിക്കുന്ന അംഗതനോ രാവണാന്തികത്തെ പ്രാപിച്ച് രാമമഹാത്മ്യങ്ങളെ പറഞ്ഞ് രാവണനോട് എന്തെന്നില്ലാതിനുള്ള കോപത്തെ ഉണ്ടാക്കി തീർക്കാനായിക്കൊണ്ട് ഓരോരോ വാക്കുകളെ പറയാനുള്ള ആഗ്രഹത്തോടു കൂടി ആയവിടെ വർത്തിച്ചത് പ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ.

നാട്ടുചിന്തിൽ ചാക്യാർ കൂത്ത് അവതരിപ്പിച്ചത് രാമൻ ചാക്യാർ. പങ്കെടുത്തത് മാർഗി അഖിൽ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 9:30 ചിരിയുടെ ചിന്തയുടെ രാജകുമാരനെ വിട അന്തരിച്ച ചലച്ചിത്ര നടൻ സലീം കുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി നിലയം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇന്ന് രാത്രി 9:30.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ശരത് ദാസ് അതിഥിയായി പങ്കെടുക്കുന്നു.
1: സീരിയൽ അഭിനയിച്ചതിന് ശേഷം വീട്ടുകാർക്കാണ്, വീട്ടമ്മമാർ എവിടെയുണ്ടോ, മലയാളികൾ എവിടെയുണ്ടോ, എവിടെ ചെന്നാലും, ഇപ്പൊ അമേരിക്കയിലെത്തിയാലും ന്യൂയോർക്കിന്റെ നഗരത്തിൽ നടുക്ക് നിൽക്കുമ്പോഴും ഐ വാച്ച് യുവർ സീരിയൽസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: കുട്ടികളുടെ വളർച്ചയും വികാസവും ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ ഡിൻഷ മുരളി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോൺ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാസ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495565321, 9495565321. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

പ്രിയശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം aartvmpm@gmail.com. ഓർക്കുക, രാത്രി 9:30 ചിരിയുടെ ചിന്തയുടെ രാജകുമാരന് വിട. അന്തരിച്ച ചലച്ചിത്ര നടൻ സലീം കുമാറിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ആകാശവാണിയുടെ കൊച്ചി നിലയം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി കേൾക്കാം ഇന്ന് രാത്രി 9:30.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: റീസ്ട്രക്ചേർഡ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, രാഷ്ട്രീയ പശുധൻ വികാസ് യോജന എന്താണെന്നും ഇതെങ്ങനെയാണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്നും നമുക്ക് ശ്രദ്ധിക്കാം. ദേശീയ ക്ഷീരവികസന ബോർഡ് സംസ്ഥാന ഏജൻസികളുടെ സഹായത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ദേശീയ ക്ഷീര പദ്ധതി. പാലുൽപാദനം വർദ്ധിപ്പിക്കുക, ഗ്രാമീണ പാലുൽപാദകരെ സംഘടിത പാൽ സംസ്കരണ മേഖലയിലേക്ക് കൂടുതൽ അടുപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. നാടൻ കന്നുകാലി ഇനങ്ങളെ ശാസ്ത്രീയമായ രീതിയിൽ വികസിപ്പിക്കുവാനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യമായ ഗോകുൽ മിഷനും രാഷ്ട്രീയ പശുധൻ വികാസ് യോജനയ്ക്ക് കീഴിലാണ്. തദ്ദേശീയ ഇനങ്ങളെ വികസിപ്പിക്കുന്നതിന് ഗോകുൽ ഗ്രാം എന്ന പേരിൽ സംയോജിത കന്നുകാലി വികസന കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, രാഷ്ട്രീയ പശുധൻ വികാസ് യോജനയ്ക്ക് കീഴിൽ വരുന്ന പ്രാധാന്യമേറെയുള്ള ദൗത്യമാണ്. മൃഗസംരക്ഷണ വകുപ്പും പാലുൽപാദന വകുപ്പും സംയോജിതമായാണ് മിഷൻ ആരംഭിച്ചത്. പന്നി വളർത്തൽ, കോഴി വളർത്തൽ, വൈക്കോൽ നിർമ്മാണം തുടങ്ങി ചെറിയ സംരംഭങ്ങൾ വഴി കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുക, വ്യത്യസ്ത ബ്രീഡുകൾ ഉപയോഗിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. മുട്ട, മാംസം, ആട്ടിൻ പാൽ, കമ്പിളി തുടങ്ങിയവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും പദ്ധതി ഊന്നൽ നൽകുന്നു. ആധുനിക രീതി ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കുന്നതിനു വേണ്ടി പ്രത്യേക ട്രെയിനിങ് ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് സൗജന്യമായി നൽകുന്നു. സംരംഭകർക്ക് പ്രത്യേക ഇൻഷുറൻസ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴി ലഭ്യമാക്കുന്നതാണ്. ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ഡയറി ഫാമുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പദ്ധതിയാണ് ക്ഷീര സംരംഭകത്വ വികസന പദ്ധതി. ഫാമുകൾ സ്ഥാപിക്കാൻ ആവശ്യമായ തുകയുടെ 10% സംരംഭകൻ കണ്ടെത്തണം. 25% സർക്കാർ മൂലധന സബ്സിഡി നൽകും. ബാക്കി തുക വായ്പയായി സഹകരണ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും അർബൻ ബാങ്കുകളും നൽകുന്നു. പശുധൻ യോജനയ്ക്ക് കീഴിൽ വരുന്ന പദ്ധതിയായ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴി കന്നുകാലി സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ പങ്കാളികളുടെയും കന്നുകാലി ഉൽപാദന സംവിധാനങ്ങളിലും ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അളവിലും ഗുണപരമായ പുരോഗതിയും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചതാണ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ. കാലിത്തീറ്റ, കന്നുകാലികൾ, വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ പന്നി വളർത്തൽ, നൈപുണ്യ വികസനം, വിപുലീകരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 4 ഉപദൗത്യങ്ങൾ ഇതിനുണ്ട്. കന്നുകാലി മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് FMD, PPR, ബ്രൂസിലോസിസ് തുടങ്ങിയ മൃഗരോഗങ്ങളാണ്. ഇത്തരം രോഗങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകിയാണ് പദ്ധതിയിൽ മുന്നോട്ടു പോകുന്നത്. ക്ഷീരവികസനത്തിനുള്ള ദേശീയ ഡയറി പദ്ധതി, തീറ്റപ്പുൽ ഉൽപാദന പദ്ധതി, ക്ഷീര സംരംഭകത്വം, മൃഗാശുപത്രികളുടെ വികസനം, കുളമ്പ് രോഗ നിവാരണ യജ്ഞം, കന്നുകാലി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കുള്ള സഹായം, ഡൽഹി മിൽക്ക് സ്കീം, തദ്ദേശീയ ഇനങ്ങൾ വികസിപ്പിക്കൽ, കന്നുകാലി സെൻസസ്, സംസ്ഥാന സഹകരണ ഡയറി ഫെഡറേഷനുകൾ, സംയോജിത സാമ്പിൾ സർവേ, പശു വളർത്തുന്നതിനുള്ള ദേശീയ പരിപാടി, ഹെൽത്ത് ആൻഡ് ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം, നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ എന്നീ കേന്ദ്ര പദ്ധതികൾ എല്ലാം സംയോജിപ്പിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ പശുധൻ വികാസ് യോജന. ധവള വിപ്ലവം ലക്ഷ്യമിട്ടാണ് പദ്ധതിയുടെ നടത്തിപ്പ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
3: സമയം 8 കഴിഞ്ഞ് 34 മിനിറ്റ് 52 സെക്കൻഡ്. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റ്.
0: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. പ്രിയ നടൻ സലീം കുമാറിന് വിടയേകി കേരളം. വൈകിട്ട് 3:30 എറണാകുളം പറവൂരിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ ഭൗതിക ശരീരം സംസ്കരിച്ചു. നടൻ സലീം കുമാറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. വൈവിധ്യമാർന്ന അഭിനയ ശൈലിയിലൂടെ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു സലീം കുമാർ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാഷ്ട്രീയ ബോധ്യത്തിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത വ്യക്തിയായിരുന്നു സലീം കുമാർ എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുസ്മരിച്ചു. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE അറിയിച്ചു. കേരളത്തിൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. അഡ്മിഷൻ vhscportal.kerala.gov.inലാണ് ഫലം ലഭ്യമാകുക. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. കേരളത്തിൽ ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 മണിവരെയാണ് നിരോധനം. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ. 21A ബാച്ചിലെ 44 ഉദ്യോഗസ്ഥരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ആയുഷ്മാൻ ഭാരത് പ്രധാൻമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ പശ്ചിമബംഗാൾ ഭാഗമാകുന്നു. ഈ പദ്ധതി നടപ്പാക്കുന്നതിനായി ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ സർക്കാരും നാളെ ധാരണാപത്രം ഒപ്പുവയ്ക്കും. ന്യൂഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവരുടെ സാന്നിധ്യത്തിലായിരിക്കും ധാരണാപത്രം ഒപ്പുവയ്ക്കുക. ജമ്മുകശ്മീരിലെ രജൌരി ജില്ലയിൽ കൃത്യനിർവഹണത്തിനിടെ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് ബീരേശ്വർ ഗോസ്വാമിക്ക് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ആദരാഞ്ജലി അർപ്പിച്ചു. ഭീകരവിരുദ്ധ ദൌത്യത്തിനിടെ മലയിടുക്കിലേക്ക് വഴുതി വീണാണ് ലഫ്റ്റനന്റ് ഗോസ്വാമി മരിച്ചത്. ഇറാനുമായുള്ള സംഘർഷത്തിൽ ഗൾഫ് സഖ്യകക്ഷികൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പകരമായി ഇറാനിയൻ ആസ്തികൾ ഉപയോഗിക്കാൻ പദ്ധതിയിട്ട് അമേരിക്കൻ ട്രഷറി വകുപ്പ്. ഇറാൻ ആക്രമണത്തിൽ തകർക്കപ്പെടുന്ന കെട്ടിടങ്ങളുടെ പുനർനിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കും ഇറാനിയൻ ആസ്തികൾ ഉപയോഗിക്കാനാണ് തീരുമാനം. ദക്ഷിണ കൊറിയയിൽ കഴിഞ്ഞയാഴ്ച നടന്ന പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നതായി ആരോപിച്ച് പ്രതിഷേധം തുടരുന്നു. വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ കിഴക്കൻ സിയോളിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപം റാലി നടത്തി. അമേരിക്കയിലെ ഒഹായോയിൽ പ്രാദേശിക പരിപാടിക്കിടെയുണ്ടായ വെടിവയ്പ്പിൽ

0: 12 പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമാണ്. ഓൾഡ് വെസ്റ്റേൺ ഫെസ്റ്റിവൽ എന്ന വാർഷിക പരിപാടിക്ക് സമീപമാണ് വെടിവയ്പ് നടന്നത്. അടുത്ത ഒരു ദശകത്തിനിടെ ആഗോള എണ്ണ ആവശ്യകതയിലെ വളർച്ചയുടെ ഏകദേശം പകുതിയും ആഗോള വൈദ്യുതി ഉപഭോഗത്തിലെ വർധനയുടെ 15% ഇന്ത്യയുടെ സംഭാവനയായിരിക്കുമെന്ന് റഷ്യൻ എണ്ണ ഉൽപ്പാദക കമ്പനിയായ റോസ് നെഫ്റ്റിന്റെ മേധാവി ഇഗോർ സെച്ചിൻ. സെന്റ് പീറ്റേഴ്സ്ബർഗ് അന്താരാഷ്ട്ര സാമ്പത്തിക ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ പി ഹണ്ടിന്റെ ഭാഗമായി കോഴിക്കോട് സിറ്റി പോലീസ് നടത്തിയ വ്യാപക പരിശോധനയിൽ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കുട്ടികളുടെ നഗ്നചിത്രങ്ങളും വീഡിയോകളും സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നവരെ കുറിച്ച് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. IDFC ഫസ്റ്റ് ബാങ്ക് AU ഫിനാൻസ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് CBI ചണ്ഡീഗഡ്, പഞ്ച്കുല, ഡൽഹി NCR മേഖലകളിലെ 6 ഇടങ്ങളിൽ പരിശോധന നടത്തി. ഹരിയാന കേഡറിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ, സ്വകാര്യ കൺസൾട്ടന്റ് സ്ഥാപന ഡയറക്ടറുടെയും വസതികളിലാണ് പരിശോധന നടത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫും. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയതാണ്.

0: India and Indonesia hold joint commission meeting in New Delhi, discuss comprehensive strategic partnership across key sectors, including defense, trade, energy and connectivity. West Bengal government to develop Darjeeling, Mirik, Kursiong, Kalimpong and Siliguri as Himalayan cities to boost tourism and regional economy. Southwest monsoon further advances into west central and an entire northeast Bay of Bengal. Indian wrestlers win 2 gold and 2 bronze in men's freestyle category at Ulaanbaatar Open in Mongolia. And in cricket, Afghanistan trails against India by 451 runs in first innings at stumps on second day of one-off test in New Chandigarh. And that's all in the news at 9. Good night.
1: ആകാശവാണി പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
2: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിൻ്റെ കഥയാണല്ലോ കൂട്ടുകാർ കേട്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിനിടയിൽ പാരീസ് രാജകുമാരനും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ട്രോജൻ യുദ്ധമാകട്ടെ അതിൻ്റെ അവസാനത്തോടടുക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കുക എന്ന് കൂട്ടുകാർക്കറിയണ്ടേ? നമുക്ക് കേൾക്കാം. ഇന്ന് കൂട്ടുകാർക്ക് കഥ പറഞ്ഞു തരുന്നത് റൂബി ബാബു.
3: അങ്ങനെ വില്ലാളി വീരനും ബുദ്ധിമാനുമായ ഒഡീസിയൂസ് എങ്ങനെയാണ് ട്രോയ് നഗരത്തെ കീഴടക്കുവാൻ കഴിയുന്നതെന്ന ചിന്തയിൽ മുഴുകിയിരിക്കുമ്പോൾ യാദൃച്ഛികമായി ഒരു മനുഷ്യനെ കണ്ടു. അയാളോടുള്ള സംഭാഷണത്തിൽ നിന്ന് ചില രഹസ്യങ്ങൾ ഒഡീസിയൂസിന് വെളിപ്പെട്ടു. എന്താണെന്നല്ലേ? അഥീനി ദേവിയുടെ ഒരു പ്രതിമ ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ പ്രതിമ ട്രോയിലുണ്ടായിരിക്കുന്ന കാലമെല്ലാം ട്രോയ് നഗരം സുരക്ഷിതമായിരിക്കുമത്രേ. ഒരു ശത്രുവിനും അതിനെ കീഴടക്കാനാവില്ല. ഇതായിരുന്നു അപരിചിതനിൽ നിന്ന് ഒഡീസിയൂസ് മനസ്സിലാക്കിയ വൃത്താന്തം. പ്രതിമ കൈവശപ്പെടുത്തുവാൻ തന്നെ ഒഡീസിയൂസ് നിശ്ചയിച്ചു. കൂട്ടുകാരനായ ഡയോമീസിനെയും തന്നോടൊപ്പം ചേർത്തു. ഒഡീസിയൂസ് എന്താ ചെയ്തതെന്നറിയാമോ? ഒഡീസിയൂസ് ഒരു യാചകന്റെ വേഷം കെട്ടി. കോട്ടയ്ക്കുള്ളിൽ ഒരു സുരക്ഷിത സ്ഥാനത്ത് ഡയോമീസിനെ നിർത്തിയിട്ട് രഹസ്യ സംഗീതത്തിലേക്ക് ഒഡീസിയൂസ് നടന്നു. ഒഡീസിയൂസ് ഒരു യാചകനാണെന്ന് കരുതി ആരും ശ്രദ്ധിച്ചതുമില്ല. ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലൂടെ അദ്ദേഹം നടന്നു. ഹെലൻ താമസിക്കുന്ന കൊട്ടാരത്തിൽ അദ്ദേഹം പ്രവേശിച്ചു. ഹെലൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവൾ ഒഡീസിയൂസിനെ തിരിച്ചറിഞ്ഞു. അത്ഭുത പരതന്ത്രയായ ഹെലൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഒഡീസിയൂസ്, താങ്കൾ എങ്ങനെ ഇവിടെ പ്രവേശിച്ചു? എന്ത് അപകടകരമാണിത്! എങ്ങനെയാണ് ഗ്രീക്കുകാർ ട്രോയ് നഗരം കീഴടക്കാൻ പോകുന്നതെന്ന് പറയൂ. ഗ്രീക്ക് സൈന്യം കോട്ട കീഴടക്കിയാൽ എന്നെ അവർ കൊല്ലോ? മെനലാവൂസ് വീണ്ടും എന്നെ സ്വീകരിക്കോ? ട്രോയിൽ വെച്ച് മരണമടയുന്നതാണ് എനിക്ക് നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹെലൻ പൊട്ടിക്കരയുകയായിരുന്നു. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഒഡീസിയൂസ് പറഞ്ഞു, ഹെലൻ കരയാതിരിക്കൂ. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള അഥീനി ദേവിയുടെ പ്രതിമ അവിടെ ഉള്ളിടത്തോളം കാലം ഗ്രീക്കുകാർക്ക് കോട്ട കീഴടക്കാൻ സാധ്യമല്ല. സ്വർഗത്തിൽ നിന്ന് വന്നിട്ടുള്ള പ്രതിമയാണത്. ആ പ്രതിമ കൈവശപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ കപടവേഷം ധരിച്ച് എത്തിയിട്ടുള്ളത്. എന്റെ ആത്മസുഹൃത്തായ ഡയോമിസ് വഴിയിൽ കാത്തുനിൽപ്പുണ്ട്. ഗ്രീസിന്റെ അഭിമാനഭാചനമായ ഹെലൻ, നീ സഹായിച്ചാൽ പ്രതിമ ഞങ്ങൾ സമ്പാദിക്കും. എങ്ങനെയും ഈ കാര്യം ഞങ്ങൾക്ക് സാധിച്ചു തരണം. ഹെലൻ കണ്ണുനീർ തുടച്ചു. ഒഡീസിയൂസിന്റെ ധൈര്യവും ബുദ്ധിയും ഓർത്ത് അവൾ ഉള്ളിൽ സന്തോഷം പൂണ്ടു. കൂട്ടുകാരെ, നിങ്ങൾക്കും സന്തോഷമായില്ലേ? അല്പനേരം ആലോചനയിൽ മുഴുകിയ ശേഷം അവൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വിവേകശൂന്യമായി പെരുമാറി. ഈ അവസ്ഥയിൽ ഇവിടെ എനിക്ക് വരാൻ ഇടവരാതിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാം അജ്ഞേയമായ വിധിയുടെ പ്രേരണ കൊണ്ട് സംഭവിച്ചു. സ്പാർട്ടയിലെ സൗഭാഗ്യപൂർണമായ ദിവസങ്ങളെല്ലാം ഒരു സ്മരണ മാത്രം. പാരീസ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു പോന്നപ്പോൾ ഞാനൊരു ഭ്രാന്തിയെ പോലെയായിരുന്നു. വരും വരായികകളെപ്പറ്റി ഒന്നും ഞാൻ ചിന്തിച്ചില്ല. ഇനി ഗ്രീക്കുകാർ ട്രോയ് നശിപ്പിക്കുകയാണെങ്കിൽ എനിക്കെന്താണ് സംഭവിക്കുക?

അതിവേഗം കൊട്ടാരത്തിലേക്ക് പോയി. ഡയോമീസും ഒഡീസിയൂസും ക്ഷേത്രത്തിലെ ഇരുളടഞ്ഞ വഴികളിലൂടെ നടന്നു. അഥീനീ ദേവിയുടെ പ്രതിമയുടെ സമീപത്തെത്തി. അവിടെ കാവൽക്കാരിയായി ഒരു പുരോഹിത നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഒഡീസിയൂസ് അവിടെയൊരു കൗശലപ്രയോഗം നടത്തി. അഥീനീ ദേവിയുടെ പ്രതിമ അങ്ങനെ ഒഡീസിയൂസ് കൈവശപ്പെടുത്തി. പകരം ഒരു കളിമൺ പ്രതിമയും തൽസ്ഥാനത്ത് വെച്ചു. ഒഡീസിയൂസും ഡയോമിയൂസും അതിവേഗം പ്രതിമയും കൊണ്ട് ഓടി കോട്ടയുടെ കവാടം കടന്ന് ഗ്രീക്ക് താവളത്തിലെത്തി. ഗ്രീക്കുകാരുടെ നടുവിലെത്തിയ ഒഡീസിയൂസ് തന്റെ ഭാണ്ഡമഴിച്ചു. ഇതാ, ട്രോജൻകാരുടെ ഭാഗ്യം ഞാൻ അപഹരിച്ചിരിക്കുന്നു. ഗ്രീക്കുകാർ നോക്കി. അഥീനീ ദേവിയുടെ പ്രതിമ യുദ്ധത്തിൽ വിജയം വരിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന കാരണമായി അവർ കാത്തു സൂക്ഷിച്ച പ്രതിമ. അഥീനി ഇനി മേലിൽ തങ്ങളോടൊപ്പമാണെന്നറിഞ്ഞപ്പോൾ അവരെല്ലാം മതിമറന്നാഹ്ലാദിച്ചു. ട്രോയിയുടെ ഭാഗ്യം അപഹരിച്ച ഒഡീസിയൂസിനെ അവർ ഉള്ളഴിഞ്ഞ് അഭിനന്ദിച്ചു. എന്നാൽ ട്രോജൻകാരോ തങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച പ്രതിമ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ട്രോജൻകാർ ദുഃഖിതരും നിരാശരുമായിത്തീർന്നു. ഗ്രീക്കു താവളങ്ങളിൽ വിജയാരവം മുഴങ്ങുകയായിരുന്നു. അപ്പോൾ യാചകന്റെ വേഷത്തിൽ കോട്ടയ്ക്കുള്ളിൽ കടന്നത് ഒഡീസിയൂസ് ആയിരുന്നുവെന്ന് ട്രോജൻകാർ ഊഹിച്ചു. പക്ഷേ ഇപ്പോഴത് ഊഹിച്ചിട്ട് എന്ത് കാര്യം? അഥീനീ ദേവിയുടെ പ്രതിമ നഷ്ടപ്പെട്ടിരിക്കുന്നു. പോയ ബുദ്ധി, ആന പിടിച്ചാ കിട്ടുമോ? ഫൈലോക്രിട്ടസിന്റെ വിഷശരമേറ്റ് പാരീസ് മരണമടഞ്ഞു. ട്രോയിയുടെ നാശകാരണമായ ആ തീക്കൊള്ളി അപ്രത്യക്ഷമായിട്ടും ചാരത്തിൽ തീ ഉറഞ്ഞുകിടന്നു. ട്രോജന്മാർ കീഴടങ്ങാൻ പക്ഷെ തയ്യാറായില്ല കേട്ടോ. പാരീസിന്റെ സഹോദരനായ ഡിയോഫോബസ് ഹെലനെ തന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി. അവശേഷിച്ച ട്രോജന്മാരിൽ കരുത്തനും പരാക്രമശാലിയുമായ ഏക വ്യക്തി ഡിയോഫോബസ് ആയിരുന്നു. ട്രോയ് നഗരം തകർക്കുകയെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാത്തതിൽ ഗ്രീക്കുകാർക്ക് കോപവും താപവുമുണ്ടായി. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഗ്രീക്കുകാർ ഉപദേശം തേടുന്നത് കാൽക്കസ് എന്ന പ്രവാചകനോടാണ്. ഇത്തവണയും ഗ്രീക്കുകാർ അദ്ദേഹത്തോട് പോം വഴികൾ അന്വേഷിച്ചു. ദീർഘസമയത്തെ മൗനത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഒരു പ്രാപ്പിടിയൻ പ്രാവിനെ പിന്തുടരുകയായിരുന്നു. പ്രാവ് പാറയ്ക്കിടയിലുള്ള ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. ഏറെ നേരം കഴിഞ്ഞിട്ടും പ്രാവ് പുറത്തു വന്നില്ല. പിന്നീട് പ്രാപ്പിടിയൻ മറ്റൊരിടത്ത് പോയി ഒളിച്ചിരുന്നു. പ്രാവ് ഗുഹ വിട്ട് പുറത്തിറങ്ങി. പൊടുന്നനെ പ്രാപ്പിടിയൻ ആ പ്രാവിന്റെ മേൽ ചാടി വീണ് അതിനെ കൊന്നു. കാൽക്കസ് കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം ഒഡീസിയൂസ് മനസ്സിലാക്കി. കൂട്ടുകാർക്ക് മനസ്സിലായോ? എന്താണ് പ്രവർത്തിക്കേണ്ടതെന്ന് ഒഡീസിയൂസ് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ശുഭശകുനമെന്നോണം കാൽക്കസിന്റെ വലതുഭാഗത്തായി രണ്ടു പക്ഷികൾ പറക്കുന്നത് കണ്ടു. ഗ്രീക്ക് സൈന്യത്തിൽ ഉണർവും പ്രതീക്ഷയും ഉളവായി. നിയോട്ടോളമിസ് പറഞ്ഞു, നമുക്ക് നേരിട്ടൊരു ആക്രമണം കൂടി നടത്താം. ഉപായങ്ങളൊന്നും വേണ്ട. എന്നാൽ ഒഡീസിയൂസ് പറഞ്ഞു, നിങ്ങൾ പറയുന്നതുപോലെയല്ല കാര്യങ്ങൾ. വില്ലാളി വീരനും പുരുഷ സിംഹവുമായ അക്കിലസിന് പോലും ചെറുത്തു നിൽക്കാൻ കഴിഞ്ഞില്ല. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ തന്നെ നിർദ്ദേശിക്കാം. എല്ലാവരും എന്നെ അനുസരിച്ചാൽ വേണ്ടത് ഞാൻ തന്നെ ചെയ്തുകൊള്ളാം. ഗ്രീക്ക് സമൂഹത്തിലെ ഏറ്റവും നല്ല മരപ്പണിക്കാരനായ APSനെ വിളിച്ച് ചില നിർദ്ദേശങ്ങൾ ഒഡീസിയൂസ് നൽകി. പിറ്റേ ദിവസം ഗ്രീക്ക് പടയാളികൾ ഒരുമിച്ച് ഒഡീസിയൂസിന്റെ നേതൃത്വത്തിൽ ഐഡാമലകളിലേക്ക് പോയി. അവർ നല്ല വൃക്ഷങ്ങൾ മുറിച്ച് തടികൾ താവളത്തിലേക്ക് കൊണ്ടുവന്നു. പണികൾക്ക് സൂത്രധാരത്വം നൽകിയത് ഒഡീസിയൂസ് ആണ്. പലകകൾ അറുത്തുമുറിച്ച് പണികൾ തുടങ്ങി. 3 ദിവസം ഇടതടവില്ലാതെ അവർ പണികളിലേർപ്പെട്ടു. ഐഡാമലയിലെ തടികൾ ഒരു പുതിയ രൂപം കൈക്കൊണ്ടു. ഒരു മരക്കുതിര. കാണാൻ ചന്തവും കൗതുകവും ഇല്ലാത്തതെങ്കിലും ആരും വിസ്മയിക്കുന്ന രൂപം അതിനുണ്ടായിരുന്നു കേട്ടോ. കുതിരയുടെ അകം പൊള്ളയായിരുന്നു. അതിന്റെ ഒരു വശത്തായി ഒരു വാതിലുമുണ്ടായിരുന്നു. ഇതൊക്കെ എന്തിനാണെന്ന് ഗ്രീക്ക് സുഹൃത്തുക്കൾക്ക് സംശയം തോന്നിയിരുന്നു. നിങ്ങൾക്കും തോന്നുന്നില്ലേ? എങ്കിലും മഹാബുദ്ധിമാനായ ഒഡീസിയൂസാണ് പണികൾക്ക് നേതൃത്വം കൊടുക്കുന്നതെന്നതുകൊണ്ട് ആരും വിപരീതമായ അഭിപ്രായം പറഞ്ഞില്ല. ഒഡീസിയൂസ് ഗ്രീക്ക് സുഹൃത്തുക്കളോട് പറഞ്ഞു, ഇതാ നമുക്കാവശ്യമായ മരക്കുതിരയുടെ പണി 3 ദിവസം കൊണ്ട് നാം പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ കുതിരയുടെ ഉള്ളിൽ കയറാൻ താൽപ്പര്യവും ധൈര്യവുമുള്ളവർ മുന്നോട്ട് വരട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, ഏത് കഷ്ടപ്പാടും സഹിച്ചിവിടെ തനിച്ചു നിൽക്കാൻ കഴിവുള്ള ഒരു ധീരനെ കൂടി വേണം. ആരാണ് അതിന് തയ്യാറുള്ളത്? രംഗം നിശബ്ദമായി. കഠിനമായ പരീക്ഷണം. ശത്രുക്കളുടെ ഇടയിൽ ഒറ്റയ്ക്ക് കഴിയണം പോലും. ധീരന്മാർ പോലും

0: ശകിതരായി. എന്നാൽ ഒരു യുവാവ് മുന്നോട്ട് വന്നു. ഞാൻ നിന്നുകൊള്ളാം, ട്രോജന്മാർ എന്നെ ജീവനോടെ ചുട്ടെരിച്ചാലും ഞാൻ ധൈര്യസമേതം എന്റെ കർത്തവ്യം ചെയ്യും. എല്ലാവരും വിസ്മയിച്ചു. അന്നുവരെ അയാളെക്കുറിച്ച് ആരും അധികമായി മനസ്സിലാക്കിയിരുന്നില്ല. മിണ്ടാപൂച്ചയും നാണം കുണിങ്ങിയുമായ യുവാവെന്നാണ് അയാളെക്കുറിച്ച് മറ്റുള്ളവർ ധരിച്ചിരുന്നത്. ആ ചെറുപ്പക്കാരന്റെ പേരെന്താണെന്നോ? സീനോൺ. വീരന്മാർ പോലും ശങ്കിച്ചു നിന്ന കാര്യത്തിന് തന്റെ ഇടത്തോടെ മുന്നോട്ട് വന്ന സിനോണെ വിളിച്ചു മാറ്റി നിർത്തി അയാൾ നിർവഹിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒഡീസിയൂസ് വിശദമായ നിർദ്ദേശങ്ങൾ നൽകി. വയോവൃദ്ധനായ നെസ്റ്റർ മരക്കുതിരയ്ക്കുള്ളിൽ കയറാൻ മുന്നോട്ട് വന്നു. നിയോട്ടോളമിസ് അദ്ദേഹത്തെ കളിയാക്കിയെങ്കിലും അദ്ദേഹം അത് ഗൗനിച്ചില്ല. എന്നാൽ ഒഡീസിയോസിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം മാറി നിന്നു. ട്രോയ് നഗരം വിട്ടുപോകുന്നതിനേക്കാൾ നന്ന് മരിക്കുകയാണെന്ന് പറഞ്ഞ വീരശൂരനായ നിയോട്ടോളമിസ് കുതിരയ്ക്കുള്ളിൽ കയറി. യുദ്ധക്കോപ്പുകൾ ഭാണ്ഡത്തിലാക്കി അദ്ദേഹം എടുത്തിരുന്നു. ഫെലോക്രിറ്റസും ഡയോമിസും ത്രേസിമിഡിസും ഇഡോമിനസും പിന്നാലെ മരക്കുതിരയ്ക്കുള്ളിൽ പ്രവേശിച്ചു. കുതിരയ്ക്കുള്ളിലേക്ക് കടക്കുവാൻ മെനലാവോസ് ഒരുങ്ങി. ഒഡീസിയൂസ് അദ്ദേഹത്തെ വിളിച്ച് മാറ്റി നിർത്തി. അവർ രണ്ടുപേരും മാത്രമായപ്പോൾ മെനലാവോസ് പറഞ്ഞു, ബുദ്ധിമാനായ ഒഡീസിയൂസേ, ഗ്രീക്ക് സൈന്യം ട്രോയ് നഗരം പിടിച്ചടക്കുന്നുവെങ്കിൽ അതിന്റെ എല്ലാ ബഹുമതിയും താങ്കൾക്കുള്ളതാണ്. ഗ്രീസിൽ മടങ്ങിയെത്തുമ്പോൾ ഒരു നഗരം തന്നെ ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കും. നമ്മൾ തമ്മിൽ ഒടുങ്ങാത്ത സഖ്യം ഞാനിതാ വാഗ്ദാനം ചെയ്യുന്നു. ഒഡീസിയൂസ് പുഞ്ചിരി തൂകിക്കൊണ്ട് മെനലാവൂസിനോട് പറഞ്ഞു, മെനലാവൂസേ, താങ്കൾക്ക് നന്ദി. പക്ഷെ എനിക്ക് ഇഥാക രാജ്യമല്ലാതെ മറ്റൊരു രാജ്യവും വേണ്ട. അവിടെ നിന്ന് ഞാൻ പോകയില്ല. നാം രണ്ടുപേരും ഈ രാത്രിക്ക് ശേഷം ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അങ്ങേക്ക് യാതൊരു നഷ്ടവും വരാത്തൊരു സമ്മാനം ഞാൻ ചോദിക്കുന്നതാണ്. ആ സമ്മാനം എനിക്ക് നൽകിയാൽ മതിയാകും. ഒഡീസിയൂസും മെനലാവൂസും വികാരപരവശരായി അന്യോന്യം ആലിംഗനം ചെയ്തു. ഉടൻ തന്നെ ആയുധങ്ങളുമായി അവർ മൈതാനിയിൽ നിർത്തിയിട്ടുള്ള മരക്കുതിരയ്ക്കുള്ളിൽ പ്രവേശിച്ചു. ആയുധങ്ങൾ തുണിയുറകളിൽ പൊതിഞ്ഞാണ് ശബ്ദമുണ്ടാകാതിരിക്കാൻ അവർ സൂക്ഷിച്ചത്. ഭീമൻ കുതിരയുടെ ഉദരത്തിൽ അവസാനമായി കയറിയത് ശില്പിയായ ഏപ്പിയസ് ആണ്. അദ്ദേഹം കയറിയ ഉടനെ പ്രവേശനദ്വാരം അടഞ്ഞു. വൃദ്ധനായ നെസ്റ്ററും അഗമെംനോണും അവശേഷിച്ച ഗ്രീക്ക് സൈന്യത്തെ നയിക്കാനായി താവളത്തിലെത്തി. സമ്പത്തെല്ലാം കപ്പലിൽ കയറ്റിയ ശേഷം അവർ തങ്ങൾ താമസിച്ചിരുന്ന കുടിലുകൾക്ക് തീ കൊളുത്തി. ഗ്രീക്ക് കപ്പലുകൾ ട്രോയിയുടെ തീരം വിട്ടകന്നു. മൈതാനിയിൽ ഉയർത്തി നിർത്തിയിട്ടുള്ള ഭീമൻ മരക്കുതിരയുടെ സമീപം സിനോൺ എന്ന ഗ്രീക്കുകാരൻ മാത്രം നിലകൊണ്ടു.
1: ഗ്രീക്ക് ട്രോയ് യുദ്ധത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് കൊച്ചുകൂട്ടുകാർക്ക് അറിയണ്ടേ? അപ്പോൾ പണ്ട് പണ്ടിന്റെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.
2: സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് കൂട്ടുകാർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ട്രോജൻ യുദ്ധത്തിന്റെ കഥ കൂട്ടുകാർക്ക് ഇന്ന് പറഞ്ഞു തന്നത് റൂബി ബാബു.
3: പണ്ട്

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ശരദ്ദാസ് അതിഥിയായി പങ്കെടുക്കുന്നു.
1: സീരിയൽ അഭിനയിച്ചതിന് ശേഷം വീട്ടുകാർക്കാണ്, വീട്ടമ്മമാർ എവിടെയുണ്ടോ, മലയാളികൾ എവിടെയുണ്ടോ, എവിടെ ചെന്നാലും, ഇപ്പൊ അമേരിക്കയിലെത്തിയാലും ന്യൂയോർക്കിന്റെ നഗരത്തിൽ നടുക്ക് നിൽക്കുമ്പോഴും ഐ വാച്ച് യുവർ സീരിയൽസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാ സ്ഥലങ്ങളിലും മഴയിങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുന്നു. ചിലയിടങ്ങളിൽ പതിഞ്ഞ ഈണത്തിൽ, ചിലയിടങ്ങളിൽ രൗദ്രതാളത്തിൽ. ആ മഴയുടെ സംഗീതത്തോടൊപ്പം ചില മഴപ്പാട്ടുകളുടെ ഈണം കൂടി നമുക്ക് ആസ്വദിക്കാം. ആകാശത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന നിശബ്ദ സംഗീതമാണ് മഴ. മണ്ണിൻ്റെ നെഞ്ചിൽ ആദ്യ തുള്ളി തൊടുമ്പോൾ മറന്നുപോയ ഓർമ്മകളുടെ സുഗന്ധം കാറ്റിൽ പടരുന്നു. ചിത്രം മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി, പാടിയത് ജയചന്ദ്രൻ. രചന MD രാജേന്ദ്രൻ. ഈണം രവി ബോംബെ.

ഇലകളുടെ വിരൽത്തുമ്പുകളിൽ മുത്തുകളായി തങ്ങി നിൽക്കുന്ന തുള്ളികൾ പ്രകൃതിയുടെ കവിതയിൽ ചേർക്കപ്പെട്ട അക്ഷരങ്ങളാകുന്നു. ചിലപ്പോൾ മഴ ഒരു സാന്ത്വന സ്പർശമാണ്, ചിലപ്പോൾ പറയാതെ പോയ വാക്കുകളുടെ കണ്ണീരും. ഈ ഗാനം പാടിയത് വേണുഗോപാലും സിതാരയും ചേർന്ന്. പോപ്പിൻസ് എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനമൊരുക്കിയത് രതീഷ് വേഗ.

ജനാലകളിൽ അരികിലിരുന്ന് മഴയെ നോക്കുമ്പോൾ സമയം പോലും അതിൻ്റെ താളത്തിനൊപ്പം പതുക്കെ ഒഴുകുന്നു. ഓരോ തുള്ളിയും ഒരു കഥ പറയുന്നു. പ്രണയത്തിൻ്റെ, കാത്തിരിപ്പിൻ്റെ, നഷ്ടങ്ങളുടെ, പുതുജന്മങ്ങളുടെ കഥ. ഇനി കേൾക്കാം സരിത എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന സത്യനന്ദിക്കാട്, സംഗീതം ശ്യാം.

മഴ പെയ്യുമ്പോൾ പ്രകൃതി ഒരു പുതിയ ഭാഷ സംസാരിക്കുന്നു. ആ ഭാഷയ്ക്ക് സംഗീതം നൽകുന്നതാണ് മഴപ്പാട്ടുകൾ. ഓരോ മഴഗാനവും ഒരു നനുത്ത ഓർമ്മയാണ്. ചിലത് പ്രണയത്തിൻ്റെ മധുരം പകരുന്നു, ചിലത് വിരഹത്തിൻ്റെ നൊമ്പരമുണർത്തുന്നു, മറ്റു ചിലത് ബാല്യകാല മഴകളുടെ സന്തോഷം തിരികെ കൊണ്ടുവരുന്നു. ചിത്രം ജെയിംസ് സലാലിസ്, പാടിയത് കാർത്തിക്, അഭയ ഹിരൺമയി എന്നിവർ. ഗാനശില്പികൾ ഹരിനാരായണൻ, ഗോപി സുന്ദർ.

മഴയുടെ താളത്തോട് ചേർന്നൊഴുകുന്ന സിനിമാഗാനങ്ങൾ മനസ്സിൻ്റെ ജനാലകളിൽ പതിയുന്ന തുള്ളികളെപ്പോലെ ഹൃദയത്തെ സ്പർശിക്കുന്നു. കേൾക്കുംതോറും നനുത്ത നനവുള്ള ഒരു അനുഭവം. ഇനി കേൾക്കാം ഹരിചരൺ, രോഷിണി സുരേഷ് എന്നിവർ പാടിയ ഗാനം, ചിത്രം ശിക്കാരി ശംഭു. ഈ ഗാനമൊരുക്കിയത് സന്തോഷ് വർമ്മ, ശ്രീജിത്ത് എടവന എന്നിവർ.

പെയ്തിറങ്ങുന്ന ഓരോ തുള്ളിയിലും ഒരു രാഗമുണ്ട്. ആ രാഗങ്ങളെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്ന സംഗീതയാത്ര ഇവിടെ അവസാനിക്കുന്നു.

സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റും 10 സെക്കൻഡും. പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ഇഷ്ടഗാനങ്ങളുമായി എത്തുകയാണ് ഹൃദയരാഗങ്ങൾ. മലപ്പുറം മഞ്ചേരിയിൽ നിന്നും റജുല പട്ടൽക്കുളത്തിൻ്റെ ഇഷ്ടഗാനമാണ് ഇന്ന് ഹൃദയരാഗത്തിൽ ആദ്യം. ചിത്രം അവൾ അല്പം വൈകിപ്പോയി, പാടിയത് യേശുദാസ്. രചന വയലാർ, സംഗീതം ദേവരാജൻ.

പ്രിയ സുഹൃത്ത് സുരേഷ്, ഹൃദയരാഗം ശ്രോതാക്കൾ എന്നിവർക്കായി രമണൻ എന്ന ചിത്രത്തിലെ വെള്ളി നക്ഷത്രമേ എന്ന ഗാനം കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിരിക്കുന്നു വിജി തിരുവനന്തപുരം. ഈ ഗാനം പാടിയത് കെ പി ഉദയഭാനു, ചെങ്ങമ്പുഴയുടെ വരികൾക്ക് ഈണം നൽകിയത് കെ രാഘവൻ.

പെരുമ്പാവൂരിൽ നിന്നും ഷൈജൻ സി ജി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ദേവദാസി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. പാദരേണു തേടിയലഞ്ഞു എന്ന ഈ ഗാനം രചിച്ചത് ഒ എൻ വി ഈണം നൽകിയത് സലീൽ ചൗധരി.

ഹൃദയരാഗങ്ങൾ വാട്സപ്പ് സന്ദേശഗാന പരിപാടിയിൽ ഇനി റാംജി റാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് എസ് ബാലകൃഷ്ണൻ ഈണം നൽകിയ ഈ ഗാനം താൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ എല്ലാ സ്റ്റാഫിനും വേണ്ടി ആവശ്യപ്പെടുന്നു ജിഷി കല്ലാച്ചി.

പ്രിയപ്പെട്ട ഹൃദയരാഗമേ, അഭിമന്യു എന്ന ചിത്രത്തിലെ കണ്ടു ഞാൻ മിഴികളിൽ എന്ന ഗാനം ഹൃദയരാഗത്തിലൂടെ കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിരിക്കുന്നു തൊടുപുഴയിൽ നിന്നും ജയമോഹൻ. ജയമോഹന്റെ ഇഷ്ടഗാനം പാടിയത് എം ജി ശ്രീകുമാർ. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

ഹൃദയരാഗത്തിൽ ഇനി ആകാശദൂത് എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടി ഗാനം കേൾക്കാം. ഒ എൻ വിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകിയ ഈ ഗാനം ആവശ്യപ്പെടുന്നു പെരുമ്പാവൂരിൽ നിന്നും രേഷ്മ.